പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് മെയ് 31-ന്റെ ഹൃദയഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. 1859 മെയ് 31 ലണ്ടൻ നഗരത്തിന്റെ മുഖമുദ്രയായി തലയുയർത്തി നിൽക്കുന്ന ബിഗ് ബൻ എന്ന ഭീമൻ ഘടികാരം ദേ അതിന്റെ മണിമുഴക്കം കേൾപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. 1923 മെയ് 31 റഷ്യയിലെ ബോൾഷെവിക്കുകളുമായി ചേർന്ന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ആദ്യകാല കമ്മ്യൂണിസ്റ്റായ M.N. Roy അറസ്റ്റ് ചെയ്ത് തടവിലടച്ചു. 1957 മെയ് 31 20-ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ സാഹിത്യ നായകരിൽ പ്രമുഖനും വിശ്വ നാടകകൃത്തുക്കളിൽ അഗ്രഗണ്യനുമായ ആർതർ ആർ മില്ലറിനെ കമ്മ്യൂണിസ്റ്റ് മുദ്രകുത്തി അമേരിക്കൻ ഭരണകൂടം വിചാരണ നടത്തുന്നു. ഭാര്യ വിശ്വപ്രസിദ്ധ നടി മെർലിൻ മെൻഡ്രോയോടൊപ്പമാണ് അദ്ദേഹം വിചാരണയ്ക്ക് എത്തിയത്.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. മനുഷ്യസ്നേഹത്തിന്റെ വക്താവായിരുന്നു ഗാന്ധിജി. മനുഷ്യസ്നേഹത്തിന്റെ പ്രചാരകനായിരുന്നു മാർട്ടിൻ ലൂഥർ കിങ്. രണ്ടുപേരും വെടിയേറ്റു മരിച്ചു. സ്നേഹപൂർവം അക്രമരഹിതമായ മാർഗങ്ങളിലൂടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ഗാന്ധിജിയും വർഗവിവേചനത്തിൽ നിന്ന് വെള്ളക്കാരെ മുക്തമാക്കാൻ മാർട്ടിൻ ലൂഥർ കിങ്ങും ശ്രമിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടി അവർ ഉറച്ചുനിന്നു. അതുകൊണ്ടുതന്നെ ഏറെ വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടതായും വന്നു. എന്നിട്ടും അവർ അവരുടെ ലക്ഷ്യം നിറവേറ്റി. അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്തു. അലബാമയിലെ മോണ്ട്ഗോമറിയിൽ ബസ്സുകളിൽ നടമാടിയ വർഗവിവേചനത്തിനെതിരായി മാർട്ടിൻ ലൂഥർ കിങ് നടത്തിയ അക്രമരഹിതമായ സമരം ചരിത്രത്തിൽ അടയാളം ചെയ്തിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ മോൺഗോമറിയിൽ വന്നതിനെക്കുറിച്ച് അധികം വൈകാതെ ദുഃഖിക്കേണ്ടതായി വരും എന്നതായിരുന്നു ഫോൺ കോൾ. മാർട്ടിൻ ലൂഥർ പറയുന്നു, ഭയചകിതനായി പോയി ഞാൻ. എന്തു ചെയ്യും? ഒന്നുകിൽ സമരരംഗത്തുനിന്ന് പിന്മാറണം, അല്ലെങ്കിൽ ജീവൻ കളഞ്ഞും സമരം ചെയ്യണം. ഒരു തീരുമാനമെടുക്കാനാകാതെ അദ്ദേഹം കുഴങ്ങി. ആശയക്കുഴപ്പം നിറഞ്ഞ ചിന്തകൾക്കൊടുവിൽ അദ്ദേഹം വ്യക്തമായൊരു തീരുമാനത്തിലെത്തി. സത്യത്തിനും നീതിക്കും വേണ്ടി മനസ്സും ശിരസും ഉയർത്തി നിൽക്കുക. പിന്മാറിയതുകൊണ്ട് ശത്രുക്കൾ പിന്മാറി എന്നു വരില്ല, അതുകൊണ്ട് മുന്നോട്ടു തന്നെ. ഭയം നിരന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഭയക്കുന്നതിലൂടെ ശക്തി ചോർന്നുപോകും എന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. മാർട്ടിൻ ലൂഥർ അതേക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു, കാർമേഘാവൃതമായ രാത്രികൾ ഉണ്ടാകുമെങ്കിൽ ഒരു നക്ഷത്രമോ അതുമല്ലെങ്കിൽ ഒരു മിന്നാമിനുങ്ങോ തന്നെയോ അതോടൊപ്പം ഉണ്ടാകുമെന്ന് മറന്നുപോകരുത്. അധൈര്യപ്പെട്ടിരുന്നാൽ രക്ഷപ്പെടാനുള്ള ആശയങ്ങൾ കിട്ടില്ല. അതേസമയം ഭയത്തെ അതിജീവിച്ച് മുന്നേറുമെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ വിടുതൽ നേടുക തന്നെ ചെയ്യും. ഓരോ ദിവസവും ഭയത്തെ അതിജീവിക്കാത്തവൻ ജീവിതത്തിന്റെ പാഠം പഠിച്ചിട്ടില്ല എന്നാണ് എമേഴ്സൺ എഴുതിയിരിക്കുന്നത്. അവനവന്റെ കരുത്തിൽ വിശ്വസിക്കുക. മറ്റൊരാളും നിന്റെ മുക്തിക്ക് വരികില്ല, കാത്തിരിക്കേണ്ട.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: മാനസിക പിരിമുറുക്കങ്ങളുടെ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതിനെ ഒറ്റ വാക്കിൽ സമ്മർദ്ദമെന്ന് വിളിക്കാം. സമ്മർദ്ദത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് സമ്മർദ്ദം എന്താണെന്നും അത് ഏതളവിൽ നമ്മെ പിടികൂടിയിരിക്കുന്നു എന്നും അതിന്റെ ശക്തി എത്രമാത്രമുണ്ട് എന്നും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നിത്യേനയുള്ള അനുഭവങ്ങളിൽ മാനസിക സമ്മർദ്ദം സാധാരണമാണ്. ഒരു പരിധിവരെ സമ്മർദ്ദം നമുക്ക് ആവശ്യമാണ്. കാര്യങ്ങളെ ഗൗരവമായി നിർവഹിക്കുവാൻ ഇത്തരത്തിലുള്ള സമ്മർദ്ദം അനിവാര്യമാണ്. ഇതിന് ടെൻഷൻ എന്ന് നാം പൊതുവെ പറയാറുണ്ട്. ഈ വിധ സമ്മർദ്ദത്തെ സ്വീകാര്യ സമ്മർദ്ദമെന്നും വിളിക്കാം. സമ്മർദ്ദം നമ്മുടെ ദൈനംദിന ക്രിയകളെ ബാധിക്കുകയും ഒരുപക്ഷെ നമ്മെ നിഷ്ക്രിയരാക്കും വിധം സ്വഭാവ വൈകല്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്താൽ അത് ക്ലേശ സമ്മർദ്ദമാണ്. സമ്മർദ്ദത്തോടുള്ള പ്രതികരണങ്ങളാണ് അതിനെ ലഘൂകരിക്കുന്നതും വർദ്ധിപ്പിക്കുന്നതും. സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചോ സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള അധികരിച്ച ചിന്തയാണ് സമ്മർദ്ദത്തിന് കാരണം. സംഭവത്തിന് തൃപ്തികരമായ ഒരു നിഗമനം കണ്ടെത്തും വരെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. ഇതൊരുവന്റെ ആന്തരിക ചിന്തകളുടെ സ്വകാര്യതയിൽ സംഭവിക്കുന്നതാണ്. സമ്മർദ്ദം അനുഭവിക്കുന്നവർ അവരുടെ ആന്തരിക സംവാദങ്ങൾ ആരോടും പങ്കുവയ്ക്കുകയില്ല. ഫലമോ, അവ അധികരിക്കുന്നു. ഇങ്ങനെ സ്വകാര്യമായി സൂക്ഷിക്കുന്ന ചിന്തകൾ അവർ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് ഒടുവിൽ വല്ലാത്ത മാനസിക പിരിമുറുക്കത്തിലാകുന്നു. അതിൽ നിന്ന് ഉരുവാകുന്ന പ്രതികരണങ്ങൾ തീർച്ചയായും സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതോ ഒരുപക്ഷെ ജീവിതം തന്നെ തകർത്തു കളയുന്നതോ ആയിരിക്കും. മറ്റാരോടെങ്കിലും തന്റെ ആന്തരിക സംഘർഷത്തെക്കുറിച്ച് പറഞ്ഞാൽ അവരത് നിസ്സാരവൽക്കരിക്കുകയോ കളിയാക്കുകയോ ചെയ്യും. കാരണം തന്നോട് ബന്ധപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾക്ക് അർത്ഥം കണ്ടെത്തുവാനുള്ള പരിശ്രമമാണ് തന്റെ ആന്തരിക സംഘർഷം. താൻ കണ്ടെത്തുന്ന അർത്ഥതലങ്ങൾ മറ്റാർക്കും മനസ്സിലായെന്ന് വരില്ല. ഇത് ഭയത്തിലേക്കും കോപത്തിലേക്കും മറ്റു സ്വഭാവ പ്രത്യേകതകളിലേക്കും ഒരുവനെ നയിക്കും. മാനസികാരോഗ്യ നില തന്നെ തകരാറിലാക്കുവാൻ മാനസിക പിരിമുറുക്കത്തിന് സാധിക്കും. നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ കൃത്യതയോടെ നടക്കാതെ വരുമ്പോൾ നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മുടെ സമ്മർദ്ദ തോത് പ്രദർശിപ്പിക്കുന്നതാണ്. ഭർത്താവ് ഭാര്യയെ ചീത്ത പറഞ്ഞു, ഭാര്യ കുട്ടിയെ പിടിച്ച് തല്ലി, കുട്ടി വീട്ടിലെ പട്ടിക്കൊരു തൊഴി കൊടുത്തു, പട്ടി കോഴിയെ ഓടിച്ചു, കോഴി കാക്കയുടെ പിന്നാലെ പാഞ്ഞു. ഇങ്ങനെ സമ്മർദ്ദം വഴിമാറിപ്പോകുന്നത് നമുക്ക് കാണാം. നമ്മുടെ സമ്മർദ്ദം മറ്റുള്ളവരിലേക്ക് വഴിതിരിച്ചു വിടുകയാണിവിടെ. അതിലൂടെ നമ്മുടെ സമ്മർദ്ദം ലഘൂകരിക്കപ്പെടുകയില്ല, പകരം അത് വർദ്ധിക്കുകയും നാം ഉൾപ്പെട്ടു നിൽക്കുന്ന അന്തരീക്ഷത്തെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. നിറയെ യാത്രക്കാരുള്ള ബസ്സിൽ കണ്ടക്ടർ നിരന്തരമായി യാത്രക്കാരെ വഴക്കു പറയുന്നുവെങ്കിൽ അയാൾ വല്ലാത്ത സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്നറിയണം. ആ ബസ്സിൽ അതിന് തുല്യമായ സമ്മർദ്ദം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർ അതിന് മറുപടി പറയുകയും ഒടുവിൽ ശണ്ഠയിൽ കലാശിക്കുകയും ചെയ്യും. ഇതെല്ലാം സമ്മർദ്ദ വിനിമയ തന്ത്രങ്ങളാണ്. സമ്മർദ്ദ പരിഹാരത്തിനും ലഘൂകരണത്തിനുമുള്ള മാർഗങ്ങളാണ് നാം തേടേണ്ടത്. താൻ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെക്കുറിച്ച് ബോധമുണ്ടാവുകയാണ് ഒന്നാമത്തെ പടി. ഇത് ആദ്യമായി മാറാതെ പ്രത്യേകം

0: പിരിമുറുക്കം നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുമെന്ന് മനസ്സിലാകുന്നത്. സമ്മർദ്ദം എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ പിരിമുറുക്കം നൽകുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുക. അവിടേക്ക് നടന്നു കയറുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. ധൈര്യത്തോടെ ശാന്തമായി മുന്നേറുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നി മറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കും.

സ്വരരാഗങ്ങളുടെയും കിഴക്ക് പടിഞ്ഞാറുകളുടെയും വൃതിവ്യാപനങ്ങളുടെ സമ്മോഹനത. പ്രഭാത ശബ്ദത്തിൽ ഇനി രാഗലയം, ഒരു ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. സിദ്ധരാമയ്യയും ഡോക്ടർ ജി പരമേശ്വറും ചേർന്ന് അവതരിപ്പിച്ച പ്രമേയം സാമാജികർ ഏകകണ്ഠമായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തുവെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു. ശിവകുമാർ ഗവർണറെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. ജൂൺ 3 പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ. തമിഴ്നാട്ടിൽ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത 4 MLA നടപടി ആവശ്യപ്പെട്ട് AIADMK വിപ്പ് SS കൃഷ്ണമൂർത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ടു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് തമിഴക വെറ്ററിക്കഴകത്തിൽ ചേർന്നത് കുതിരക്കച്ചവടമാണെന്നും വിപ്പ് ലംഘിച്ച് TVK ഗവൺമെന്റിന് അവർ വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും കൃഷ്ണമൂർത്തി ഗവർണറെ അറിയിച്ചു. വിഷയത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിൽ ഇന്ത്യൻ നാവികസേന പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തളച്ചിട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലക്നൌവിൽ ഓപ്പണെയർ നാവിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൌൺസിലുകളുടെ ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതിയിലും ഹൈക്കോടതികളിലും കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരും സിഇഒമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഗോള പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ് മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകനം വ്യക്തമാക്കി. വിദേശ നാണ്യ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോഴും സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കാൻ ഇന്ത്യൻ സമ്പദ് മേഖലയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. 2 ഒഴിവുകാലത്തിന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട്.
1: സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ എൻ ശംസുദ്ദീൻ, കെ മുരളീധരൻ, സി പി ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കാസർകോട് ജില്ലാതല പ്രവേശനോത്സവം നാളെ രാവിലെ കൈക്കോട്ടുകടവ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എം കെ രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്ത് ആദരിക്കും.
0: ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ കുടുംബങ്ങളിലും സമൂഹത്തിലും പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. ഇതോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഇന്ന് മുതൽ ജൂൺ 26 കോഴിക്കോട് ജില്ലയിൽ വിപുലമായ പരിശോധനകളും കോട്ട നിയമബോധവൽക്കരണവും നടത്തും. പുകയില ഉൽപ്പന്ന നിരോധന നിയമപ്രകാരം ജനുവരി മുതൽ 14,078 പരിശോധനകൾ ജില്ലയിൽ നടത്തിയെന്നും 1,16,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തുവെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ എയർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക പരിഭാഷ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മീൻപിടുത്ത വിലക്ക്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. ഡെസ്ക് റിപ്പോർട്ട്.
2: മത്സ്യസമ്പത്ത് സംരക്ഷിച്ച് ശാസ്ത്രീയ മത്സ്യബന്ധനത്തിന് വഴിയൊരുക്കാനാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിലെ തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരികയാണ്. ട്രോളിംഗ് നിരോധനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കും. അന്യസംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഹാർബറുകളിലെ ഡീസൽ ബങ്കുകൾ നിയന്ത്രിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻമന്ത്രി ടി യു കുരുവിളയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻ ബഥേനിയ പള്ളിയിൽ നടത്തും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു 89-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. അന്തരിച്ച മുൻ കോഴിക്കോട് മേയറും സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റുമായ ടി പി ദാസന്റെ ഭൌതിക ശരീരം ഉച്ചയോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. രാവിലെ 8 മുതൽ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും 10 മുതൽ 11 വരെ ടൌൺഹാളിലും ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ തുടങ്ങിയവർ ഇന്നലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. 2020 അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിലെ രണ്ടാം മത്സരത്തിൽ ബ്രിസ്റ്റോളിൽ ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 റൺസിന് തോൽപ്പിച്ചു. ഇതോടെ 3 മത്സര പരമ്പര 1-1 എന്ന സമനിലയിലെത്തി. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ചൊവ്വാഴ്ച ടോറന്റണിലാണ്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് ഫൈനലിൽ സാത്വിക് സായ്രാജ് റിങ്കറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ഇന്തോനേഷ്യൻ ജൂഡിയെ നേരിടും. സൌത്ത് കൊറിയൻ താരങ്ങളെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തിയത്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:00 മത്സരം. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ ഇൻസ്പയർ മാനക് പുരസ്കാര ദേശീയതല മത്സരത്തിലേക്ക് കണ്ണൂർ ജില്ലയിലെ 3 വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തു. സംസ്ഥാനതല മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 5 പേരിൽ 3 പേരും കണ്ണൂർ ജില്ലക്കാരാണ്. കല്യാശ്ശേരി KPR മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ PV ശിവനന്ദ്, ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ നന്ദ ഉണ്ണികൃഷ്ണൻ, അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ സായികൃഷ്ണ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അക്കരെ കൊട്ടിയൂരിലെ നിത്യപൂജകൾക്ക് തുടക്കമായി. മണത്തന കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂരിൽ എത്തിയ ശേഷം ജലാഭിഷേകത്തോടെയാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. ഇന്നലെ മുതൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം തുടങ്ങി. വൈശാഖ മഹോത്സവത്തിന് കോഴിക്കോട് KSRTC ബജറ്റ് ടൂറിസം സെൽ പ്രത്യേക യാത്രയൊരുക്കും. ജൂൺ 2, 5, 9, 12, 16, 19 തീയതികളിൽ പുലർച്ചെ 5 ആരംഭിക്കുന്ന യാത്ര കൊട്ടിയൂർ ദർശനത്തിന് ശേഷം വൈകിട്ട് 6 തിരിച്ചെത്തും. CBSE സിലബസിൽ ഹിന്ദി അടക്കം ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം തന്നെ LP തലം മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് രാഷ്ട്രഭാഷാവേദി ആവശ്യപ്പെട്ടു. കോഴിക്കോട്ട് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗമാണ് ആവശ്യം ഉന്നയിച്ചത്. പ്രിയ ശ്രോതാക്കളെ, മലയാള വാർത്താ അവതാരകൻ എന്ന നിലയിൽ 30 വർഷത്തിലേറെ നീണ്ട എന്റെ ആകാശവാണി ജീവിതം ഈ ബുള്ളറ്റിനോടെ അവസാനിക്കുകയാണ്. വാർത്തകൾ കൃത്യമായും സത്യസന്ധമായും ശ്രോതാക്കളിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന വിശ്വാസത്തോടെയാണ് പടിയിറക്കം. പൊടിപ്പും തൊങ്ങലും വെച്ചുകെട്ടുകളും ഇല്ലാത്ത വാർത്തകളുമായി അവതാരകരുടെ പുതിയ തലമുറ ഇനിയും ശ്രോതാക്കൾക്ക് ഒപ്പമുണ്ടാകും. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യനൂതനമായ പ്രകാശരശ്മികളുടെ സമ്മോഹനതയാൽ ജ്വലിച്ചു നിൽക്കുന്ന സൗരബിംബം, ഒരു പകലിന്റെ ഹൃദ്യമായ സമാരംഭം. ഈ ദിവസം എങ്ങനെയായിരിക്കും എന്ന മുൻവിധികൾ ഒന്നും വേണ്ട. പകരം ഓരോ നിമിഷത്തെയും അർത്ഥവത്താക്കിക്കൊണ്ട് കർമ്മനിരതമാവുക എന്നതാണ് കാര്യം. ചടഞ്ഞുകൂടൽ ഒഴിവാക്കൂ. സടകുടഞ്ഞ് എഴുന്നേൽക്കൂ. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, അതിൽ ഒരു കുടന്ന സ്നേഹം, അതുതന്നെ എത്ര ഹൃദ്യം. കേൾക്കാം ഒരു പ്രഭാതഗീതം.

നമ്മുടെ ഭാഷ നമ്മുടെ വീടാണ്. നമ്മുടെ ഭാഷയാണ് നമ്മുടെ ജീവിത താളവും. ഹരിതസുന്ദരമായ നമ്മുടെ നാട്, കൈരളിയുടെ ഹൃദയരക്തമെന്നോണം നമ്മുടെ മലയാളം. കായൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം മലയാളം. ഹൃദ്യമായ കഥകളും അതിലേറെ ആനന്ദാമൃതമായി ഒഴുകിപ്പരക്കുന്ന കാവ്യനിർദ്ധരികളും കൊണ്ട് അതിസമ്പന്നമായ നമ്മുടെ ഭാഷ. മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ളയെ കുറിച്ച് കേൾക്കാം. മലയാളത്തിലെ ഏറ്റവും നല്ല നിഘണ്ടു ശബ്ദതാരാവലിയുടെ കർത്താവാണ് ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ള. ശബ്ദതാരാവലി മാത്രമല്ല, ആട്ടക്കഥകളും തുള്ളൽ കൃതികളും നാടകം, കിളിപ്പാട്ട്, തിരുവാതിരപ്പാട്ട്, ഊഞ്ഞാൽപ്പാട്ട്, വഞ്ചിപ്പാട്ട് തുടങ്ങിയ കൃതികളും ശ്രീകണ്ഠേശ്വരം രചിച്ചിട്ടുണ്ട്. എന്നാൽ അവയേക്കാൾ ശ്രീകണ്ഠേശ്വരത്തെ ചിരസ്മരണീയനാക്കിയത് ശബ്ദതാരാവലി തന്നെയാണ്. ശബ്ദതാരാവലി മലയാളത്തിലെ ആദ്യത്തെയോ അവസാനത്തെയോ നിഘണ്ടുവല്ല, ബെയ്ലി സാഹിബിന്റെ നിഘണ്ടു മുതൽ എത്രയോ ശബ്ദകോശങ്ങൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. ആദ്യകാലത്തുണ്ടായ നിഘണ്ടുക്കളുടെ പലതിൻ്റെയും പ്രധാന ഉദ്ദേശ്യം മിഷണറി പ്രവർത്തനങ്ങളായിരുന്നു. എന്നാൽ ഭാഷയുടെ അടിയുറപ്പിലും വികാസത്തിലും അതിപ്രധാനമായ പങ്കാണ് വ്യാകരണത്തിനും നിഘണ്ടുവിനുമുള്ളത്. ശബ്ദശാസ്ത്രം ഭാഷയുടെ പരമാത്മാവാണെങ്കിൽ നിഘണ്ടു ഭാഷയുടെ ജീവാത്മാവാണ്. വ്യാകരണം ശബ്ദത്തെ ശുദ്ധമാക്കുന്നതിനെ സഹായിക്കുമ്പോൾ ശബ്ദകോശം അവയ്ക്ക് അർത്ഥനിർണയം നടത്തുന്നു. രണ്ടും പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്നു. ശബ്ദതാരാവലിയുടെ കയ്യെഴുത്തു പ്രതിയുടെ ആദ്യഭാഗം കേരളവർമ്മ വലിയകോയി തമ്പുരാനെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ പ്രശംസനീയമായിരുന്നു. പ്രസിദ്ധീകരിച്ചാൽ ഇത് ഭാഷയ്ക്ക് വിലപിടിപ്പുള്ള ഒരു കോശഗ്രന്ഥമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിപുലമായ ഒരു ശബ്ദകോശം നിവർത്തി നോക്കി സംശയ നിവൃത്തി വരുത്തുന്ന ഒരാൾ ആ ഗ്രന്ഥത്തിലെ ബഹുസഹസ്രം പദങ്ങളിൽ ഓരോന്നിൻ്റെയും പിന്നാലെ കോശകാരൻ എത്ര ക്ലേശകരമായ പര്യടനങ്ങളായിരിക്കും നടത്തിയിട്ടുള്ളതെന്ന് സാധാരണ ചിന്തിക്കാറില്ല. ശീലാവതി മുതൽ മഹാഭാരതം വരെയുള്ള എല്ലാ ഭാഷാ ഗ്രന്ഥങ്ങളും സശ്രദ്ധം വായിച്ച് അവയിലുള്ള പദങ്ങൾക്കെല്ലാം അകാരാദി തയ്യാറാക്കുകയാണ് പത്മനാഭപിള്ള ചെയ്തിരിക്കുന്നത്. ശബ്ദതാരാവലി ഉണ്ടാക്കി എടുത്തതിന് പിന്നിലെ യജ്ഞം എന്തെന്നറിയാൻ ശബ്ദതാരാവലിയുടെ രണ്ടാം വാല്യത്തിലെ മുഖവരിയിൽ ഗ്രന്ഥകാരൻ എഴുതിയിരിക്കുന്നത് വായിച്ചാൽ മതി. സുഖം എന്ന പദത്തിന്റെ അർത്ഥം എന്റെ നിഘണ്ടുവിൽ കൊടുത്തിട്ടുണ്ടെന്ന് വരികിലും പരമാർത്ഥത്തിൽ അതെങ്ങനെയിരിക്കുമെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുള്ളവനല്ല. എന്റെ കുടുംബക്കാരും ബന്ധുക്കളും സ്നേഹിതന്മാരും അതിന് സാക്ഷികളാകുന്നു. ശബ്ദതാരാവലി മാതൃകയ്ക്കുണ്ടായിരുന്നിട്ടും അതിനുശേഷമുണ്ടായ ഒരു നിഘണ്ടുവിനും ശബ്ദതാരാവലിയുടെ മേന്മ അവകാശപ്പെടാൻ കഴിയുകയില്ല. നിഘണ്ടുക്കളൊന്നും ശരിയായ അർത്ഥത്തിൽ പൂർണ്ണമാവുകയില്ല എന്ന കാര്യം പത്മനാഭപിള്ള തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. ഭാഷയുടെ വളർച്ചയ്ക്കൊപ്പം നിഘണ്ടുക്കളും പരിഷ്കരിക്കുകയും വിപുലപ്പെടുത്തുകയും ചെയ്യണം. ശബ്ദതാരാവലിയേക്കാൾ മികച്ചതായി ഒരു നിഘണ്ടു മലയാളത്തിൽ ഇനി ഉണ്ടായാലും അവയുടെ എല്ലാം മാതൃക ശബ്ദതാരാവലി തന്നെയായിരിക്കും. തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വരം എന്ന സ്ഥലത്താണ് പത്മനാഭപിള്ള ജനിച്ചത്. 32 വയസ്സിൽ പത്മനാഭപിള്ള ശബ്ദതാരാവലിയുടെ നിർമ്മാണം ആരംഭിച്ചു. പുസ്തകത്തിന്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് 52 വയസ്സായിരുന്നു. 20 വർഷത്തെ പരിശ്രമ ഫലമായിരുന്നു ശബ്ദതാരാവലി. തന്റെ ജീവിതകാലത്തിനിടയ്ക്ക് 60 പുസ്തകങ്ങൾ രചിക്കുകയും ഭാഷാവിലാസം എന്ന മാസിക നടത്തുകയും ചെയ്തു. സാഹിത്യഭരണം എന്ന നിഘണ്ടു പൂർത്തിയാക്കാൻ കാലം അദ്ദേഹത്തെ അനുവദിച്ചില്ല.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ.

കവിതയാണോ അതോ പാട്ടോ? അർത്ഥശങ്ക വരുത്തും വിധം അർത്ഥസമ്പുഷ്ടമായ വരികൾ കൊണ്ട് ചില്ല വിടർത്തിയ കവിതകളുടെ കായാമ്പൂ മരങ്ങൾ, ഹൃദയതടങ്ങളിൽ വീണുകിടക്കുന്ന വൃത്താലങ്കാരങ്ങളുടെ നീലപ്പൂവുകൾ, ഭാവഗഹനത കൊണ്ട് ആരെയും വിസ്മയിപ്പിക്കുന്ന കവിതകളുടെ ആത്മസ്പർശമാകുന്ന പല്ലവികൾ, അനുപല്ലവികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ കാറ്റുപുണർന്ന ശ്രവ്യ സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വരയ്ക്ക് ഒരുപാട് പറയുവാനുണ്ട്, എങ്കിൽ ഒരു വരിക്ക് അതിലേറെ പറയുവാനുണ്ട്. കവിത ആത്മാവിൽ തീ പടർത്തും, മനസ്സിനെ സമാശ്വസിപ്പിക്കും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. കാറ്റായി ഒഴുകും, കൊടുങ്കാറ്റായി വീശും, അഴകിന്റെ അലകൾ ചുരുളു നിവർന്ന് ഒഴുകി വരുന്നത് പോലെ അത് ഹൃദ്യതയുടെ പര്യായമാകും. പഴമയ്ക്ക് നേരെ വാളായി വീശും, അനാചാരങ്ങളെ ചുട്ടൊടുക്കുന്ന കാട്ടുതീയാവും, പുതിയ പുലരിയിലേക്ക് നടന്നെടുക്കാനുള്ള ആവേഗമാകും. കവിത രതിയാണ് ചിലപ്പോൾ, ചിലപ്പോൾ അത് ശക്തിഗാഥയാകും, മറ്റു ചിലപ്പോൾ അത് താരാട്ടുപാട്ടിന്റെ മാതൃതാളമാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാമത് പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേർ അറസ്റ്റിൽ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140-ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്തും മട്ടന്നൂരിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാമത് പതിപ്പ് ഇന്ന് നടക്കും. രാവിലെ 11 മണിക്ക് ആകാശവാണിയിലൂടെ അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങളുമായി തന്റെ ചിന്തകൾ പങ്കുവയ്ക്കും. ആകാശവാണി ദൂരദർശൻ ശൃംഖലകളിലും എ ഐ ആർ വാർത്താ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലെ പരിഭാഷ കേൾക്കാം. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ് ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. മ്യാൻമർ പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഖേത് ബച്ചാവോ പദ്ധതിക്ക് രാജ്യമെമ്പാടും നാളെ തുടക്കമാകും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ക്യാമ്പയിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. കൃഷിയിടങ്ങളെയും കർഷകരെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന സമഗ്ര ദേശീയ പ്രയത്നമായി പരിപാടി മാറണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജൂൺ 30 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി അമിത വളപ്രയോഗമുള്ള 100 ജില്ലകൾക്കായി 1600-ലധികം സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് ഡ്യൂട്ടിക്ക് കേന്ദ്ര സർക്കാർ താൽക്കാലിക ഇളവ്.

0: ദൃശ്യവൽക്കരിക്കുക, പുകയില ഉൽപ്പന്നങ്ങളുടെ ആഗോള ഉപയോഗം കുറയ്ക്കുന്നതിനായി ശക്തമായ നിയമങ്ങളും ഫലപ്രദമായ നയങ്ങളും നടപ്പിലാക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോകമെമ്പാടും 13-നും 15-നും ഇടയിൽ പ്രായമുള്ള 40 ദശലക്ഷത്തിലധികം കുട്ടികൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. യുവാക്കൾക്കിടയിൽ ഇ സിഗരറ്റുകളുടെയും നിക്കോട്ടിൻ പൌച്ചുകളുടെയും ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരായ നടപടികൾ ശക്തമാക്കാൻ ലോകാരോഗ്യ സംഘടന ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് ദേശീയ പുകയില നിയന്ത്രണ പരിപാടിക്ക് കീഴിൽ പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പൈലറ്റ് പതിപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ പുറത്തിറക്കിയിരുന്നു. രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിലും കോളേജുകളിലും പുകയില വിരുദ്ധ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ഒരു ഡിജിറ്റൽ സംരംഭമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേരെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI, മുംബൈ അധോലോക ശൃംഖല എന്നിവയുമായി ചേർന്നാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. ഡൽഹിയിലെ സുപ്രധാന സ്ഥാപനങ്ങളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവപ്രതിനിധികൾ കോഴിക്കോട് IIMൽ എത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. നാളെ IIM കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ ഇടിമിന്നലോടു കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 4 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറേണ്ടതാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്തമാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. ഒരു റിപ്പോർട്ട്.
0: ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ കടന്നു. ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സെമിഫൈനലിൽ ലോക 1-ാം നമ്പറായ ദക്ഷിണ കൊറിയൻ താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. 2027-ൽ 39-ാമത് ദേശീയ കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന മേഘാലയയിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. മേഘാലയയിൽ 150 കോടി രൂപ ചെലവിൽ ലോകോത്തര നിലവാരത്തിൽ അത്യാധുനിക ഹൈ ആൾട്ടിറ്റ്യൂഡ് പരിശീലന കേന്ദ്രം സ്ഥാപിക്കുമെന്ന് ഡോക്ടർ മാണ്ഡവ്യ പ്രഖ്യാപിച്ചു. കർണാടകയിൽ കോൺഗ്രസ് മുതിർന്ന നേതാവ് DK ശിവകുമാർ ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണറെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗമാണ് ശ്രീ DK ശിവകുമാറിനെ തെരഞ്ഞെടുത്തത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പൂർണ്ണ തയ്യാറെടുപ്പോടും ശക്തിയോടും കൂടി ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ വിന്യസിക്കപ്പെട്ടിരുന്നുവെന്നും തൽഫലമായി പാകിസ്ഥാന്റെ മുഴുവൻ

വ്യോമസേനയും അവരുടെ തുറമുഖങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ ആരംഭിച്ച നാവിക മ്യൂസിയം നൌസേന ശൌര്യവാടികയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ന്യൂഡൽഹിയിലെ IGI വിമാനത്താവളത്തിൽ ആരംഭിച്ച സ്കൈകാസ്റ്റ് സംവിധാനം മൂടൽ മഞ്ഞിലും പ്രക്ഷുബ്ധാവസ്ഥയിലും വ്യോമയാന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. രാജ്യത്തുടനീളമുള്ള കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് ഈ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കുന്നത് സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134 പതിപ്പ് ഇന്ന് രാവിലെ 11 ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 അറസ്റ്റിൽ. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. സ്ത്രീധനം എന്നും എക്കാലവും ഒരു കീറാമുട്ടി പ്രശ്നം തന്നെയാണ്. എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവുകയില്ല. സ്ത്രീധനം കൊടുത്തേ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്ന മാതാപിതാക്കളുമുണ്ട്. എനിക്കിത്രയും സ്ത്രീധനമായി കൊടുക്കണം എന്ന് വാശി പിടിക്കുന്ന പെൺമക്കളുമുണ്ട്. 5 ലക്ഷം പെണ്ണിന്റെ അച്ഛൻ അങ്ങോട്ട് കൊടുത്താൽ 5 ലക്ഷം ആണിന്റെ അച്ഛൻ ഇങ്ങോട്ടും വയ്ക്കണം എന്നൊരു നിയമം ഏതെങ്കിലും സാമുദായിക സംഘടനകളെങ്കിലും നടപ്പിലാക്കിയെങ്കിൽ മതിയായിരുന്നു. തുല്യം തുല്യം, അങ്ങോട്ട് കൊടുക്കുന്നതിനെല്ലാം ഇങ്ങോട്ടും തുല്യമായി നൽകണമെന്ന വ്യവസ്ഥ, ഇക്വാളിറ്റി. എത്ര സുന്ദരമായ സംഗതിയായിരിക്കും അത്. ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നത്, സദ്യ, മറ്റെന്തെങ്കിലും ആഡംബരങ്ങൾ ഉണ്ടെങ്കിൽ അത് എല്ലാം ഇരു വീട്ടുകാരും തുല്യം തുല്യം പങ്കുവയ്ക്കുന്ന സമ്പ്രദായം വരണം. അല്ലാതെ പെൺവീട്ടുകാരുടെ മാത്രം നടുവൊടിക്കുന്ന പരിപാടി അപരിഷ്കൃത സമൂഹത്തിന്റേതാണ്. ഇക്കാര്യം മുൻപും അടുക്കളയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമപരമായി തെറ്റാണ് എന്നാണ് ഞാൻ കരുതി വച്ചിരിക്കുന്നത്. കരുതി വച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം, ബലവത്തായി അങ്ങനെയൊരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എത്ര പേർ കുരുങ്ങിയനെ. ചിലപ്പോ കൊടുക്കുന്നതെല്ലാം മകൾക്കുള്ള സമ്മാനമായതുകൊണ്ടാവും നിയമപ്രശ്നങ്ങൾ വരാത്തത്. ലക്ഷങ്ങളും കോടികളും വിവാഹത്തിന് മുടക്കുന്നവരുണ്ട്. കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ വന്ന ഒരു യുവതി പറഞ്ഞത്, എങ്ങനെയെങ്കിലും 1 ലക്ഷം രൂപ ഉണ്ടാക്കാനായെങ്കിൽ അവരുടെ വിവാഹം മംഗളമായേനെ എന്നാണ്. ഗായത്രി ചേച്ചിക്ക് ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ 1000മോ 2000മോ വച്ച് വാങ്ങിത്തരണം. ആ യുവതിക്ക് വയസ്സ് 30 കഴിഞ്ഞു. അച്ഛനോ അമ്മയോ ആരുമില്ല. ആകെയുള്ളത് അവർ വേലയ്ക്ക് നിന്ന വീട്ടിലെ സാറും മാഡവുമാണ്. അവരാണ് വിവാഹത്തിന് മുന്നിട്ട് നിൽക്കുന്നത്. അത്രയും പണം മുടക്കാൻ അവർക്കും കഴിയില്ല. അതിനുള്ള നെട്ടോട്ടത്തിനിടയിലാണ് അവർ അവരുടെ മാഡവുമായി എന്നെ കാണാൻ വന്നത്. ധൂർത്തിന്റെ പര്യായമായി വിവാഹം അടിച്ചുപൊളിച്ചു നടത്തുന്നവർക്ക് ഇതൊന്നും അറിയില്ല, ഇതൊന്നും മനസ്സിലാവുകയില്ല. സ്ത്രീധനം എന്നത് പെൺകുട്ടിക്ക് കൊടുക്കുന്ന സമ്മാനമായി ചിത്രീകരിക്കുമ്പോഴും അതിനും ഒരു പരിധി നിർണയിക്കുന്നത് നല്ലതായിരിക്കും.

സ്ത്രീധനം കൂടുതൽ വാങ്ങുന്നവരെ ശിക്ഷിക്കാൻ വിളംബരം നടത്തിയ ഒരു ചരിത്രം തിരുവിതാംകൂറിനുണ്ട്. അതാകട്ടെ, ഒരു വെറും രാഷ്ട്രീയ പ്രസംഗമായിരുന്നില്ല, പ്രചരണമോ മേനി പറച്ചിലോ ആയിരുന്നില്ല. സ്ത്രീധനം കൂടുതൽ വാങ്ങുന്നത് കുറ്റകരമാക്കാനും വാങ്ങുന്നവരെ തടവിലാക്കി ധർമ്മശാസ്ത്ര പ്രകാരം വിചാരണ ചെയ്ത് ശിക്ഷിക്കാനും വിളംബരം പുറപ്പെടുവിച്ചത് 1815 മുതൽ 1829 വരെ തിരുവിതാംകൂർ ഭരിച്ച റാണി പാർവതിഭായിയാണ്. സ്വാതി തിരുനാളിന്റെ അമ്മ ലക്ഷ്മിഭായിയുടെ മരണത്തെ തുടർന്നാണ് അവരുടെ സഹോദരി കൂടിയായ പാർവതിഭായി തിരുവിതാംകൂർ ഭരിച്ചത്. സ്വാതി തിരുനാൾ പ്രായപൂർത്തിയാകുന്നതുവരെ അവരുടെ ഭരണം തുടർന്നു. ഇക്കാലത്താണ് തിരുവിതാംകൂറിൽ സാമൂഹിക വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നത്. അന്ന് റെസിഡന്റായിരുന്ന കേണൽ മെൻട്രോ ദിവാൻ പദവി വഹിച്ചിരുന്നുവെന്നും അദ്ദേഹമാണ് അന്നത്തെ പരിഷ്കാരങ്ങൾക്ക് ഉത്തരവാദി എന്നുമുള്ള വാദമുണ്ട്. മൺട്രോയുടെയും തുടർന്നു വന്ന റെസിഡന്റുമാരുടെയും സേവനം പ്രധാനം തന്നെയാണ്. എങ്കിലും റാണി പാർവതിഭായിക്ക് ഭരണകാര്യത്തിലും സാമൂഹിക മാറ്റങ്ങളിലും അവരുടേതായ തീരുമാനങ്ങളും ഉണ്ടായിരുന്നു എന്നത് അക്കാലത്ത് രേഖകൾ തെളിയിക്കുന്നു. അതിലൊന്നാണ് ബ്രാഹ്മണരുടെ ഇടയിൽ നിലനിന്നിരുന്ന സ്ത്രീധന സമ്പ്രദായത്തിന് റാണി പരിധി ഏർപ്പെടുത്തിക്കൊണ്ട് നടത്തിയ വിളംബരം. നമ്പൂതിരി സമുദായത്തിൽ കന്യകമാരെ വിവാഹം ചെയ്തു കൊടുക്കാൻ വരദക്ഷിണ എന്ന പേരിൽ സ്ത്രീധന സമ്പ്രദായം നിലനിന്നിരുന്നു. ഈ തുക കൊടുക്കാൻ കഴിയാത്തത് കാരണം ധാരാളം കന്യകമാർ ഇല്ലങ്ങളിൽ പുര നിറഞ്ഞു നിന്നിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് 1823 റാണി പാർവതിഭായി ഇനി പറയുന്ന വിളംബരം പുറപ്പെടുവിച്ചത്. മലയാളത്തു നമ്പൂതിരിമാരുടെയും പോറ്റിമാരുടെയും വകയിലുള്ള കന്യകമാരെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ വരദക്ഷിണ വകയ്ക്ക് ഒരു നിശ്ചയമില്ലാതെ 1000, 2000 അതിലധികവും പണം കൊടുക്കണമെന്നുള്ള ചട്ടം നടന്നുവരുന്ന കാരണത്താൽ ആസ്തിക്ക് വകയില്ലാതെ സന്തതി ബ്രഹ്മസ്വമായിട്ടുള്ള ഉൽപ്പത്തികൾ വിറ്റ് നശിപ്പിക്കുകയും ചിലർക്ക് ആസ്തി വകയില്ലാത്തതിനാൽ കന്യകകളെ 30, 40 വയസ്സുവരേക്കും വിവാഹം കഴിച്ചു കൊടുക്കാൻ ഇടമില്ലാതെ അതിൽ ചിലത് ദോഷപ്പെട്ടു പോവുകയും മറ്റും ഏറിയ നാനാവിധങ്ങളായിട്ടും തീർന്നിരിക്കൊണ്ടും മേൽ അതിമ്പണ്ണം വരാതെ രാജ്യത്തേക്കും പ്രജകൾക്കും അഭിവൃദ്ധിയായിട്ടും ശ്രേയസായിട്ടും വരേണ്ടുന്നതിന് നാം നിശ്ചയിച്ച് വിളംബരം പ്രസിദ്ധപ്പെടുത്തുന്നത് എന്തെന്നാൽ, നമ്മുടെ രാജ്യത്തിലിരിക്കുന്ന നമ്പൂതിരിമാരുടെയും പോറ്റിമാരുടെയും കന്യകകളെ ഒക്കെയും 10 വയസ്സിനുമേൽ 14 വയസ്സിനകം വിവാഹം കഴിച്ചു കൊടുത്തുകൊള്ളുകയും വേണം. വരദക്ഷിണ അധികം കൊടുക്കണമെന്ന് ചോദിക്കുന്ന കാരണത്താൽ ആയതിന് ഗതിയില്ലാതെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് താമസം വരുന്നതാകൊണ്ട് വരദക്ഷിണ വകയ്ക്ക് കന്യക ഒന്നിന് 900 കലിയൻ അല്ലാതെ അതിലധികം കൊടുക്കുകയും വാങ്ങുകയും ചെയ്തു പോകുകയും അരുത്. ഇതുവരേക്കും വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതെ 14 വയസ്സിനധികം പ്രായം ചെന്നിരിക്കുന്ന കന്യകകളെ ഒക്കെയും 2 സംവത്സരത്തിനകം വിവാഹം കഴിച്ചു കൊടുത്ത് നിശ്ചയിച്ചിരിക്കുന്ന ചട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് പാർക്കുന്ന നമ്പൂതിരിമാർ പോറ്റിമാർ എല്ലാവരും അതനുസരിച്ച് നടന്നുകൊള്ളുകയും വേണം. ഈ ചട്ടത്തിലാരെങ്കിലും വ്യത്യാസമായിട്ട് നടക്കുകയും വിരോധങ്ങളായിട്ട് ശ്രമിക്കുകയും ചെയ്താൽ അയാളെ കോർട്ടിലേൽപ്പിച്ച് ധർമ്മശാസ്ത്ര പ്രകാരമുള്ള ശിക്ഷയ്ക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇത്തരം നിയമങ്ങൾ ശക്തമാക്കി നടപ്പിലാക്കാൻ എന്നാണാവോ സാധിക്കുക? നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ അപരിഷ്കൃത ലോകത്തേക്ക് തിരിച്ചു പോവുകയാണോ എന്ന് തോന്നും.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില. ഒരു റേഡിയോ ഗീതത്തിന് എന്ത് സ്വാധീനമാണ് നമ്മളിൽ ചെലുത്താനാവുക? കേട്ട് ആസ്വദിക്കാം എന്നായിരിക്കും ബഹുഭൂരിപക്ഷവും പറയുക. എന്നാൽ ഒരു റേഡിയോ ഗീതത്തിന്റെ വലിയ സ്വാധീനത്തിന്റെ കാര്യമാണ് തളിരിലയിൽ ഇന്ന് പറയാൻ പോകുന്നത്. ജീവിതത്തിൽ എല്ലാം തകർന്ന് നിരാശയിൽ അടിപ്പെട്ടു പോയൊരു സ്ത്രീ, തുച്ഛമായ ശമ്പളമുണ്ടായിരുന്ന ഭർത്താവും കൂടി മരിച്ചതോടെ അവരാകെ തളർന്നുപോയി എന്ന് വേണം പറയാൻ. ഇനി ജീവിക്കാനാവില്ല എന്നവർ ഉറപ്പിച്ചു. കുട്ടികളെ തീറ്റിപ്പോറ്റണം, പഠിപ്പിക്കണം, ഒന്നിനും കഴിയില്ല എന്നവർക്ക് ബോധ്യമായി. അവർ രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങളെയും എടുത്ത് ഒരു മുറിക്കകത്ത് കയറുകയും വാതിലുകളും ജനലുകളും അടച്ച് കുറ്റിയിടുകയും ചെയ്തു. എല്ലാ സുഷിരങ്ങളും കടലാസ് ചുരുട്ടി അടച്ചു. ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടു. പോയി കട്ടിലിൽ കിടന്നു. ഒരു കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, നമ്മളിപ്പോ ഉറങ്ങി എണീറ്റതല്ലേ ഉള്ളൂ, ഇനിയും എന്തിനാ ഉറങ്ങുന്നേ? അമ്മ പറഞ്ഞു, സാരമില്ല, കുറച്ചുകൂടി ഉറങ്ങാം. വിഷവായു അകം മുഴുവൻ നിറഞ്ഞ് മരിക്കാനാവും എന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുമായിരുന്നു. അവർ കണ്ണടച്ചു കിടന്നു. സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് പുറത്തു പോകുന്ന ശബ്ദം മാത്രം. മരണം പ്രതീക്ഷിച്ച് നിശ്ചേഷ്ടമായി അങ്ങനെ കിടക്കവേ പെട്ടെന്ന് മനോഹരമായൊരു ഗാനം അപ്പുറത്തെ മുറിയിൽ നിന്ന് ഒഴുകി വന്നു. അടുത്ത മുറിയിലെ റേഡിയോ നിർത്താൻ അവർ മറന്നുപോയിരുന്നു. മരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ കറണ്ട് പോയിരുന്നു. കറണ്ട് വന്നതും റേഡിയോ പാടിത്തുടങ്ങി. റേഡിയോയിലൂടെ ഗാനം ഒഴുകി വന്നു. ജീവിതം എത്ര സുന്ദരം, അതിൻ പാതകൾ കഠിനമെങ്കിലും തളർന്നിടായിക നാം. പെട്ടെന്ന് ഒരു ഉണർവ് വന്നതുപോലെ അവർ ചാടി എണീറ്റ് സിലിണ്ടർ ഓഫ് ചെയ്തു. ജനലുകളും വാതിലുകളും തുറന്നിട്ടു. കുട്ടികളെയും എടുത്ത് പുറത്തേക്കോടി. തന്റെ പ്രവൃത്തി തെറ്റിപ്പോയെന്ന് തോന്നിപ്പിക്കാൻ ആ പാട്ടിന് കഴിഞ്ഞു എന്നതാണ്. ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് മുന്നേറുക തന്നെ വേണം. തളർന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു ദൈവപുത്രനും നിന്നെ തുണയ്ക്കുവാൻ വരികില്ല. കാത്തിരിക്കേണ്ട, നിന്റെ മുക്തിക്ക് നിൻ നീതിബോധം തന്നെ ശരണം.

നമസ്തേ മലയാളം തുടരുന്നു. കർണികാരങ്ങൾ പൂത്തുവിടർന്നു നിൽക്കുന്ന കമനീയമായ കാഴ്ച. താഴ്വാരങ്ങളിൽ നിന്നുയർന്ന് ആകാശമേലാപ്പ് വരെ ചുവന്നു തുടിക്കുന്ന മുരിക്കിൻ പൂക്കൾ, എത്ര കണ്ടാലും തീരാത്ത വിധം പടർന്നു വിശാലമായി കിടക്കുന്ന സൂര്യകാന്തിപ്പാടങ്ങൾ, ചോളവയലുകൾ, പല പാട്ടുകളും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന അനവധ്യമായ ആസ്വാദന തലങ്ങൾ, എഴുത്തിന്റെ രാസസംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, രചനാ സൗഭാഗമാർന്ന വരികൾ കൊണ്ട് മലയാള ഗാനശാഖയെ അനുഗ്രഹീതമാക്കിയ എത്രയോ രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ളയും തിരുനയനാർ കുറിച്ചി മാധവൻ നായരും പി ഭാസ്കരനും വയലാർ രാമവർമ്മയും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും തുടങ്ങി ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുമൊക്കെ ചേർന്ന് പ്രഭാപൂരിതമാക്കിയ നമ്മുടെ ചലച്ചിത്ര ഗാനശാഖ ഒരുപക്ഷെ മറ്റൊരു ഭാഷയിലും ഉണ്ടാകില്ല. ഇത്രയും സമ്പന്നതയാർന്ന ചലച്ചിത്ര ഗാനശേഖരം അനർഹമായ പാട്ടുകളുടെ കലവറയിൽ നിന്നും തെരഞ്ഞെടുത്ത രണ്ട് മുഴുമുത്തുകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: എം ഡി ഒ ബി വിജയൻ, എം മുകുന്ദൻ, മാധവിക്കുട്ടി, പൊൻകുന്നം വർക്കി, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം. മലയാള സാഹിത്യ നഭോമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസ കന്മരത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം നീല പത്മനാഭൻ എഴുതിയ സദാചാരം എന്ന കഥ. അത്യാവശ്യമായി ചെയ്തു തീർക്കാനുള്ള ജോലി അല്പം പ്രയാസമേറിയതാണ്. ഓഫീസിൽ വെച്ച് രാത്രി 7 മണിയായിട്ടും തീരാത്തതുകൊണ്ട് ലാപ്ടോപ്പിലാക്കി വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നിരുന്നു. തികച്ചും തൃപ്തിയായില്ല. എന്നിരുന്നാലും ഏകദേശം ചെയ്തു തീർത്ത് ഇന്റർനെറ്റ് വഴി അയച്ചിട്ട് കിടക്കുമ്പോൾ അർദ്ധരാത്രി 12 കഴിഞ്ഞിരുന്നു. ഗാഢ നിദ്രയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും തലയ്ക്കകത്ത് കമ്പ്യൂട്ടറിന്റെ അക്കങ്ങൾ, അക്ഷരങ്ങൾ, പെട്ടെന്ന് ടെലിഫോണിന്റെ കർണകഠോരമായ മണിയുടെ ശബ്ദം. ഈ അസമയത്ത് ആരായിരിക്കും വിളിക്കുന്നത്? കിടന്നുകൊണ്ട് തന്നെ കൈനീട്ടി അടുത്തിരുന്ന ഫോൺ എടുത്ത് ചെവി അരികിൽ കൊണ്ടുവന്നപ്പോൾ, മുരളിയല്ലേ? അതെ. ആരാ? ഉല്ലാസാണോ? അതെ അതെ. ഞാനിപ്പോൾ ബസ് സ്റ്റാൻഡിനടുത്തുള്ള പരുത്തിക്കുഴി പോലീസ് സ്റ്റേഷനിലാണ്. ഉടനെ ഇവിടെ വരെ ഒന്ന് വരണം പ്ലീസ്, അർജന്റാണ്. ഫോൺ കട്ടായിപ്പോയി. അവന്റെ ശബ്ദത്തിൽ വെപ്രാളം, ഭയം, പരിഭ്രമം, അവയൊക്കെ കയറി തന്നെയും അള്ളിപ്പിടിച്ചതുപോലെ. എന്നിരുന്നാലും ഈ അസമയത്ത് ഈ ഫോൺ വിളിയെ മാത്രം വിശ്വസിച്ച് വീട്ടിൽ നിന്നും വെളിയിലിറങ്ങി

വേറെന്തെങ്കിലും അപകടത്തിൽ ചെന്ന് പെട്ടാൽ? കുറ്റമൊന്നും മനസ്സറിഞ്ഞ് ചെയ്തിട്ടില്ലെങ്കിൽ, കൊച്ചുനാളിലിരുന്ന് തന്നെ കണക്കിയൊടുപ്പ്, പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ കേട്ടാൽ തന്നെ ആകപ്പാടൊരു ഭയം. തന്റെ ശരീരത്തിൽ അവർക്ക് പെരുമാറിയത് തന്നെയല്ലേ? പരുത്തിക്കുഴി പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ഇക്കാര്യത്തിൽ ഉരുട്ടിക്കൊല മുതലായ കാര്യങ്ങളിൽ വളരെ പ്രസിദ്ധി ആർജിച്ചതാണ്. എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടിട്ട് ഡയറക്ടറിയിൽ നിന്നും നമ്പർ കണ്ടുപിടിച്ച് അവിടെ ഫോൺ ചെയ്തപ്പോ റിസീവർ എടുത്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എൻഗേജ്ഡ് ടോൺ. ഓഫീസിൽ ഡിസ്കഷന് വേണ്ടി വന്നിട്ട് വൈകിട്ട് 5 മണിവരെ തന്റെ കൂടെ തന്നെയല്ലേ ഈ ഉല്ലാസിരുന്നത്? 6 മണിക്കാണ് അവന്റെ ബസ്സെന്ന് പറഞ്ഞ് തിടുക്കത്തിൽ വിടചോദിച്ച് പോയവൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫോൺ ചെയ്യുന്നു എന്ന് വെച്ചാ? ഏതായാലും വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഡ്രസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മോഹിനി ഉണർന്നു. ഇപ്പൊ എവിടെ പോണത്? ഇവളോട് പറയണോ വേണ്ടയോ ഒരു ശങ്ക. ക്ഷണം നേരത്തേക്ക് പോലീസുകാരുടെ അടുത്തേക്കല്ലേ പോകുന്നത്, ഇവളെ അറിയിച്ചിട്ട് പോകുന്നതാണ് ഉത്തമം എന്ന് മനസ്സ് മന്ത്രിച്ചു. അവളെ അറിയിച്ചിട്ട് കാറിനെ ഷെഡിൽ നിന്നെടുത്ത് റോഡിൽ വന്നു. പരുത്തിക്കുഴിയിലേക്ക് വേഗത്തിൽ വിട്ടു. അധിക ദൂരമില്ല, കൂടിപ്പോയാൽ 10 കിലോമീറ്റർ. പക്ഷേ അതിന്റെ 10 മടങ്ങ് ദൂരത്തിലാണെന്ന് തോന്നി. ബസ് സ്റ്റേഷന്റെ അടുത്തുനിന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഭാഗ്യം അന്വേഷിച്ച് അലയേണ്ടി വന്നില്ല. കാറിനെ വെളിയിൽ ഒതുക്കി നിർത്തിയിട്ട് അകത്ത് കയറിയപ്പോൾ നേരെ എതിരെ ഡ്യൂട്ടിയിലിരുന്ന ചെറുപ്പക്കാരൻ എസ് ഐ ആയിരിക്കണമെന്ന് ഊഹിച്ച് അയാളുടെ മുറിയിൽ ചെന്ന് ഭവ്യതയോടെ വന്ദിച്ചു. ചോദ്യചിഹ്നമായി അദ്ദേഹത്തിന്റെ നോട്ടം. തന്റെ പേരും ഉദ്യോഗം വഹിക്കുന്ന കമ്പനിയുടെ പേരും പറഞ്ഞപ്പോൾ, ഓഹോ, ഉല്ലാസിന്റെ ഫ്രണ്ടാണോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു പോലീസ് കോൺസ്റ്റബിളിനോട് ആംഗ്യം കാണിച്ചപ്പോൾ അകത്തിരുന്ന ഉല്ലാസിനെ വിളിച്ചുകൊണ്ട് വന്നു. അവന്റെ മുഖം പ്രേതബാധ വന്നതുപോലെ ആകപ്പാടെ വെളുത്തു വിളറി. അവന്റെ പുറകിലൊരു പെൺകുട്ടി അപമാനഭാരത്താൽ കൂനിക്കുറുകി.

0: ചലച്ചിത്രത്തിന് കഥ മാത്രം പോരാ, തിരക്കഥ കൂടി വേണം. സീനുകൾക്കനുസരിച്ച് സംഭാഷണങ്ങൾ കൂടി വേണം. പ്രേക്ഷകനെ ഹരം കൊള്ളിക്കണം. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വേണം. ഇഷ്ടപ്പെടുത്തണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുവാൻ ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഫ്ലൂട്ട് വായിക്കാനുള്ളതല്ല, ഉണ്ടായിട്ട് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. കണ്ടോ, ഇറങ്ങി വാടാ വഴി.
2: അയ്യോ
3: എവിടെയൊക്കെ
2: എന്തിനാടാ നീ ഓടാ വന്നത്?
1: ഇവന് ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുന്ന സ്വഭാവമുണ്ട്. സോമരാജപോലീസം
4: എന്ത്
1: സോമനാംബുലിസം?
4: ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ട.
1: കോലിയടാ നീ സത്യം പറ. ഇല്ല, ഇവരെല്ലാരും ചേർന്ന് നിന്നെ പെരുങ്കള്ളനാക്കും. എന്തിനാണ് അവിടെ?
5: ഞാൻ ശ്രീക്കുട്ടിയെ കാണാം.
2: ശ്രീക്കുട്ടിയെ കാണാം?
5: അതെ. എന്തിന്? ഞങ്ങളെയൊന്നും ഇഷ്ടത്തില്ല.
1: ആ വെടിക്കെട്ട് ശാലയിലെ പെണ്ണിനെ ഇതിലും ഭേദം നീ കക്കാൻ കയറി എന്ന് പറയുന്ന നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നേരെ ഒന്ന് വെളുത്തോട്ടെ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. തൽക്കാലം ഒന്ന് പിരിഞ്ഞു പോകും. ഒരു അച്ഛന്റെ വേദന മനസ്സിലാക്കോനെ. കൊള്ളിച്ചിടിക്കാൻ എനിക്കറിയാൻ മേലഞ്ഞിട്ടല്ല. ഈ തടി ഇത്രയും പെരുപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കിയെന്നറിയോ? നിന്നെ മര്യാദ പിടിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. നാടുള്ളതിന് മുമ്പ് നാട് വിട്ടോണം. കുറച്ചാലും മലയിടിക്കലുള്ളത് എന്റെ അമ്മയുടെ വീട്ടിൽ പോയി
6: താമസിക്കും. അച്ചാറ് കുറച്ചു നേരം അപ്പം മുട്ടയുണ്ടാക്കി
1: തരാം. അപ്പം മുട്ടേ പൊടി അത് മുഴുകിക്കോട്ടെ. അവനോട് ഇരിക്കാൻ പോവാ.
6: ടെക്നിക്കൊന്നും
5: പറഞ്ഞല്ലോ, രണ്ടുപേരില്ലെന്ന് അറിയാ. അപ്പനക്ക് പറന്താ ഇപ്പിടി പറക്കണം.
1: അവന്റെ അമ്മയുടെ വീട്ടിലേക്ക്, അല്ല അമ്പലത്തിലേക്ക്. ബാഗിൽ നാളികേര ഗണപതി കൊടക്കാൻ.
6: ഒതുക്കി
1: കുഴപ്പം ഉണ്ടാക്കരുത്.
7: പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടം കൈയാണ് ഞാൻ.
8: സാധാരണ എല്ലാരും വലം കൈ എന്നല്ലേ പറയാറ്.
7: അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല, അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്.
5: ചിരിക്കാണോ പറയുക?
7: ആ ബൈ ദ ബൈ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്.
8: അതെ.
7: എനിക്ക് ആവശ്യത്തിൽ അധികമുള്ളതും പണമാണ്.
8: അതെ.
7: എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാൻ അങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടു. എല്ലാം വിദ്യയുടെ വിളയാട്ടം.
8: സാറിന്റെ മക്കളുടെ ഭാഗ്യം.
7: എനിക്ക് മക്കളില്ല.
8: എനിക്ക് മക്കളേ ഉള്ളു. ഡോക്ടറെ കാണിച്ചില്ലേ?
7: അയ്യോ, ഞാൻ ബാച്ചിലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചിലർ ആയിരുന്നു.
8: അപ്പൊ മുത്തച്ഛനോ?
7: ക്രോണിക് ബാച്ചിലർ.
4: അല്ല, അപ്പൊ ഈ മണവാളൻ അനുസരിച്ച് എന്നുള്ള ബോർഡ് എന്താ?
7: ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു. എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണെന്ന്. അതുകൊണ്ട് എന്റെ മാങ്കിലും നടക്കുന്നില്ല. മാറ്റിലൊരു ലേബർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മണവാളൻ സൻസ് എന്ന ബോർഡും ഈ സ്ഥാപനവും പിന്നെ ഈ പൈപ്പും. ആസ് വെൽ ആസ് ഞാൻ സത്യം പറയട്ടെ, ഫൈനാൻസ് കേസിന്റെ ഇടയിൽ ഞാൻ ഒരു കന്യകനാണ്. ഞാൻ ഇന്നേവരെ ആർക്കും 10 പൈസ കൊടുത്തിട്ടില്ല.
8: ഈ ദീപാവലി എന്ന് പറയുന്നത് ഞങ്ങള് പടക്കക്കാരുടെ ചാകരയാണ്. ചിരി കാശി പടക്കത്തിലെറിഞ്ഞ 4 ഇരട്ടി കോര.
7: പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ആസ് സൂൺ ആസ് റീസൺ ആസ് പോസിബിൾ. ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും. നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാകണ്ടേ?
8: പിന്നെ
7: ദവിടെ ദിവിടെ ദതിന്റെ ദപ്പുറത്ത് എല്ലാ വിരലുകളും പതിച്ചേക്കൂ. തള്ളവിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ, മുച്ചാനുവിരൽ, നടുവിരൽ എല്ലാം പതിച്ചേക്കൂ. വെടിക്കെട്ടിന്റെ പരിപാടിയാണല്ലോ. ഏത് വിരലാ എപ്പോഴാ തെറിച്ചു പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. എന്താ അണ്ണാക്കിലും വല്ലതും പോയാ?
8: അണ്ണാക്കിലൊരു പ്രാണി.
7: മതി മതി. മതി മതി.
8: അല്ല, ഈ പേപ്പർ ഒരുപാടുണ്ടല്ലോ.
7: മണിയും ഒരുപാടുണ്ടല്ലോ. ഇതെന്റെ കടിഞ്ഞൂൽ കൊടുപ്പാണ്. കറക്റ്റായിട്ട് തിരിച്ചു തന്നു. കടം മേടിച്ച കൊടുക്കാത്തവർക്ക് നീ ഒരു മാതൃകാ പുരുഷോത്തമനാകണം. ഞാൻ നാളെ മോർണിംഗ് പ്ലെയിന് ദുബായിക്ക് പോകും.
9: അപ്പൊ തിരിച്ചിങ്ങോട്ടേക്ക് ഇല്ല.
7: 3 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അപ്പോ മുതലും പരിശയം ചേർത്ത് ഇരട്ടിയാവും. ഇനി ഞാൻ സൂത്രം കാണിച്ചാട്ടാ.
9: അതിനെന്തിനാ?
7: ഞാൻ നിങ്ങൾക്ക് കാശ് തന്നു എനിക്കൊരു ഉറപ്പുണ്ടേ. ഞാൻ ആരാ മുതലി?
10: ജീവിതത്തിൽ ആദ്യമായിട്ടാ കടം മേടിച്ച് കച്ചവടം ചെയ്യുന്നത്.
4: നമ്മുടെ ശ്രീകുട്ടി ഭാഗ്യമുള്ളവളാ കാരണേട്ടാ ഈ കടവും വീടും കല്യാണം ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പ്രഭാത ചിന്തകൾ.
1: മനുഷ്യന്റെ മൂന്ന് പ്രധാനപ്പെട്ട വൈകാരിക ഭാവങ്ങളാണ് സന്തോഷം, സങ്കടം, ദേഷ്യം. ഇവയിൽ ദേഷ്യം തീവ്രമായൊരു വികാരമാണ്. സന്തോഷത്തെയും സങ്കടത്തെയും നിയന്ത്രിക്കുന്ന അത്ര എളുപ്പത്തിൽ ദേഷ്യത്തെ നിയന്ത്രിക്കാനാവില്ല. ദേഷ്യം വരുമ്പോഴുള്ള പ്രതികരണങ്ങളിലാണ് ആളുകൾ വ്യത്യസ്തരാകുന്നത്. ചിലർ ആത്മസംയമനം പാലിച്ച് നിശബ്ദരാകും. മറ്റു ചിലർ പല്ലുറുമിക്കൊണ്ട് ശാപവാക്കുകൾ ഉരുവിടും. വേറെ ചിലർ നശീകരണ പ്രതികരണങ്ങൾ കാണിക്കും. ദേഷ്യം പ്രകടിപ്പിക്കുന്ന വിധം പ്രായഭേദമനുസരിച്ചും സംസ്കാരത്തിനനുസരിച്ചും വ്യത്യാസപ്പെടാം. സാമൂഹ്യവൽക്കരണത്തിലൂടെയാണ് ഒരാൾ എല്ലാ വൈകാരിക പ്രകടനങ്ങളുടെയും ശൈലികൾ ആർജിക്കുന്നത്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ കൂടുതൽ കാര്യങ്ങളും പഠിക്കുന്നത് അനുകരണത്തിലൂടെയാണ്. മുതിർന്നവർ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ അവർ ആവർത്തിച്ച് അനുകരിക്കും. അതിന് മുതിർന്ന ആളുകളിൽ നിന്ന് പ്രോത്സാഹനം ലഭിക്കുകയാണെങ്കിൽ അത് കുഞ്ഞിന്റെ പെരുമാറ്റ രീതിയായി മാറും. വർത്തമാനം പറഞ്ഞു തുടങ്ങുന്ന കുഞ്ഞുവാകൊണ്ട് പോടാ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും അത് ആസ്വദിക്കാറുണ്ട്. അതൊരു തമാശയായി എല്ലാവരും സ്വീകരിക്കുമ്പോൾ അതൊരു പെരുമാറ്റ ശൈലിയായി കുട്ടി സ്വീകരിക്കുന്നു. തിരുത്തേണ്ടതിനെ തിരുത്താതെ ആസ്വദിക്കുന്നതിലൂടെ തെറ്റായ പ്രതികരണ രീതി കുട്ടിയെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദേഷ്യപ്രകടനങ്ങളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. മുഷ്ടിച്ചുരുട്ടി ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ ചിത്രം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ പരസ്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പരസ്യവാചകം ഇങ്ങനെയാണ്: ഇവന് 18 വയസ്സാകുമ്പോൾ ഇവന്റെ ദേഷ്യം കാണാൻ ഇത്ര ഭംഗിയുണ്ടാവില്ല. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നല്ല, ചെറുപ്പത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ദേഷ്യത്തിന്റെ ശൈലികളാണ് വളരുമ്പോൾ അനുവർത്തിക്കുന്നത് എന്നാണ്. ആൺകുട്ടികൾ ദേഷ്യപ്പെടുന്ന ശൈലികൾക്ക് അവരുടെ പിതാക്കന്മാർ ദേഷ്യപ്പെടുന്ന ശൈലികളോട് വളരെ അടുത്ത സാധർമ്യം കാണും. പെൺകുട്ടികൾക്ക് അവരുടെ അമ്മമാരുടെ ശൈലിക്കായിരിക്കും മുൻതൂക്കം. ദേഷ്യം വരുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ സാധിക്കാതെ തടയപ്പെടുമ്പോൾ ദേഷ്യം വരാം. അത് തടയപ്പെടുന്നത് നിയമങ്ങൾ കൊണ്ടാകാം, ആരെങ്കിലും തടസ്സം നിന്നതുകൊണ്ടാവാം, അതുമല്ലെങ്കിൽ ഒരാളുടെ കഴിവില്ലായ്മ കൊണ്ടാകാം. ഏതായാലും ദേഷ്യം വരിക തന്നെ ചെയ്യും. ആരെങ്കിലും വ്യക്തിപരമായി മുറിപ്പെടുത്തുന്നത്

ദേഷ്യത്തിന് കാരണമാകാം. തിരക്കിട്ട ജോലിയുടെ ഭാരം ദേഷ്യത്തിന് മറ്റൊരു കാരണമാണ്. താല്പര്യമില്ലാത്തൊരു കാര്യം മറ്റാരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ചെയ്യേണ്ടി വന്നാൽ ദേഷ്യം വരും. നാം ചെയ്ത കാര്യങ്ങളുടെ പ്രയോജനം നമ്മിൽ നിന്ന് മറ്റാരെങ്കിലും തട്ടിയെടുത്താൽ ദേഷ്യം അധികരിക്കും. ശാരീരികമായി നിരന്തരമുണ്ടാകുന്ന വേദനകളോ രോഗങ്ങളോ ദേഷ്യത്തിന് കാരണമാകാം. ഇവിടെയെല്ലാം ഒഴിവാകുന്ന മാനസിക സമ്മർദ്ദമാണ് ദേഷ്യമായി പരിണമിക്കുന്നത്. മറ്റൊരാൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യം നമ്മുടെ ആളത്വത്തെ തകർത്ത് കളയുന്നു എന്ന് തോന്നുന്നിടത്താണ് ദേഷ്യം ഒഴിവാകുന്നത്. ഫേസ്ബുക്കിലും വാട്സാപ്പിലും പോസ്റ്റ് ഇടുന്നതിന്റെ ഉദ്ദേശം തന്നെ പരമാവധി ലൈക്കും ഷെയറും ലഭിക്കുക എന്നതാണ്. ആഗ്രഹിക്കുന്നതുപോലെ അത് ലഭിക്കാതെ വരുമ്പോൾ അസ്വസ്ഥതയും നിരാശയും ഉണ്ടാകും. ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ചിലർ ലൈക്ക് ചെയ്യാതിരിക്കുകയും അവർ മറ്റു ചില പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുകയും അത് അവരോടുള്ള ദേഷ്യമായി പരിണമിക്കുകയും ചെയ്യും. നമ്മുടെ പ്രവൃത്തികളോട് നമ്മുടെ കാഴ്ചപ്പാടിൽ നീതീകരിക്കാനാവാത്ത വിധം മറ്റുള്ളവർ പെരുമാറുമ്പോൾ പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന പ്രതികരണമാണ് ദേഷ്യം. അങ്ങനെ ഒരാളോടൊരു മനോഭാവം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്യുന്ന എല്ലാം നമ്മെ ദേഷ്യം പിടിപ്പിക്കും. ശാരീരികമായ ഭീഷണിയുടെ മുൻപിൽ മാത്രമേ മൃഗങ്ങൾ ദേഷ്യം പ്രകടിപ്പിക്കുകയുള്ളൂ. മനുഷ്യൻ അങ്ങനെയല്ല. ആളത്തപരമായ ഭീഷണിയായി തോന്നിയാലും ധാർമ്മിക നിലനിൽപ്പിന്റെ പ്രശ്നമായാലും ദേഷ്യപ്പെടും. വെറുപ്പും ദേഷ്യവും ചിലപ്പോൾ ഇടകലർന്നു വന്നേക്കാം. എങ്കിലും എപ്പോഴും വെറുപ്പ് കൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് എന്ന് പറയാനാവില്ല. ദേഷ്യത്തെ നിയന്ത്രിക്കുവാനുള്ള പ്രഥമമായ കാര്യം ദേഷ്യത്തിന്റെ ഗൂഢലക്ഷ്യങ്ങൾ തിരിച്ചറിയുക എന്നതാണ്.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്നു സുഗന്ധവാഹിയായ ഒരു ഇളങ്കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടുപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളും വൃത്തങ്ങളുമില്ല. ജീവിതത്തിന്റെ പാട്ടുകളാണവ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ. ജീവിതത്തിലെ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയുമൊക്കെ ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: വയൽ ചെറുധാന്യങ്ങളെക്കുറിച്ചുള്ള പരിപാടി. വയലിൽ ഇന്ന് ചപ്പാത്തിയുടെ രസതന്ത്രത്തെക്കുറിച്ച് കേൾക്കാം. ഇന്ത്യൻ മില്ലുകളിൽ മൂന്ന് തരം ഗോതമ്പുൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്: മൈദ, റവ, ആട്ട. ഉൽപാദനത്തിന്റെ അനുപാതത്തിൽ ഇതിന് പ്രാദേശിക അന്തരമുണ്ട്. ഉദാഹരണമായി, ദക്ഷിണേന്ത്യയിൽ റവയാണ് താരതമ്യേന കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത്. ഉപ്പുമാവ് ഉണ്ടാക്കാനാണിത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഉത്തരേന്ത്യയിൽ പക്ഷേ ഇതിനോട് പ്രിയം കുറവാണ്. തരിതരിയായുള്ള ഗോതമ്പിന്റെ കണികകളാണ് റവ. ഉപയോഗത്തെ അടിസ്ഥാനമാക്കി വിവിധ തരം റവകൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. മൈദ, ഗോതമ്പിന്റെ ഉൾക്കാമ്പ് അഥവാ ബീജാന്നം നന്നായി പൊടിച്ചു കിട്ടുന്ന നേർത്ത പൊടിയാണ്. ഇതിൽ മിക്കവാറും അന്നജം മാത്രമേയുള്ളൂ. പ്രോട്ടീൻ, ജീവകങ്ങൾ, ഖനിജങ്ങൾ എന്നിവ തീർത്തും കുറവായിരിക്കും. മില്ലിൽ നിന്ന് ലഭിക്കുന്ന അവസാനത്തെ ഉൽപ്പന്നമാണിത്. ആട്ടയാണ് ഏറ്റവും ഭിന്നാത്മകമായ ഘടകം. കുറച്ച് തവിടും ഭ്രൂണവും നീക്കപ്പെട്ട ആട്ടയിൽ ബീജാന്നവും ശേഷിച്ച തവിടും കുറച്ച് ഭ്രൂണവും ഉണ്ടായിരിക്കും. അമേരിക്കൻ മാവ് എന്നറിയപ്പെടുന്ന മൈദ മുഖ്യമായും ബേക്കിംഗ് പ്രക്രിയ വഴി നിർമ്മിക്കുന്ന ബ്രെഡ്, കേക്ക്, ബിസ്ക്കറ്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കായിട്ടാണ് വിനിയോഗിക്കുന്നത്. ഹൽവ, മൈസൂർ പാക്ക് തുടങ്ങിയ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കാനും റവ ഉപയോഗിക്കുന്നു. ആട്ട മുഖ്യമായും ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അരിമാവും ഗോതമ്പുമാവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം. ഈ വ്യത്യാസത്തിന് കാരണം ഗോതമ്പുമാവിൽ അടങ്ങിയിട്ടുള്ള സവിശേഷമായ ഗ്ലൂട്ടൻ എന്ന പ്രോട്ടീനാണ്. ആട്ട വെള്ളത്തിൽ കുഴച്ച് മാവാക്കുമ്പോൾ അതിലിഴുകി ചേർന്നിരിക്കുന്ന വിട്ടുപോകാത്ത സംരചന നൽകുന്നത് ഗ്ലൂട്ടന്റെ സാന്നിധ്യമാണ്. ഗോതമ്പ് പൊടി ഒഴുകുന്ന വെള്ളത്തിൽ കഴുകിയാൽ അതിലുള്ള ലയിക്കുന്ന പദാർത്ഥങ്ങളെല്ലാം ഒലിച്ചു പോവുകയും റബ്ബർ പോലുള്ള ഒരു ഉണ്ട കിട്ടുകയും ചെയ്യും. അതാണ് ഗ്ലൂട്ടൻ. ബംഗാളികൾ സോഹൻ ഹൽവ എന്ന മധുരപലഹാരം ഉണ്ടാക്കുന്നത് ഇതുപയോഗിച്ചാണ്. ഗോതമ്പിൽ സാധാരണയായി 10 മുതൽ 13% വരെ പ്രോട്ടീൻ ഉണ്ടാകും. ഇതിൽ 8 മുതൽ 10% വരെ ഗ്ലൂട്ടനായിരിക്കും. ഗോതമ്പ് മാവ് വെള്ളം ചേർത്ത് കശക്കി കുഴയ്ക്കുമ്പോൾ മാവിന്റെ ഭാരത്തിന്റെ പകുതി ഭാരം ജലം ഒട്ടും പുറത്തേക്കൊഴുകാതെ അതിന് വലിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ നന്നായി കശക്കി കുഴച്ചെടുത്ത മാവിന് പശിമയുണ്ടായിരിക്കും. അത് റബ്ബർ പോലിരിക്കും. നന്നായി പരത്താനും പറ്റും. പലതരം ഗോതമ്പുകളുണ്ടല്ലോ. ഓരോ തരത്തിനും അതിന്റേതായ സവിശേഷതകളുണ്ട്. ഒരു പ്രത്യേക ഇനം ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കാനാണോ, ബ്രെഡ് ഉണ്ടാക്കാനാണോ, ബിസ്ക്കറ്റ് ഉണ്ടാക്കാനാണോ ഉപയുക്തമെന്ന് നിശ്ചയിക്കുന്നത് അതിന്റെ സവിശേഷ ഗുണങ്ങളാണ്. ഗോതമ്പ് മൊത്തത്തിൽ പൊടിച്ചു കിട്ടുന്ന പൊടിമാവാണ് പണ്ടൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഈ മാവിന് അതിന്റെ ഭാരത്തിന്റെ 2/3 ഭാഗം വെള്ളം ആഗിരണം ചെയ്യാൻ കഴിയും. വെള്ളത്തിൽ കുഴച്ചെടുത്താൽ ഒട്ടാത്ത, വലിച്ചു നീട്ടാൻ വലിയ പ്രയാസമില്ലാത്ത, ഒരിക്കൽ പരത്തിയാൽ അതേപോലെ നിൽക്കുന്ന മാവ് കിട്ടും. ഗ്ലൂട്ടൻ തന്നെ 3 ഘടകങ്ങൾ ചേർന്ന ഒരു പ്രോട്ടീനാണ്. ഗ്ലിയാഡിൻ, ഗ്ലൂട്ടനിൻ, റെസിഡ്യൂ പ്രോട്ടീൻ എന്നിവയാണ് ഈ 3 ഘടകങ്ങൾ. ഇവ തുല്യമായുള്ളതും മൊത്തത്തിൽ ഗ്ലൂട്ടൻ ചേരുവ താരതമ്യേന കൂടുതലുള്ളതുമായ ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കുന്ന ചപ്പാത്തി മൃദുവായതും നന്നായി പൊന്തുന്നതുമായിരിക്കും. റെസിഡ്യൂ പ്രോട്ടീൻ കൂടിയ ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കുന്ന ചപ്പാത്തി തോൽപോലിരിക്കും. ഗ്ലിയാഡിൻ കൂടിയ മാവ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ചപ്പാത്തി കടുപ്പമുള്ളതായിരിക്കും. ചപ്പാത്തി മാവ് നന്നായി കശക്കി മർദ്ദിച്ചു കുഴയ്ക്കുമ്പോൾ അതിലെ അന്നജം പുറത്തേക്ക് വരും. ബീറ്റ അമൈലേസ് എന്ന എൻസൈമിന്റെ പ്രവർത്തന ഫലമായി അന്നജം മാൾട്ടോസ് എന്ന പഞ്ചസാരയായി മാറും. ഇത് ചപ്പാത്തി മാവിന് ലേശം മധുരരസം നൽകും. മാവ് കുഴച്ച് കുറെ നേരം വയ്ക്കുന്നത് നല്ലതാണ്. എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ പഞ്ചസാരകൾ കിണ്വനത്തിന് വിധേയമാവുകയും കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുകയും ചെയ്യും. മാവ് കൂടുതൽ മൃദുവാകും. ഉണ്ടാക്കുന്ന ചപ്പാത്തിയും മൃദുവായിട്ടിരിക്കും. ചപ്പാത്തി ചൂടായ കല്ലിൽ ചുട്ടെടുക്കുമ്പോൾ അത് പൊന്തും. മാവിലുള്ള ജലം ബാഷ്പീകരിക്കപ്പെടും. കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരും. ഇതാണ് ചപ്പാത്തി പൊന്തിവരാൻ കാരണം. ചുട്ടെടുത്ത ചപ്പാത്തിക്ക് തവിട്ട് നിറം വരും. ചൂട് തട്ടുമ്പോൾ ചപ്പാത്തി മാവിലെ പ്രോട്ടീനുകളിലെ അമിനോ അമ്ലവും പഞ്ചസാരയും തമ്മിൽ പ്രതിപ്രവർത്തിച്ചുണ്ടാകുന്ന സങ്കീർണ യൗഗികങ്ങൾ ചൂട് കൂടുമ്പോൾ വിഘടിച്ച് തവിട്ടുനിറത്തിലുള്ള യൗഗികങ്ങൾ ഉണ്ടാകുന്നു. മാവിന് കിണ്വനം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആൽക്കഹോൾ ചൂട് തട്ടുമ്പോൾ ബാഷ്പീകരിക്കപ്പെടും. പഞ്ചസാര അല്പം കരിയുകയും ചെയ്യുന്നു. ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ ഉണ്ടാവുന്ന കൊതിപ്പിക്കുന്ന വാസനയ്ക്ക് കാരണമിതാണ്.
1: അവതരണം ഷാൽമ. തയ്യാറാക്കിയത് LR മധുജൻ.

റഹ്മാനിയ. ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: കോഓപ്പറേറ്റീവ് സിനിമാ ബാനറിൽ ജോസഫ് പള്ളിപ്പാട് സംവിധാനവും കഥയും സംഭാഷണവും നിർവഹിച്ച ചിത്രമായിരുന്നു സുഹൃത്ത്. പി ജെ ആന്റണി, ആർ എ കൊല്ലങ്കോട് എന്നിവരായിരുന്നു ഗാനരചന നിർവഹിച്ചത്. ജി വിശ്വനാഥൻ ഈണം പകർന്നു. സെബാസ്റ്റ്യൻ ജോസഫ്, സേതുരാമൻ, എഫ് ബാബ, എം തങ്കം എന്നിവരായിരുന്നു ഗായകർ. കൊച്ചിൻ പിക്ചേഴ്സ് വിതരണം ചെയ്ത ഈ ചിത്രം 1952 ജനുവരി 18 പ്രദർശനത്തിനെത്തി. സുഹൃത്ത് എന്ന ചലച്ചിത്രത്തിൽ എം എസ് നമ്പൂതിരി, പി കെ ശങ്കർ, വി അലക്സ്, വി രാമചന്ദ്രൻ, വി എം രേവമ്മ, കെ പി വിജയലക്ഷ്മി, പി സി ലാസർ, എം കെ മൊയ്തീൻ, നമ്പൂതിരിപ്പാട്, മിസ് റഹിമ ബീബി, ശാന്താദേവി എന്നിവരായിരുന്നു അഭിനയിച്ചത്. സഹകരണ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ആദ്യ മലയാള ചിത്രം എന്ന ഖ്യാതിയാണ് സുഹൃത്ത് എന്ന ചലച്ചിത്രത്തിനുള്ളത്. 9 പാട്ടുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു സുഹൃത്ത് എന്ന ചലച്ചിത്രം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിദ്യ വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതം ഒരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ. ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി. പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിലിരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി. ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളത്തിൽ ഇനി ചരിത്ര പ്രശ്നോത്തരിയാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച കലാലയത്തിന്റെ പേര് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച കലാലയത്തിന്റെ പേര് എന്താണ്? ശരിയുത്തരം: 8891773219 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം, അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.
1: കുട്ടിക്കാലത്ത് കേട്ട കഥകളിൽ ഏറ്റവും ഇഷ്ടം മണ്ണാങ്കട്ടയും കരിയിലയും കൂടി കാശിക്ക് പോയ കഥയാണ്. കാറ്റുവന്നപ്പോൾ കരിയില പറന്നുപോയി, മഴയത്ത് മണ്ണാങ്കട്ട അലിഞ്ഞുപോയി. കഥ കേട്ട് സങ്കടം വന്ന രാത്രികൾ, കാശി എവിടെയാണെന്ന് പോലും അറിയാതിരുന്ന കുട്ടിക്കാലം. കാവിലപ്പൂപ്പൻ കാശിക്ക് പോയിട്ട് തിരികെ വന്നില്ലെന്ന് ആരൊക്കെയോ നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാശിക്ക് പോയവരാരും തിരികെ വരില്ലത്രേ. പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതലായിരുന്നത് അച്ഛനോ അപ്പൂപ്പനോ കാശിക്ക് പോകരുതേ എന്നായിരുന്നു. പോയിട്ട് തിരികെ വരാതിരുന്നാൽ എന്തു ചെയ്യും എന്നായിരുന്നു ചിന്ത. പിന്നെ എപ്പോഴോ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ തെങ്കാശി ബോർഡ് വെച്ച് ബസ് പോകുന്നത് കണ്ടു. അത്ര അടുത്താണ് കാശി, എന്നിട്ടെന്താണ് കാവിലപ്പൂപ്പൻ കാശിക്ക്

0: തിരിച്ചു വരാത്തത്? കാലമേറെ കഴിഞ്ഞിരിക്കുന്നു. കാശി തെങ്കാശിയല്ലെന്നും അതൊരുപാട് ദൂരെയാണെന്നും തിരിച്ചറിയാൻ ഏറെ വൈകി. കാശിക്ക് പോയാൽ തിരികെ വരാത്തത് അവിടെ ചെന്ന് അലിഞ്ഞു ചേരുന്നതുകൊണ്ടാണ്. കാശിയിൽ ആരും മരിക്കുന്നില്ലത്രേ, മോക്ഷം പ്രാപിക്കുകയാണത്രേ. അതൊന്നറിയാൻ വേണ്ടി മാത്രമാണ് കാശി കാണാൻ പോയത്. തീർത്ഥാടകരുടെയും സഞ്ചാരികളുടെയും കൈവഴികൾ ഒന്നായി തീരുന്നതുപോലത്തെ അവസ്ഥ. തേജസ്വിനിയായ ഗംഗാപ്രവാഹത്തെക്കാൾ കരുത്തുണ്ട് ജനപ്രവാഹത്തിന്. ശരിക്കും ജനപ്രവാഹം അതോ ജനസമുദ്രമോ? ലക്ഷങ്ങളോ ലക്ഷോപലക്ഷങ്ങളോ? വാരാണസി റെയിൽവേ സ്റ്റേഷനിലിറങ്ങി ഒരു വേള സന്ദേഹിക്കാതെയല്ല. സന്യാസിയാകാനാണോ ഈ വരവ്? അതോ മോക്ഷം പ്രാപിക്കാനോ? ഇല്ല, അതിനുള്ള പ്രായമായിട്ടില്ല എന്ന് സ്വയം ഉറപ്പിച്ചു. പിന്നെ ഈ യാത്ര കാണണം, കാശി കാണണം, കൺനിറയെ കാണണം. മരിക്കാൻ വേണ്ടി മാത്രം വന്ന തീർത്ഥാടകരെ കാണണം. മനഃശാസ്ത്രത്തിന്റെ ഏത് സൈദ്ധാന്തികത വച്ചാണ് ഈ മരണങ്ങളെ അളക്കേണ്ടത്? കൺമുന്നിൽ മരിക്കുന്നവരെ തടയാൻ ആത്മഹത്യാ പ്രതിരോധത്തിന്റെ ഏത് സിദ്ധാന്തമാണ് പ്രയോഗിക്കേണ്ടതെന്നറിയാതെ ആദ്യ നാളുകളിൽ കുഴങ്ങി. മരണം ഉത്സവമാകുന്ന ഒരു നാട്. സ്നാനഘട്ടങ്ങളിൽ മരണം പതുങ്ങി നിൽക്കുകയല്ല, എല്ലാ സ്നാനഘട്ടങ്ങളിലും മരണം വിളയാടുകയാണ്. ദുഃഖമില്ലാതെ, നിശബ്ദതയില്ലാതെ, കണ്ണീരില്ലാതെ മരണം ഏറ്റുവാങ്ങുന്നവർ. മരണത്തിന് ഇവിടെ നിറം കറുപ്പല്ല, ചന്ദനത്തിന്റെ നിറം, വിഭൂതിയുടെ നിറം, സിന്ദൂരത്തിന്റെ നിറം, സായന്തനത്തിന്റെ സൗന്ദര്യവർണം. മരണം ഇവിടെ മറ്റെന്തോ ആണ്. പലരെയും കണ്ടു, പലരോടും സംസാരിച്ചു. സത്യതീർത്ഥൻ, ദേശ്പാണ്ഡെ, സാവിത്രി, ലോകനാഥൻ, പ്രിയാഞ്ജലി, എല്ലാവർക്കും എന്തൊരു സന്തോഷം. ആരും മരണം എന്ന വാക്ക് പറയുന്നില്ല, മോക്ഷം. ശിവശിവ, അമ്മേ ഗംഗേ, ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേൾക്കുന്ന വാക്കുകൾ. ഭക്തിയുടെ സ്പർശമില്ലാതെ വന്നവർ ആരെങ്കിലും ഉണ്ടാകുമോ? ഇല്ല തന്നെ. ഒന്നുകിൽ മോക്ഷം പ്രാപിക്കാൻ, അല്ലെങ്കിൽ പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കാൻ, അതുമല്ലെങ്കിൽ പലവട്ടം മുങ്ങി നിവർന്ന് ഗംഗയിൽ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് സ്വയം ശുദ്ധമാകാൻ. എന്തുകൊണ്ടാണ് ഇവിടെ വന്നു മരിക്കുന്നത്? പറഞ്ഞു തീരും മുമ്പ് പവിത്രേശ്വർ തിരുത്തി, മരണമെന്ന് പറയാതിരിക്കൂ കുട്ടി, മോക്ഷം. അതിനാണ് ഇവിടെ വരുന്നത്. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലെത്താനുള്ള ഏറ്റവും അടുത്ത സ്ഥലമാണിത് കാശി. പരമശിവൻ സൃഷ്ടിച്ച കാശി. പവിത്രേശ്വർ പറഞ്ഞ വാക്കുകൾ കൗതുകമുണ്ടാക്കി. ഇവിടെ അടുത്താണ് സ്വർഗം, അവിടെ എത്താനാണ് ഈ ആത്മാഹൂതി. ദീർഘമായി സ്വർഗത്തിലേക്കുള്ള വഴികൾ, പടികൾ, ദൂരം, മന്ത്രം ഒക്കെ പറഞ്ഞു തന്നത് രാജീവ് സോമശേഖരൻ എന്ന ചെറുപ്പക്കാരനാണ്. ഇദം നമമ തും ഋഷിഷ് ഹൃദി ഖട് ഇതി ഗംഗ മൃതി സ്വർഗ് എന്ന മന്ത്രം പറഞ്ഞു വേണം ഗംഗയിൽ മുങ്ങാനെന്ന് അവൻ പറഞ്ഞു. അതേക്കുറിച്ച് ചാരുദത്തൻ പറഞ്ഞത് രാജീവ് മുട്ടൻ കഞ്ചാവാണ് എന്നാണ്. കഞ്ചാവിൽ വിടരുന്ന സൈക്കഡലിക് പെയിന്റിങ്ങുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതാദ്യമായിട്ടായിരുന്നു സൈക്കഡലിക് മന്ത്രം കേൾക്കുന്നത്. ഇവിടെ അങ്ങനെ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് വരലക്ഷ്മിയാണ് എന്നെ അസീഘട്ടിലേക്ക് കൊണ്ടുപോയത്. കാശിയിലെ പ്രധാന സ്നാനഘട്ടമാണ് അസീഘട്ട്. അസി ഒരു നദിയാണത്രേ, വരുണ മറ്റൊരു നദി. രണ്ടും ചേർന്നതാണ് വാരണാസി. വരലക്ഷ്മിയുടെ കണ്ണുകളിൽ ചരിത്രം തിളങ്ങി നിൽക്കുന്നു. ഇത് ചരിത്രമല്ല സഹോദര, ഇത് ഐതിഹ്യമാണ്. ഒരു മറു ചോദ്യത്തിന് കാത്തു നിൽക്കാതെ അവൾ ഒരു വിദേശിയെ ചൂണ്ടിക്കാട്ടി. ധ്യാനത്തിലിരിക്കുകയാണ് അയാൾ. ഗംഗയെ തന്റെ മുടിക്കെട്ടിലേക്ക് ആവാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. കഞ്ചാവ് വലിച്ചു നോക്ക്, ഗംഗ മാത്രമല്ല ശാന്ത സമുദ്രവും നിന്റെ മുടിക്കെട്ടിലിരിക്കും. വരയ്ക്കുന്നവർ, എഴുതുന്നവർ, ഹിന്ദുസ്ഥാനി പാടുന്നവർ, കവിത ചൊല്ലുന്നവർ, ഭജന ആലപിക്കുന്നവർ, എല്ലാവരും കഞ്ചാവാണോ എന്ന് ഞാൻ വരലക്ഷ്മിയോട് ചോദിച്ചു. ശേ, അങ്ങനെയൊന്നുമല്ല. നിന്റെ നാട്ടിൽ നിന്ന് ഒരു രാജാവായ ചിത്രകാരൻ ഈ അസീഘട്ടിൽ നിന്ന് ഗംഗയെ നോക്കി വരച്ചിട്ടുള്ളതായി ഇവിടെ ഏതോ മലയാളി പറഞ്ഞു കേട്ടിട്ടുണ്ട്. വരലക്ഷ്മി ഒരു പണ്ഡിതയാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ അത് ഏത് രാജാവാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടിയില്ല. പിറ്റേന്ന് ദശാശ്വമേധ് ഘട്ടിൽ വച്ച് പരിചയപ്പെട്ട മഹേശ്വരൻ തമ്പിയാണ് എനിക്ക് പറഞ്ഞു തന്നത് അത് രാജാ രവിവർമ്മയാണെന്ന്. അസീഘട്ടിലെ അത്ര തിരക്ക് പകൽ ദശാശ്വമേധ് ഘട്ടിലുണ്ടായിരുന്നില്ല. ഉള്ളതിൽ കൂടുതലും വിദേശികൾ. ഇവിടെ എന്താണ് വലിയ പ്രാധാന്യമില്ലാത്തത്? ഇല്ലെന്നോ? വരലക്ഷ്മി പറഞ്ഞു. വെയിൽ മങ്ങി കഴിയട്ടെ, നീ കണ്ടോ? വെയിൽ മങ്ങി, ചൂടും ഒട്ടൊതുങ്ങി. വിയതങ്കണത്തിലെ കാറുകൾ ചിങ്ങി. സ്നാനഘട്ടം ആളുകളെ കൊണ്ട് നിറയാൻ തുടങ്ങി. കാശിയിലുള്ള എല്ലാവരും ഇപ്പോൾ ദശാശ്വമേധ് ഘട്ടിലുള്ളതുപോലെ. സായാഹ്നത്തിനും സന്ധ്യയ്ക്കുമിടയിലെ ഗംഗ മഹാ ആരതി. കാഴ്ചകളെ ഇതിലപ്പുറം എങ്ങനെ കമനീയമാക്കാനാണെന്ന് പറഞ്ഞു പോകുന്ന തരത്തിലുള്ള അപാര സുന്ദര കാഴ്ച മഹാ ആരതി. അതിന്റെ ഹാങ് ഓവർ തീരാൻ ഒരിടത്തിരുന്നു. മുന്നിൽ ആയിരം ആയിരം ചിരാതുകളുമായി ഒഴുകുന്ന ഗംഗ. അരികിലിരുന്ന് വരലക്ഷ്മി വാരാണസിയുടെ ചരിത്രം പറഞ്ഞു, ബനാറസിന്റെ ചരിത്രം പറഞ്ഞു, കാശിയുടെ ചരിത്രം. ഇതെല്ലാമാണെന്ന അദ്വൈതത്തിന്റെ തത്വശാസ്ത്രം പറഞ്ഞു. 100 രൂപയാണ് ഒരു ദിവസത്തെ അവളുടെ കൂലി. ചരിത്രം പറഞ്ഞ്, കഥകൾ പറഞ്ഞ്, സന്ദർശകരോടൊപ്പം സൗഹാർദ്ദം പങ്കുവച്ച് അവൾ ഒഴുകുന്നു. ഗംഗ പോലെ ഒരു പ്രവാഹം, ജീവിത പ്രവാഹം.
1: തയ്യാറാക്കിയത് എല്ലാർ മധുജൻ. അവതരണം ഗായത്രി.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടുപ്പുകൾക്ക് ദലമർമരങ്ങളുടെ താളം, കാതുകളിലെപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീതിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുടൽ നാദം, പനീർ പൂക്കളുടെ മണം, നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നൊമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണൻ ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം സൗമ്യവും ഹൃദ്യവുമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജ്ജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മലം ഏതെങ്കിലും ആവട്ടെ, മനസ്സ് നന്നാവട്ടെ. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. ആരോടും ദേഷ്യപ്പെടാതെ, അസ്വസ്ഥമാകാതെ, അനാവശ്യ ചിന്തകൾ കൊണ്ട് ഭാരപ്പെടാതെ സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിൻ്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിൻ്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രത്യേക പോക്കുവെയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എൽ ആർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8:30 വരെ.

0: മാത്യു ജോർജ്, ഛായാഗ്രഹണം വിപിൻ മോഹൻ, സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ തിലകൻ, ബാലചന്ദ്ര മേനോൻ, ശ്രീനിവാസൻ, അംബിക, കെ പി എസ് സി ലളിത, പാർവതി, ശ്യാമ, മണിയൻപിള്ള രാജു, ശ്രീനാഥ്, ബൈജു, ഫിലോമിന, ഒടുവിലുണ്ണികൃഷ്ണൻ, സുകുമാരി, ശാന്തകുമാരി തുടങ്ങിയവർ.
1: പോയിട്ട് ഇത്ര വേഗം വന്നോ?
2: പോയില്ല, പകുതി വഴിയുന്നപ്പോ ഒരു സംശയം.
1: എന്തേ?
2: അലക്കുന്ന സോപ്പ് സൺലൈറ്റ് ആണോ 500 ആണോ?
1: അതിപ്പോ ഏതായാലും പോരെ.
2: അത് ശരി. അപ്പൊ സോപ്പ് മിനിക്കാൻ വെറുതെ ഒരു പേരുണ്ടാക്കിയിരിക്ക. നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഗീതേ, ഗീതേ,
3: എന്താ?
2: അതെ, പൊട്ടിപ്പോയി.
3: എന്ത്
2: കൊടവേ?
3: ആരുടെ?
2: ആ രാഘവന്റെ ചെറിയ കൊടവ.
3: അതിന് നമുക്കെന്താ?
2: അത് ഇതുണ്ടായിരുന്നു.
3: ഏത്?
2: കല്ല്. അതെ, പിള്ളേര് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കാന്നുണ്ടോ? അപ്പൊ ഞാൻ അവഴി പോവായിരുന്നു. സാധനം വാങ്ങിക്കാൻ വെച്ച് കാശിന്ന് ഒരു 50 രൂപ കൊടുത്തു. രാഘവൻ പാവല്ലേ, അവന്റെ കുടം പൊട്ടിപ്പോയില്ലേ.
3: അച്ഛാ, അച്ഛൻ ക്രിക്കറ്റ് കളിച്ചു, രാഘവന്റെ കള്ളുകുടം പൊട്ടിച്ചു, അയാൾ അച്ഛന്റെ കയ്യിൽ നിന്ന് 50 രൂപ വാങ്ങിച്ചു.
2: അതെ, അത് തന്നെ. ഇത് നിന്റെ അമ്മായിമ്മോട് പറഞ്ഞാൽ മനസ്സിലാകുമോ? അവളൊരു കാര്യം ചെയ്യ്, ഒരു 50 രൂപ എടുത്തു, അവളറിയണ്ട.
1: എന്താ മരുമോളുമായിട്ട് ഒരു രഹസ്യം പറച്ചില്ലേ?
2: നിന്നെ ഇവിടുന്ന് പുകച്ച പുറത്ത് ചാടിക്കാനുള്ള കാര്യം ആലോചിച്ചോണ്ടിരിക്കാ ഞങ്ങള്. സാധാരണ മരുമക്കളെ കൊണ്ട് അമ്മായിമാർക്ക് കിടക്കപ്പുറതി ഉണ്ടാവില്ല. ഇതൊരു പഞ്ചപാപം ആയതുകൊണ്ട് നീ ഇങ്ങനെ ഞെളിഞ്ഞ് കിടക്കല്ലേ.
1: പിന്നെ പിന്നെ
2: അവൾ അങ്ങനൊക്കെ പറയും, മോളിയല്ലേ. മറ്റേ മറക്കല്ലേ. എന്റെ അമ്മായിമ്മ കണ്ടില്ലല്ലോ.
1: ഇല്ല. ആ കുന്തം കളിച്ചിനെ കണ്ണി കണ്ടെന്ന് ഉടക്കണ്ട.
2: ഓ, അപ്പൊ അവൾ അത് പറഞ്ഞല്ലേ.
1: നിങ്ങൾക്ക് നാണമല്ലേ ഇങ്ങനെ കൊച്ചു പിള്ളേരുടെ കൂടെ കളിച്ചു നടക്കാൻ?
2: എടി, എന്റെ ശരീരത്തിന്റെ പ്രായമായിട്ടുള്ള മനസ്സ് ഇപ്പഴും ചെറുപ്പാ.
1: ഷഷ്ടിപൂർത്തി 6 ആവുമ്പോഴാ ചെറുപ്പം.
2: വെറുതെ അല്ല, 34 വർഷം ശരിക്കും അധ്വാനിച്ചിട്ടാ ഇപ്പൊ സൂചിക്കുന്നേ. ഗവൺമെന്റ് സർവീസുള്ള മറ്റു ഡ്രൈവർമാരെ പോലെ കുത്തിയിരുന്ന് ഉറക്കം തൂങ്ങായിരുന്നല്ലോ എന്റെ ജോലി. കളക്ടർമാര്, മന്ത്രിമാര്, പോലീസ് ഓഫീസർമാര്, ഇവരെയൊക്കെ പുറകിലിരുത്തി രാവും പകലും വണ്ടി ഓടിച്ചിട്ടുള്ളവനാ ഞാൻ. അന്നൊക്കെ കേന്ദ്രത്തിൽ നിന്ന് ഒരു VIP വന്ന ആദ്യം അന്വേഷിക്കുന്നത് ഡ്രൈവിങ്ങിന് ശങ്കരനായരെ കിട്ടുമെന്നാ. എന്തുകൊണ്ടാ? എന്റെ സൽപ്പേര് കൊണ്ടും സർവീസുള്ള എന്റെ ആത്മാർത്ഥം കൊണ്ടുവാ. ഇപ്പൊ പെൻഷനായി, ഇനിയുള്ള കാലം സുഖമായിട്ട് വിശ്രമ ജീവിതം നയിക്കുക.
1: വിശ്രമ ജീവിതം നയിക്കാനാവും, സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ വിശ്രമമില്ലാതെ ചുറ്റുന്നത്.
2: എടി, എനിക്ക് എന്താണ് ഇപ്പൊ ഒരു കുഴപ്പം. ശാലീന സുന്ദരിയായ ഒരു ഭാര്യ, ആരും കേട്ടില്ല. മൂത്ത മകൻ ബാങ്ക് ഉദ്യോഗസ്ഥനാ, ഇന്നല്ലെങ്കിൽ നാളെ അവൻ മാനേജരാ. പിന്നെ രണ്ടാമത്തെ മകൻ

0: പ്രേമൻ വടക്കേമുറി റെഡിയായില്ലേ?
1: അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക.
0: അയ്യോ നേരല്ല, 7 മണിക്ക് നടൻ തുടങ്ങേണ്ടതാ. 19 കിലോമീറ്റർ ഓടിയെത്തണം.
2: അതിനെന്താ പഴയ ഫെർഗോ അല്ലേ അവൻ? അവനാരാ? പണ്ട് ഞാൻ കോഴിക്കോട് ഇരിക്കുമ്പോഴേ ഇന്നത്തെ നമ്മുടെ രാമൻകുട്ടിനാരാണ് കളക്ടർ. അന്ന് ഞാൻ നല്ല ചെറുപ്പമാ, ഒരു 30-32 വയസ്സ് കാണും. പ്രേമൻ അന്ന് പ്രേമൻ ഉണ്ടോടി?
1: പിന്നെ നമ്മൾ കോഴിക്കോട് വരുമ്പോ പ്രേമൻ 1 വയസ്സാ.
2: അന്ന് കൃഷ്ണൻ ഉണ്ണിയാ, 53 ഉണ്ണി. അത് കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞ പിന്നെ പ്രേമൻ.
1: അതെങ്ങനെയാ, ദേവകി മുരളിയെ പ്രസവിക്കുന്നതിന് 3 മാസം മുമ്പല്ലേ പ്രേമൻ? അന്ന് നമ്മള് പാലക്കാട്
0: കോഴിക്കോട് എവിടെങ്കിലും ആകട്ടെ.
2: എവിടെങ്കിലും ആകട്ടെ, ഞാൻ പറഞ്ഞു വന്നേ അന്ന് ബേപ്പൂരുടെ ഹാജിയാർക്ക് ഇതുപോലെ ഫർഗോ വണ്ടി.
0: നമുക്കേ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. സമയം ഇപ്പോഴേ വൈകി, ഇനിയും വൈകിയാൽ നാട്ടുകാർ പെരുമാറും. 4 മണിക്ക് സെറ്റ് കെട്ടേണ്ടതാ. പ്രേമൻ വടക്കേമുറി ഒന്ന് വിളിക്കാമോ?
1: പ്രേമാ,

0: കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ, അവര് വെയിറ്റ് ചെയ്യുമ്പോ ഈ നാട്ടുകാർക്കിടയിൽ എന്റെ വെയിറ്റ് ഒന്ന് കൂടും.
1: അത് കൂടും, പക്ഷേ അവര് വെയിറ്റ് പറഞ്ഞ വേറെ ആളെ നോക്കും, അല്ലെങ്കിൽ തന്നെ മാസം നാലോ അഞ്ചോ കളിയേ ഉള്ളൂ. നീ വെയിറ്റ് കൂട്ടിക്കൂട്ടി അതും കൂടി ഇല്ലാണ്ടാക്കും.
0: എന്റെ അമ്മേ, മലയാള നാടക ലോകത്ത് എനിക്ക് പകരക്കാരനായി ഒരൊറ്റ ആളേ ഉള്ളൂ.
1: ആരാ?
0: ഞാൻ തന്നെ. ഇത് എന്റെ അഭിപ്രായമല്ല, നാടകപ്രേമികൾക്ക് മൊത്തത്തിലുള്ള അഭിപ്രായമാണ്.
1: ഓ, എന്ത് കുന്തെങ്കിലും ആവട്ടെ, നീ അങ്ങോട്ട് ചെന്നേ, അവർക്ക് നാലു മണിക്ക് കർട്ടൻ കിട്ടാനുള്ള അത്രേ.
0: അതെന്റെ ജോലിയല്ല, ഞാൻ നടനാണ്, നടൻ മാത്രമാണ്.
2: സിക്സ് സിലിണ്ടർ അല്ലേ?
3: അതെ.
2: എഞ്ചിൻ എങ്ങനെ?
3: എഞ്ചിൻ കൂടെ പോകുന്നില്ല.
2: കേറ്റോ ഒക്കെ നല്ല വലുവായിരിക്കും.
3: ആ, നല്ല വലുവ.
2: അതാ ഇവന്റെ ഒരു കണ്ടീഷൻ. ആ
4: പ്രേമം അടക്കി മുറിയുടെ അച്ഛനല്ല.

0: കണ്ടിട്ട് എന്ത് തോന്നുന്നു?
1: നല്ല ചായ.
0: ആ പണ്ട് മുതലേ കലാകാരന്മാരുടെ കുടുംബമാണ് ഞങ്ങളുടെ. എൻ്റെ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു വടക്കേമുറി ഉണിക്കണ്ടെന്നായ രാവണ മതത്തിൽ ഹനുമാന്റെ വേഷമാണ് കിട്ടുക. ഉടുത്ത് കെട്ടി വന്നാല് അസല ഹനുമാൻ തന്നെ. ആ അമ്മാവന്റെ തനി സ്വരൂപമാ പ്രേമൻ.
2: മതിയച്ചാ ആളുകളെ വധിച്ചത്, പോവാ.
0: എടാ അമ്മാവന്റെ ഹനുമാൻ വേഷത്തിൽ
3: വരട്ടെ.

0: നേരം എത്രയായെന്നറിയോ?
1: ഒരു നാല് നാലര ആയി കാണും. അല്ല, വാച്ചല്ലേ കയ്യെ കിടക്കുന്നേ.
0: സമയം അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല ഈ ഉളി തേക്കാൻ തുടങ്ങിട്ട് നേരെ എത്രയെന്നാ ഞാൻ ചോദിച്ചത്. തേച്ച് തേച്ച് ഉളി തീരാറായി. മേസ്ത്രി, ഇത്രയും പേര് പണിഞ്ഞിട്ട് പണിയൊന്നും ആയില്ലെന്ന് പറഞ്ഞാൽ?
2: ഒന്ന് വേഗം നോക്കണോ?
0: നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട്, പണിയൊന്നും നടക്കുന്നില്ലെന്നേ ഉള്ളൂ.
2: എന്തായി പരപണിയൊക്കെ?
0: എന്താവാനാ ശങ്കരേട്ടാ, ഇതിപ്പോഴും തീരുന്ന ലക്ഷണമില്ല. രാവിലെ മുതൽ നാട്ടുകാര്യങ്ങൾ രാഷ്ട്രീയം പറിച്ചല്ലോ ഇവർക്ക് പ്രധാനം. ഇവരൊക്കെ ഇവിടെ തർക്കിച്ച സോഷ്യലിസം വരുമോ നാട്ടിൽ?
2: അതെ, പണിയെടുപ്പിക്കാൻ ഒരു വൈഭവം പിടിച്ചേ. അപ്പോഴേ ഒന്ന് നിർത്തി പറയട്ടെ, അവനവൻ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത വേണം. വേണ്ടേ?
3: വേണം.
2: ഇത് നമ്മുടെ ചോറ. പേർഷ്യയിൽ പോയെന്നരിച്ച് അവിടുത്തെ ഷേഖുമാരുടെ പണപ്പെട്ടി ഒന്നും എടുത്തുകൊണ്ട് വന്നിട്ടില്ല. എന്റെ ഒപ്പം പണിയെടുത്തിരുന്ന ഒരു വെറും സാധാ സർക്കാർ ടൈവരുടെ മകനായവൻ.
0: ഉപദേശിക്കളേണ്ട,
2: കിഴങ്ങന്ന് വിചാരിക്കരുതല്ലോ. മതിയല്ലേ,
0: ഞാനിപ്പോ വരാം.
4: നിങ്ങൾ എന്ത് മനുഷ്യനെന്താ
0: അമ്മ എടുത്തി? പാലക്കാട് കോട്ടയത്ത് താമസിക്കുമ്പോ സ്ഥിരം പേടിയപ്പൊക്കെ ഞാനല്ലായിരുന്നു.
4: അതന്ന് ഇന്ന് അങ്ങനെയാ?
2: ആ, ഇന്നും അങ്ങനൊക്കെ തന്നെയാ. ഇവൻ അന്യനൊന്നും അല്ലല്ലോ, നമ്മുടെ കുട്ടിയല്ലേ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? മുരളി ഇരിക്കു കേട്ടോ.
4: ദേവുന് സുഖം തന്നെയല്ലേ?
0: ആ, അസുഖമൊന്നുമില്ല.
4: അമ്പലത്തിലെ ഉത്സവത്തിന്റെ കണ്ടതാ ദേവുനെ.
0: അമ്മ ഒരു ദിവസം ഇങ്ങോട്ട് വരണം പറഞ്ഞിരിക്കുക.
5: മുരളി കാപ്പി എടുക്കട്ടെ?
0: വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചു. പിന്നെ ഉണ്ണിയേട്ടാ എന്ത് പറയുന്നു?
5: ഇന്ന് ലീവാ, ബാങ്കിന്റെ ചെയർമാനെ കാണാൻ പോയിരിക്കുക. മുരളി എന്നാ തിരിച്ചു പോകുന്നത്?
0: ഗൾഫിലേക്കോ? ചിലപ്പോ തിരിച്ചു പോക്കുണ്ടാവില്ല. ഇവിടെ എന്തെങ്കിലും ബിസിനസ് നോക്കിയാ കൊള്ളാമെന്നുണ്ട്. എത്ര കാലം അന്യനാട്ടി കിടന്നിങ്ങനെ. വീട്ടിലാണെങ്കിൽ അമ്മ ഹിന്ദു മാത്രല്ലേ ഉള്ളൂ.
4: ഹിന്ദു ഇപ്പൊ പഠിക്കാൻ പോണില്ലേ?
0: ആ, പഠിപ്പൊക്കെ നിർത്തി, മണ്ടിയാണെന്നേ. ഇനി കെട്ടിച്ചു കൊടുക്കണം.
2: ഓ, ഇവറ്റകളെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ ഒരുത്തി ഉണ്ട് രമേ, പഠിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നല്ലേ. മോളിത്തിരണ്ണെടുത്ത്
0: രമ വരാറായില്ലേ?
4: ഓ, കോളേജ് വിട്ടാ ചിലപ്പോ ഗോപനെ കാത്തു നിൽക്കും. അവനും ട്യൂട്ടോറിയൽ ഒരുമിച്ച് ആ ബസ്സിലാ വരിക.
0: നിന്റെ പുറകെ നിന്നോട് എന്താ പറഞ്ഞത്?
5: എനിക്കെങ്ങനെ അറിയാം, പോയി ചോദിക്ക്.
0: വായി നോക്കിയുള്ള കൊണ്ട് വഴി അടക്കാൻ വയ്യ. രമയെന്ന് വൈകിയോ?
5: ഇല്ലല്ലോ.
0: ഗോപു, പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? തവണെങ്കിലും പത്താം ക്ലാസ് കിടക്കോ? മുരളിയാട്ടിന് വേറെ ഒന്നും ചോദിക്കാനില്ലേ? ആരും ഉണ്ടാലും പഠിപ്പ് പഠിപ്പ് പഠിപ്പ്. അയ്യോ,
5: എന്തായാലും ഇവൻ മുരളിയാട്ടിനെക്കാളും ഭേദോ.
0: അതെന്താ?
5: പത്താം ക്ലാസ് ആറ് തവണ എഴുതിയ ആളല്ലേ, ഇവൻ അഞ്ചാകുന്നേ ഉള്ളൂ.
0: അല്ലെങ്കിൽ പഠിപ്പിലേക്ക് എന്തിരിക്കുന്നു? എങ്ങനെങ്കിലും ഒരു നല്ല നിലയിലായാൽ പോരെ.
6: രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം.
5: അമ്മേ, അടുപ്പത്ത് എന്താ വെച്ചിരിക്കുന്നേ? കരിയുന്ന മണം വരുന്നു.
6: രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ. രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ പാഹിമാം.
2: മോളാകത്ത് പോയിരുന്നല്ലോ പഠിക്കാൻ.

0: പട്ടിയുണ്ടോ? ശങ്കരൻ നായരുണ്ടോ?
1: ഇതിൽ ആരെയായിപ്പോ വേണ്ടത്?
0: ആ
1: ആ കുഞ്ഞമ്മതാണോ? വാ അതോട്ടിരിക്ക.
0: മൂന്ന് നേരത്തെ അകത്തേ കേറുന്നില്ല.
1: ആ എന്നാ പിന്നെ അവിടെ. ആ പിന്നെ
0: മോളല്ലേ?
1: ആ മോള് തന്നെ, മരുമോള്. ബാങ്കിൽ ജോലിയുള്ള കൃഷ്ണനുണ്ണിയുടെ.
2: കുടിക്കാനെന്താ?
0: ഒന്നും വേണ്ട, ഇപ്പൊ ചായ കുടിച്ചേ ഉള്ളൂ.
1: പുറത്ത് മഞ്ഞ് വീണ അപ്പ തുടങ്ങും മൂക്കടപ്പും തുമ്മലും.
0: ആ ഞാനൊരു കോളും കൊണ്ടാ വന്നിരിക്കുന്നു. ഹാജിയാരുടെ തടിക്കമ്പനിയിലാ ഞാനിപ്പോ ഒന്ന് അറിയാവല്ലോ. മുതലാളി ഒരു പുത്തൻ കാറ് മേടിച്ചിരിക്കുന്നു, ഫോറിനാ. നമ്മുടെ നിരത്തിലൊന്നും ഇറങ്ങാത്ത സാധനം. അവനെ അതിന്റെ തത്വത്തിലൊന്ന് കൊണ്ടു നടക്കാൻ ആരുണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ നിങ്ങളുടെ പേരാ പറഞ്ഞത്. അറിവും വിവരവും ഉള്ള ഒരു ഡ്രൈവർ നമ്മുടെ നാട്ടിൽ നിങ്ങളെ ഉള്ളു. അതുകൊണ്ട് മോലാളി പറഞ്ഞത് നാളെ നിങ്ങളെയും കൂട്ടി അങ്ങോട്ട് ചെല്ലണമെന്നാ. ഓട്ടോധികം വരില്ല, തരക്കേടില്ലാത്ത കാശും കിട്ടും.
1: കാര്യം എനിക്കിഷ്ടമുള്ള ഏർപ്പാടാ, പക്ഷെ മോൻ സമ്മതിക്കില്ല.
0: അതെന്താ?
1: നമ്മൾ മോട്ടോർ വാഹനം ഓടിച്ചാ ജീവിച്ചതെങ്കിലും പിള്ളേരൊക്കെ വലിയ വലിയ നിലയിരിക്കുമ്പോ അവൻ സമ്മതിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവൻ ബാങ്ക് മാനേജരാ.
0: ആലോചിച്ചിട്ട് പറഞ്ഞാ മതി.
1: ആലോചിക്കാനൊന്നും ഇല്ല, പിള്ളേര് സമ്മതിക്കില്ല.
3: റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വരെ 10 രൂപയോ? ഇത് എവിടുത്തെ കണക്കാ? എടോ ഇതിന്റെ മീറ്റർ എന്ന സാധനം എവിടെ?
4: മീറ്റർ ഒന്നും ഇല്ല, 10 രൂപതാ.
3: എടോ മീറ്റർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ?
4: ന്യായമായ ചാർജ്
3: എനിക്കൂടെ തോന്നണ്ടേ? ഈ വണ്ടിക്ക് മീറ്റർ ഇല്ല എന്ന് എഴുതി ഞാൻ കേറില്ലായിരുന്നല്ലോ. ഓ ഈ നാട് അടുത്തെങ്ങ് നന്നാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട.
1: എന്തോ
3: അച്ഛാ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ വരാൻ ഓട്ടോറിക്ഷയ്ക്ക് 10 രൂപ.
1: ആകുമല്ലോ.
3: 10 രൂപയോ? ഞാൻ നമ്പർ കുറിച്ച് വെച്ചു ഓട്ടോറിക്ഷയുടെ, ഞാൻ നോക്കട്ടെ.
2: നീ എന്താ ഇന്നലെ വരാണ്ടിരുന്നേ?
3: എന്റെ അമ്മ, ഞാൻ എങ്ങനെ വരും? ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ ബസ്സിന്റെ സമയം മാത്രം എഴുതി വെച്ചിട്ടുണ്ട്, ഒറ്റ ബസ്സില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഏതോ അമ്മമാരുടെ ബന്ധു കാരണം ഒറ്റ ട്രെയിൻ ഓടുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ വരും?
2: നിന്നെ കാണാണ്ട് അച്ഛൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഉണ്ണിയെ. പോയ കാര്യം എന്തായി?
3: അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. എടി എന്നെ കണ്ട ഉടനെ ചെയർമാൻ, എന്താ മിസ്റ്റർ കൃഷ്ണൻ ഉണ്ണി ഇന്നും വല്ല കംപ്ലൈൻസും ഉണ്ടോ എന്ന് ഞാൻ ശരിക്കും തട്ടി കൊടുത്തു. ഇവിടുത്തെ മാനേജർ ഉണ്ടല്ലോ, അവനൊരു പാഠം പഠിക്കും. കൊറേ നാളായി യവനീ പണി
2: തുടങ്ങിയിട്ട്.
3: അയ്യോ അമ്മേ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, രണ്ടു മൂന്ന് ദിവസമായി ഇവൻ അടുത്തുള്ള പോകുമ്പോഴൊക്കെ ഒരു വീടിയുടെ മാറ്റം.
4: അയ്യോ ഈ ഉണ്ണിയേട്ടൻ കള്ളം പറയുന്നത്, ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു കുറ്റി വലിച്ചു
1: നോക്കുന്നത്.
3: നിങ്ങളൊക്കെ അവന് ചീത്തയാക്കുന്നത്, ഇപ്പതേ കുറ്റിപീടി. നാളെ മുഴുവൻ പീടിയാകും, മറ്റന്നാൾ സിഗരറ്റാവും. അച്ഛാ ഒരു പാക്കറ്റ് സിഗരറ്റ് എന്ന് വെച്ചാൽ രൂപ എത്രയായി? കാശ് കിട്ടാതാവുമ്പോ അവൻ എന്റെയോ അച്ഛന്റെയോ പോക്കറ്റ് ഇന്ന് കക്കാനും തുടങ്ങും. ഒരുത്തനെ കള്ളനാക്കാൻ ദേ ഇത്രയൊക്കെ മതി.
2: ഇനി അവൻ ചെയ്യത്തില്ല ഉണ്ണേട്ടാ. ഗോപു പോയിരുന്നു
1: പഠിക്കൂ.
3: ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞതിന് ഡ്യൂട്ടോളം അയക്കണ്ടെന്ന്, വേണ്ടാത്ത ദുശീലൊക്കെ പഠിച്ചു വെക്കാൻ.
2: ഉണ്ണേട്ടാ പോയി കുളിക്കാൻ നോക്കൂ, സമയം എത്രയെന്നറിയോ? ചെറിയൊരു കാര്യം കിട്ടിയോടി വലുതാക്കാൻ.
1: പണ്ടേ സ്കൂളിൽ പോകുമ്പോ വഴി കിടന്ന വീടി കുറ്റി എടുത്ത് വലിച്ചതിന് ഞാൻ തല്ലിയ പാട് ഇപ്പോഴും എന്റെ തുടയിലുണ്ട്. ആളായിപ്പോ
2: അച്ഛന്റെ സ്വഭാവം തന്നെയാ മക്കൾക്ക്.
1: അത് ശരി, അമ്മ വീടി വലിക്കല്ലോ.
3: സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തത് ആരാന്നാ പറഞ്ഞേ?
4: ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ?
3: അല്ലേ എന്നോടോ? നിന്നോടാ ചോദിച്ചത്? ഗോഖല തന്നെ.
4: ഗോഖല തന്നെ.
3: നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്ക.
4: ഇങ്ങനെ എല്ലാരും കൂടെ ചവിച്ചാ ഞാൻ ഈ ഗതിയായത്.
3: എങ്ങനെ ശവിക്കാതിരിക്കൂടാ? ഇന്നലെ വരെ രാജാറാം മോഹൻ റായി മോഹൻ റായി എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറിന് എങ്ങനെ ഗോഖലയായത്? ഇത് നിന്റെ അവസാനത്തെ മാർച്ച നോക്കൂ. ഓ എന്താ ഒരു കണിയാന്റെ ചുമ?
5: ഏട്ടനോടൊരു കാര്യം ചോദിക്കാൻ സെക്രട്ടറി പറഞ്ഞു.
3: എന്താ?
5: ഞങ്ങളുടെ ട്രൂപ്പിന് ഒരു വണ്ടി സ്വന്തമാക്കിയാ കൊള്ളാമെന്നുണ്ട്.
3: അതിന്
5: ഒരു ലോണ് ശരിപ്പെടുത്തി തരാൻ പറ്റുമോ?
3: എടാ, വർഷത്തിൽ 10 സ്റ്റേജ് പോലും തേക്കാത്ത നിന്റെ ട്രൂപ്പിന് ലോൺ വാങ്ങിച്ചെന്ന് ഞാൻ വെള്ളത്തിലാണോ അല്ലേ?
5: 10 സ്റ്റേജോ? ഇപ്പൊ തന്നെ ശാന്തി മുഹൂർത്തം 25 കഴിഞ്ഞു.
3: ആ, കളിക്കുന്നിടത്തൊക്കെ നല്ല കൂവലാണെന്ന് കേട്ടു.
5: അത് മറ്റ് ട്രൂപ്പുകാർ പറഞ്ഞു പരത്തുന്നതാ.
3: നിന്റെ അഭിനയത്തെ പറ്റി തരക്കേടില്ലാത്ത പുറഭിപ്രായം ഉണ്ട്.
4: അത് ഞാനും കേട്ടു.
5: നീ പോടത്തുണ്ട്.
3: ഒരു സ്റ്റേജിന് നിനക്ക് എന്ത് കിട്ടും?
5: തരക്കേടില്ലാത്ത വിധം കിട്ടും.
3: കൃത്യമായ സംഖ്യ പറ.
5: അത് 150.
3: 150 രൂപ? നിനക്കോ? എടാ സത്യം പറ, ഞാൻ പോയി അന്വേഷിക്കും.
5: അന്വേഷിക്കും, എന്നാ 100 വരും.
3: എടാ ശരിയായ സംഖ്യ
5: പറഞ്ഞു. മനുഷ്യന്റെ വിശ്വാസം ഇല്ലാത്ത പോലെ
3: വളച്ച കളയോ.
2: മച്ചടാ, ഇവിടെ ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല.
5: കുഴപ്പമില്ല, എന്റെ ആവശ്യത്തിനുള്ളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത സീസൺ ആവട്ടെ, ഞാനിവിടെ ഒരു കലക്ക് കലക്കും. പല വലിയ സമിതിക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട്. മാസത്തിൽ 30 ദിവസവും കളിയുള്ളവര്.
2: ഓ, മാസത്തിന് 30 ദിവസം ഉണ്ട്, എനിക്കറിയാം. നീ പോയി കുളിച്ചിട്ട് വന്നേ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്.
5: എന്റെ അമ്മയെ ഇന്നലെ വടകരയിൽ ഞങ്ങളെ നാടകം കാണാൻ ഒരു സിനിമാ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഭാവി എന്താന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ എന്റെ ചിത്രവും ചുമരന്റെ മേലെ വരും.
2: ഓടാ, പോയി കുളിക്കടാ.

0: ആ 3 രൂപ എവിടെ പോയെന്ന് എത്ര ആലോചിച്ചിട്ടും.
1: അത് ഇതുവരെ വിട്ടില്ലേ. കഷ്ടം, ഞാൻ തരാം 3 രൂപ.
0: അതിന്റെ അല്ല, ആ രൂപ എവിടെ പോയി എന്നൊന്ന് അറിയണ്ടേ. എടേ, നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്. ഞാൻ വെറും ഒരു പിശകനാണ്. അല്ല ആണെങ്കിലേ നീ ഇപ്പൊ ഇടാറുള്ള മാതിരിയുള്ള വേഷവും ഭൂഷവും ഒന്നും ഇടുകയല്ല. വീട്ടുകാരതിനു വേണ്ടി മാത്രം മാസം 1000 രൂപ ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ല നിനക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടോ?
1: കുറവൊന്നുമില്ല.
0: ആ പിന്നെ ഉണ്ടാണ്ടി.
1: പക്ഷേ
0: എന്തോന്ന് പച്ചേ തറ?
1: കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലമായി.
0: മനസ്സിലായി. നീ പറഞ്ഞു വരുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി. ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഒരുപാട് കാശിലുള്ള ഏർപ്പാടാ. പ്രസവം തന്നെ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഒരുമാതിരി ഫാഷനാ. ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മാസാ മാസം ഡോക്ടറെ പോയി കാണുക, അവർ പറയുന്ന വില കൂടിയ മരുന്നുകൾ വാങ്ങിച്ചു കഴിക്കുക, പ്രസവത്തിന് 1 മാസം മുമ്പേ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്യുക. ആ ആദ്യന്റെ പ്രമോഷനൊക്കെ ഒന്ന് ശരിയാവട്ടെ, അത് കഴിഞ്ഞിട്ട് മതിയടി നമുക്കിതല്ല.
1: പ്രമോഷൻ കിട്ടുമ്പോഴേക്കും നമ്മള് മൂത്ത് അരയ്ക്കും.
0: എന്തിന്? അടുത്ത കൊല്ലം ഞാൻ ഓഫീസറാ, പിന്നെ ഉടനെ മാനേജർ. ഒരു ബാങ്ക് മാനേജർ എന്ന് വെച്ചാൽ ആരാ?
1: ദേവേന്ദ്രനായിരിക്കും.
0: ആ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ.
1: ഈ ഉണ്ണേട്ടനെ കൊണ്ട് തോറ്റു.

0: ദാ അവിടെ ആ പുളിമരത്തിന്റെ ചോട്ടില് അധികാരിന്റെ മോള് വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു. അന്നൊക്കെ എത്ര ദൂരെ നിന്നാലും അവളുടെ കണ്ണിലെത്തി എന്റെ നെഞ്ചു പൊള്ളിക്കുവായിരുന്നു.
1: ഭാനുവല്ലേ, അവക്കിപ്പോ കൊച്ചുങ്ങള് രണ്ടായി.
0: ഞാൻ കണ്ടിരുന്നു, മനസ്സിലെ വിഗ്രഹം ഉടഞ്ഞു. പാവാടയും ദാവണിയും തന്നെ അവൾക്ക് ചേർച്ച. ആ ഗോപാലൻ കോൺസ്റ്റബിളിന്റെ മോള് വളർന്നുപോയോ?
1: ഒരൊറ്റ എണ്ണത്തിന് നീ മറന്നിട്ടില്ലല്ലേ.
0: മരുഭൂമി കിടക്കുമ്പോ ഈ ഓർമ്മകളൊക്കെ അല്ലേടാ ആകെ ഒരു മരിപ്പച്ച. പിന്നെ നിന്റെ ട്രൂപ്പില് നല്ല പെൺകുട്ടികളൊക്കെ കാണുമായിരിക്കല്ലേ.
1: എന്തിനാ?
0: അല്ല, ഞാനൊരു നാടൻ ട്രൂപ്പ് തുടങ്ങട്ടെ.
1: ഉദ്ദേശം?
0: അത് എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ?
1: വേണ്ട വേണ്ട, ഗൾഫ് വിട്ടു വരുന്ന എല്ലാ മലയാളികളും ചെയ്യുന്നതൊക്കെ നീയും ചെയ്താ മതി കേട്ടാ.
0: എന്ന് വെച്ചാൽ?
1: എന്ന് വെച്ചാൽ ഒരു കളർ ഫോട്ടോ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഷോപ്പ് ഇതൊക്കെ തന്നെ നീയും ചെയ്താ മതി.
0: അഭിനയം എന്ന് പറയണത് എന്റെ.
1: അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു സിനിമ എടുക്ക് എന്നെ നായകനാക്കിയിട്ട്.
0: അങ്ങനെ തൊലയെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ അമ്മ
1: മുങ്ങിയ ഇത് ഇവിടെ നല്ലാണോ?
2: അല്ല, വാങ്ങിയതാ. അമ്മേ,
1: മുരളി എവിടെ?
2: ചേട്ടന് ഊണ് കഴിഞ്ഞ് ഇറങ്ങിയതാ, പെരവണിന്നെടുത്തുണ്ടാവും.
3: അവന്റെ കാര്യം ഒന്നും പറയണ്ട, അവൻ എപ്പോഴും അവിടെ തന്നെയാ. എടുപ്പണ്ടേ, ഇത്തിരി വെള്ളം എടുപ്പ് തൂക്കി ഇരിക്കു.
1: ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് പണി ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ച.
3: പണി ഉണ്ടായിട്ടില്ല, അവനവിടെ ഓരോന്ന് തൊട്ടും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അമ്മേച്ചിക്കൊക്കെ സുഖം തന്നെയല്ലേ?
1: പിന്നെ അവക്ക് ആകെ ഒരു അസുഖം ഉള്ളൂ, എന്നോടുള്ള അസൂയാ. എനിക്ക് ഈ വീട്ടിനകത്ത് അടച്ചു കൂട്ടിയിരിക്കുന്ന കാര്യം വലിയ പ്രയാസമാണ്. അതുകൊണ്ടായി ചുറ്റി അടിക്കുന്നതേ. 10-34 കൊല്ലം അധ്വാനിച്ചല്ലേ, ഇനിയുള്ള കാലം സൂഹിക്കാം. അത് പറഞ്ഞ അവക്ക് സഹിക്കില്ല.
3: ഞാനങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പുരോപണി കഴിഞ്ഞിട്ട് ആവാമെന്ന് വെച്ചാ, നമ്മളൊക്കെ ഇനി എത്ര കാലമുണ്ട്? ഇന്ദുവിനൊരു ആലോചന വന്നിട്ടുണ്ട്. ചെക്കനൊരു പോലീസുകാരനാ, അവൾക്കത് ഇഷ്ടമല്ല അത്രേ. നടത്തുമ്പോ രണ്ടാളുടെ ഒരുമിച്ച് നടത്തിയാൽ എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്.
1: അതാണ് നല്ലത്. ഇന്ദു വേറൊരിടത്തേക്ക് പോകുമ്പോ ഇവിടെ ഒരാൾ വേണ്ടേ?
3: രമയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാ അവന്റെ ആശ. മുരളിയുടെ അച്ഛനും അതൊരു മോഹമായിരുന്നു.
1: എനിക്കറിയാം, കേശവൻകുട്ടി പണ്ട് എന്നും പറയുമായിരുന്നു, ഒന്നീ തന്റെ മോൾ എന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എന്റെ മോള് തന്റെ വീട്ടിലേക്ക്. നമുക്കത് ആലോചിക്കാം.
0: എന്താ ശങ്കരേട്ടാ ഇങ്ങനെ നോക്കുന്നത്?
1: ഈ ശങ്കരേട്ടാന്നുള്ള വിളിയേ മാറ്റേണ്ടി വരും.
4: എനിക്കവനെ പണ്ട് മുതലേ ഇഷ്ടം. കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന പിള്ളേരെ ഇക്കാലത്ത് കണ്ടുകിട്ടാൻ വിഷമ.
1: അവിടെ ഭാഗ്യമാണ് ഈ ബന്ധമെന്ന് കരുതിയാ മതി.
5: എനിക്കെന്തോ ഇതത്ര വലിയ ബന്ധമായിട്ടൊന്നും തോന്നില്ല. കാര്യം ഗൾഫിൽ പോയി കുറച്ച് കാശുണ്ടായിക്കാണും, പക്ഷെ ആ കാശെല്ലാം ഒരു വീട് പണിഞ്ഞ് തീർത്ത് വെച്ചിരിക്കല്ലേ. തന്നെയല്ല, ഇപ്പൊ കല്യാണ കാര്യത്തിൽ ഗൾഫുകാർക്ക് പൊതുവേ മാർക്കറ്റ് സ്വല്പ ഡിമ്മ.
1: ആ മാർക്കറ്റ് ഒന്നും മുരളിയുടെ കാര്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല.
5: അതെ, പിന്നെ നോക്കാതെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണെ നോക്കാൻ ചെറുക്കുന്നൊരു ജോലി ഉണ്ട്.
6: മുരളി ടൗണിൽ എന്തോ ബിസിനസ് തുടങ്ങാൻ പോകണം പറഞ്ഞിരുന്നു.
5: എന്തോ ബിസിനസ്? വീഡിയോ ഷോപ്പ്. സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാ നിനക്കൂടെ എന്താ കാര്യം? പോയി പഠിക്കടാ.
1: അങ്ങനെ ഇരതിരിച്ചന്വേഷിക്കൊന്നും വേണ്ട, അവൻ നല്ലവനാ. നമ്മുടെ രമയെ നോക്കാനുള്ള തന്റെ ഇടമൊക്കെ അവനുണ്ട്. നമുക്കിത് അധികം വയ്യാതെ നടത്താം.
6: എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട.
1: അതെന്താ?
6: എനിക്ക് പഠിക്കണം.
1: പഠിച്ചോ, കല്യാണം കഴിഞ്ഞ ഉടനെ പഠിപ്പ് നിർത്തണമെന്ന് നിയമമൊന്നുമില്ലല്ലോ.
7: അല്ല, കല്യാണ കാര്യം പറയുമ്പോ എല്ലാ പെൺകുട്ടികളും പറയുന്നതായത്.
6: അല്ല, എനിക്കിപ്പോ കല്യാണം വേണ്ട.
4: കൊഞ്ചാത്ത പോടിയപ്പുറത്ത് മകരത്തിന് മുമ്പ് നടത്തേണ്ടി വരുവോ? വരുവടാ.
6: എനിക്കിപ്പോ കല്യാണം വേണ്ടെന്നല്ലേ പറഞ്ഞേ.
5: ഡേ, അധികം സംസാരിക്കുന്നു, വേണ്ട. കല്യാണം നടത്തണോ വേണ്ടോ എന്ന് ഞങ്ങളെല്ലാം ചേർന്ന് തീരുമാനിക്കും.
1: ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം കേട്ടാ.
6: എനിക്ക് പഠിക്കണം.
8: പേടിക്കാതെ രമേ, എന്നായാലും വേണ്ടതല്ലേ.
6: എനിക്കിപ്പോ കല്യാണം വേണ്ട.
4: ദേ ഞാൻ എഴുന്നേറ്റ് വന്നൊരു കുത്തം വെച്ചിരും കേട്ടോ. ആസത്തെ
1: വെറുതെ നിന്ന് ചുടുങ്ങണ്ട. ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയില
8: ഇത്രക്ക് പിണങ്ങാനെന്തുണ്ടായി? കല്യാണം വേണമെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ.
6: പിന്നെന്തിനാ നിർബന്ധിക്കുന്നേ?
8: അതവർക്ക് നിന്നോട് സ്നേഹമുള്ളണ്ടല്ലേ.
6: അത്രയ്ക്ക് സ്നേഹമൊന്നും വേണ്ട.
8: ഏട്ടത്തി, ഒരു മുഖലക്ഷണം പറയട്ടെ. നിന്റെ മനസ്സിൽ മറ്റാരോ ഉണ്ട്.
6: ആരാ നിന്റെ മനസ്സിൽ? ധൈര്യമായിട്ട് പറ നിന്നെ ആരും ഒന്നും ചെയ്യില്ല. നോക്ക്, ഏട്ടത്തി നിന്റെ കൂടെയാ. നിന്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. പറ മോളെ.
9: എന്റെ കോളേജില് മലയാളം പഠിപ്പിക്കുന്ന സാറിന് എന്നെ ഇഷ്ട. എന്താ അവളുടെ പേര്? ശിവൻ. ഉറങ്ങിയോ? ഞാൻ ഒരു കാര്യം പറഞ്ഞാ ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടുവോ?
5: എന്തോ നിന്റെ കാശ് വല്ലതും പോയോ?
9: അതല്ല, നമ്മുടെ രമയുടെ കാര്യ.
5: എന്താ?
9: പിന്നെ കേട്ടാ ബഹളം വയ്ക്കരുത്.
5: ഇല്ല,
9: നമുക്ക് പറഞ്ഞു ശരിയാക്കാവുന്നേ ഉള്ളൂ.
5: നീ കാര്യം പറ.
9: രമ അവളുടെ മലയാള ലെക്ചറുമായി സ്നേഹത്തിലാണെന്ന്.
5: കൊല്ലം ഞാൻ പഠിക്കാനെന്നും പറഞ്ഞ മാസാമാസം ഫീസും ബസ് ചാർജും വാങ്ങി നീ ഇവിടുന്ന് പൊയ്ക്കൊണ്ടിരുന്നത് ഇതിനായിരുന്നു നോടി? കുടുംബത്തിന് ചിത്തപ്പേൽ ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കല്ല. മുട്ടനും തല്ലൊടിച്ച മൂലയ്ക്കിരുന്ന് ഇതിങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റുകയില്ല. ഒറ്റ മോളാന്ന് കരുതി നിങ്ങൾ രണ്ടുപേരും ലാളിച്ച് ലാളിച്ച് അവളിങ്ങനെ ചീത്തയത്.
7: ഒന്ന് മാറിക്കേ, ഇനി ഞാൻ ചോദിക്കാം. ഞാനും ഇവളുടെ ഒരു സഹോദരനാണല്ലോ. എടി, അവൻ ആരാണ്? അവന്റെ പേരെന്താണ്? നാടെവിടിയാ? ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി?
6: ഇങ്ങനെ ബഹളം വെച്ചാൽ എങ്ങനെയാ അയൽവക്കാരെ കൂടെ അറിയിക്കും?
5: അറിയില്ലടി, ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങളുണ്ടോ നാളെ അറിയട്ടെ.
7: നാളെ മുതൽ നീ കോളേജിലും പോണ്ട, ഒരു കുന്തത്തിലും പോണ്ട. ഈ വീട്ടിൽ ഇന്ന് വരെ ആരും ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കിയിട്ടില്ല.
10: അല്ല, എനിക്ക് ആദ്യം പോലെ സംശയം ഉണ്ടായിരുന്നു.
5: പോടാത്തെ
6: നേരം വിളിക്കട്ടെ.
5: ഇതിൽ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് നേരം വെളുത്താ മതി. നീ ഇനി അവനെ കാണൂ?
9: കാണും.

0: മിസ്റ്റർ ശിവൻ. മിസ്റ്റർ ശിവൻ ആരാണ്?
1: എന്താ?
0: സ്വല്പം പേഴ്സണലാണ്.
1: ഒരു മിനിറ്റ് മാഷേ.
0: തിരുനെല്ലിക്കാട്ടിൽ വെച്ച് പോലീസിന്റെ വെടിയേറ്റ് മരിച്ച വർഗീസ് എന്ന നക്സലേറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ?
1: എനിക്ക് മനസ്സിലായില്ല.
0: അദ്ദേഹം എന്റെ സുഹൃത്തായിരുന്നു. തൽക്കാലത്തെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ നാടകത്തിലോട്ട് മാറിയെന്നേ ഉള്ളൂ. പക്ഷെ പ്രസ്ഥാനത്തിലെ പലരും ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളാണ്.
1: അല്ല, ആരാ നിങ്ങൾ? ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിനാ?
0: ഒരു കോങ്ങാടും മറ്റൊരു തലശ്ശേരിയും ഇവിടെ ആവർത്തിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കോളൂ. താൻ പഠിപ്പിക്കുന്ന പെൺപിള്ളേരെ പിഴപ്പിക്കാൻ നടക്കുകയാണ് അല്ലേ?
1: നിങ്ങൾക്ക് ആള് മാറിയെന്ന് തോന്നുന്നു.
0: ഇല്ല, ഇനി ഇത് തുടർന്നാൽ തന്റെ ആൾ രൂപം ഞങ്ങൾ മാറ്റും. രമ ഞങ്ങളുടെ ഒറ്റപ്പങ്ങളാണ്.
1: ഓ, ഇപ്പൊ മനസ്സിലായി. നാടകപ്രാന്തനായ ഒരു ചേട്ടനുണ്ടെന്ന് രമ പറഞ്ഞിരുന്നു. പേര് ചന്ദ്രൻ തെക്കേ മുറി അല്ലേ?
0: അല്ല, പ്രേമം വടക്കേ മുറി.
1: ആ, അത് തന്നെ. ഏതോ ഒരു മുറിയുള്ള കാര്യം അറിയാമായിരുന്നു. നിങ്ങളുടെ പുതിയ നാടകത്തിന്റെ പേര്
0: ശാന്തി മുഹൂർത്തം.
1: ആ, ഏതോ ഒരു മുഹൂർത്തം. അത് കാണേണ്ട ഗതികേട് എനിക്കുണ്ടായി. നിങ്ങളുടെ റോളും ശരിയായില്ല, അഭിനയം മഹാബോറും.
0: ഇപ്പോ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകത്തില് എനിക്ക് നല്ല റോളാണ്. ഞാൻ കലക്കും.
1: എനിക്ക് പ്രതീക്ഷയില്ല.
0: ഇല്ലേ, വേണ്ട. പ്രേമിക്കുന്നെന്ന് പറഞ്ഞ് എന്റെ പെങ്ങളുടെ പുറകെ താൻ ഇനി നടക്കരുത്.
1: സുഹൃത്തെ, ഞാൻ എഴുതിയ ചില കവിതകളിൽ കടന്നു വരാറുള്ള തത്വങ്ങളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ലോക സമസ്ത സുഖിനോഭവന്തു മാ ഫലേഷു കഥാചന, സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ.
0: എന്നുവെച്ചാൽ
1: ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകേ വരല്ലേ വരല്ലേ, അവസാനം അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ, നീ തന്നെ ജനനവും സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ജനനവും നീ തന്നെ മരണവും നീ തന്നെ നീ തന്നെ സന്ധ്യേ, ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരല്ലേ വരൽ.
2: ഹലോ, എന്താ ഈ പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ശിവൻ ഉണ്ടല്ലോ,
1: ആ
2: പുള്ളിയുടെ വീട് ഏതാ?
1: ഇത് തന്നെ.
2: ഇത് തന്നെയാണോ?
3: ഇത് തന്നെയാ, സംശയിക്കണ്ട. കോളേജിലൊക്കെ വെറുതെ പോകുന്നതല്ലേ. മൂപ്പർക്ക് എന്തിനാ ജോലി? അമ്മയ്ക്ക് ആ കൂടെ ഒറ്റ മകൻ, കണ്ടമാനം സ്വത്തും. നമ്മൾ ആരാണാവോ?

0: ആരാ?
1: നമസ്കാരം.
0: ആ നമസ്കാരം.
1: മിസ്റ്റർ ശിവന്റെ
0: അമ്മ, തൃക്കുന്നത്തെ ഭഗീരഥി അമ്മ. മനസ്സിലായില്ലല്ലോ.
1: എനിക്ക് ശിവനെ ഒന്ന് കാണണം.
0: അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. കാർത്തു,
2: എന്താ?
0: ആ ചുമന്ന മാരുതി കാർ അവിടെ കിടപ്പുണ്ടോ?
2: അതിവിടെ കിടപ്പുണ്ടല്ലോ.
0: നീല അംബാസിഡറോ?
2: അതുണ്ട്.
0: ആ എന്നാ അവൻ ടൗണിൽ പോയതാവൂല, ഇവിടെ അടുത്തെങ്ങാനും പോയതായിരിക്കും. ഇരിക്കൂ.

0: നല്ല കാഫലമുള്ള തെങ്ങാണല്ലോ.
1: പിന്നെ നല്ല ഒന്നാന്തരം മണ്ണല്ലേ ഇവിടെ. പറഞ്ഞിട്ട് എന്താ കാര്യം? നോക്കി നടത്താൻ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളു ഇവിടെ. 30 ഏക്കറിയാ ഭൂമി, അത് മുഴുവനും തെങ്ങ്. നെല്ലാണെങ്കിൽ അത് ഒരു വശത്ത് അങ്ങനെ. ഒരു നിലയ്ക്ക് നോക്കിയാ സ്വത്തും മുതലൊന്നും അതിന് ഇല്ലാത്ത നല്ലത്. കാപ്പുടിക്കാൻ വരൂ.

0: രമയുടെ ചേട്ടനല്ലേ, ബാങ്കിൽ വെച്ച് ഒരിക്കാൻ കണ്ടിട്ടുണ്ട്. വരും, അകത്തിരിക്കാം. അമ്മേ,
1: എല്ലാ വശങ്ങളും സൂക്ഷ്മമായി ഞാൻ അന്വേഷിച്ചു. ഏക്കർ കണക്കിന് ഉഗ്രം വീട്, അധികം ആലോചിക്കാനൊന്നുമില്ല. നമുക്കിതങ്ങ് ഉറപ്പിക്കാം.
2: നല്ലതുപോലെ സാഹിത്യവാസനയും ഉണ്ട്. ഈ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും അഭിനയവേദിയുടെ അടുത്ത നാടകത്തിന് പാട്ടെഴുതുന്നത് ശിവനായിരിക്കും.
3: ചുമ്മാരടാ, അപ്പൊ ഞാൻ മുരളിക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കുന്നതിൽ ആർക്കും ഒരു വിഷമവും.
1: എന്ന് വെച്ചാ പെണ്ണിന് ഇഷ്ടമുണ്ടേ ചേച്ചാ, ഒരു സമാധാനം ഉള്ളത് അവള് കണ്ട അനവരാധികൾ ഒന്നും കയറി പ്രേമിച്ചില്ലല്ലോ. അല്ല, അങ്ങനെ ഉണ്ടാകുകയില്ല. ഒന്നുമില്ലേലും അവൾ എന്റെ വെങ്ങളല്ലേ.
3: എന്നാലും നമ്മൾ മനസ്സിലൊന്നും ഉറപ്പിച്ചിട്ട്.
0: അച്ഛാ, മുരളിയുടെ കാര്യം ആലോചിക്കുമ്പോ എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ അവക്ക് ഇത് തന്നെ മതി എന്ന് പറയുമ്പോ
3: പ്രായക്കുറവിന്റെ അടുത്ത് അടുത്ത് പെൺകുട്ടികൾ അതൊക്കെ പറയും. നമ്മൾ വേണം മനസ്സിലാക്കി കൊടുക്കാൻ.
1: ആ, ഇതങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയല്ല. പ്രേമത്തിന് കണ്ടില്ലെന്ന് അച്ഛൻ അറിഞ്ഞുകൂടെ?
0: അത് ശരിയാ.
1: ആ, ചുവരെടുത്ത് ഒളിച്ചോട്ടം, ആത്മഹത്യ, എതിർക്കാൻ പോയ ഇതൊക്കെ ആയിരിക്കും ഫലം. അതുകൊണ്ട് നമുക്കിത് എതിർക്കണ്ട.
3: നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ.
4: എനിക്കൊന്നും അറിഞ്ഞൂടാ, നിങ്ങളൊക്കെ എന്ത് തീരുമാനിക്കുന്നോ അതെനിക്കും സമ്മതമാണ്.

0: ഞാൻ മുരളി അങ്ങോട്ട് അയക്കാതിരിക്കുന്നു. രമയുടെ ജാതകക്കുറിപ്പൊന്ന് വാങ്ങാനാ. പണിക്കര് പറഞ്ഞ് നാളെ കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കി വെക്കാമായിരുന്നെന്ന്.
1: ഞാനും അക്കാര്യത്തെ പറ്റി പറയാനാ ഇങ്ങോട്ട് വന്നേ. മുരളി, മക്കള് വളരുമ്പോ അച്ഛനമ്മമാർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. അവരതിന് വില കൽപ്പിക്കാണ്ടാവുമ്പോ മനസ്സ് വിഷമിക്കും. അങ്ങനെ ഒരവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ. പെൺകുട്ടിയായിട്ട് എനിക്ക് രമ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവളെ ഞാൻ കുറച്ചധികം ലാളിച്ചു. സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനുള്ള തൻ്റെ ഇടം അവക്കുണ്ടായത് ഞാൻ മനസ്സിലാക്കിയില്ല. മുരളി ക്ഷമിക്കണം, അവള് ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടത്രേ.
2: ഞാൻ ഊഹിച്ചു.
1: അടിച്ചും ശാസിച്ചും മക്കളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ എനിക്കറിയില്ല മുരളി.
2: ശങ്കരേട്ടൻ വിഷമിക്കുന്നത് എന്തിനാ? സാരമില്ല, അല്ലെങ്കിൽ തന്നെ ഞാനാകെ കൺഫ്യൂഷനിലായിരുന്നു. ചെറുപ്പം മുതലേ ശങ്കരേട്ട അമ്മണിയടുത്ത് എന്നൊക്കെ വിളിച്ച് ശീലിച്ചിട്ട് ഇങ്ങനൊരു ബന്ധം ആവുകയാണെങ്കിൽ എന്ത് വിളിക്കും എന്നൊക്കെയുള്ള ഒരു പ്രശ്നം. ഏതായാലും അത് ഒഴിവായി കിട്ടിയല്ലോ.
1: പണ്ട് ഇങ്ങനൊരു ബന്ധത്തെക്കുറിച്ച് തമാശയായിട്ട് പറയുമ്പോഴൊക്കെ ഞാൻ കേശവം കുട്ടിയോട് പറയും, താൻ വാക്കുമാറുമെന്ന്. ഇപ്പോ വാക്കുമാറിയത് ഞാനാ.
2: വിട്ടുകള ശങ്കരേട്ട, അതൊന്നും പ്രശ്നമാക്കണ്ട. പിന്നെ അച്ഛനും ശങ്കരേട്ടനും കൂടി പറഞ്ഞ കാര്യം ഇനിയും വേണമെങ്കിൽ നടത്താം. നിങ്ങളുടെ സ്റ്റാറ്റസിന് കുറവാകുമെന്ന് കരുതിയിട്ടാ. പ്രേമന് ഇഷ്ടമാവുമെങ്കിൽ ഇന്ദുവിന് വിവാഹം കഴിക്കാം.
1: അവൻ ഒരു നാടകക്കാരനല്ലേ, സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാതെ.
2: അതിനെന്താ, ഇനി അതുണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്രേമനെ മാത്രമല്ല, ശങ്കരേട്ടൻ, ആ കുടുംബം, ബന്ധം, അത്രയും ഞാൻ നോക്കിയുള്ളൂ. പ്രേമന് സമ്മതമാണോ എന്ന് അന്വേഷിക്കൂ. ഇന്ദുവിന് ഇഷ്ടമാകും, അവളെ അധികം ലാളിക്കാതെ വളർത്തിയത്.
3: ഇഷ്ടക്കേടുണ്ടായിട്ടല്ല, പക്ഷെ ഇത്ര പെട്ടെന്നൊരു കല്യാണം
4: ഇപ്പൊ തന്നെ പോയി കെട്ടണ്ട. ഉറപ്പ് കഴിഞ്ഞ് നിശ്ചയിച്ച് മുഹൂർത്തം കണ്ടുവച്ച്.
3: അതല്ല, സിനിമാക്കാരെപ്പോഴാ വിളിക്കാന്നറിയില്ല. ഞാൻ പെണ്ണ് കെട്ടിയവനാണെന്ന് നാനയിലോ ചലച്ചിത്രത്തിലോ മറ്റോ ന്യൂസ് വന്നാൽ
2: വന്നാല്
3: എന്റെ ഇമേജ് ഇടിയും, സ്ത്രീ ഓഡിയൻസിന്റെ ഇടക്ക് എന്റെ മാർക്കറ്റ് പൊളിയും.
2: ഡേ, ഇവൻ വിട്ടിയാന്ന് ഞാൻ പറയുമ്പോ നീ വിശ്വസിക്കാറില്ലല്ലോ. ഇപ്പൊ തോന്നുന്നു ദൈവകൃപ കൊണ്ട് ഒരു സിനിമാക്കാരനും ഒരു കാലത്തും എന്റെ അനിനെ വിളിക്കുകയല്ല, അതെനിക്ക് ഉറപ്പാ.
3: ചിലപ്പോ വിളിക്കുമായിരിക്കും.
2: എടാ, സ്ഥിര വരുമാനം ഇല്ലാത്ത നിന്റെ കൂടെ പെണ്ണ് അയക്കുന്നതിന് ആ വീട്ടുകാർക്ക് സ്തുതി വരണം.
3: നാടക ലോകത്ത് എനിക്കുള്ള പേര് ചേട്ടൻ അറിയില്ലേലും അവർക്കറിയാം. ഞങ്ങളുടെ വയലേലകളിൽ കിളികൾ പാടുന്നു എന്ന നാടകത്തിന്റെ വീഡിയോ കാസറ്റ് ദുബായിൽ ഇറങ്ങി. അത് അവരും കണ്ടിരിക്കും, ചുമ്മാതൊന്നും അല്ല.
4: ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോ സമയം കളയണ്ട. പ്രേമന് ഇന്ദുവിനെ ഇഷ്ടമാണോ അല്ലയോ?
2: എടാ, രണ്ട് കല്യാണം ഒരുമിച്ച് നടത്തിയാൽ ചെലവ് അത്രയും കുറയും. അതുകൊണ്ടാ.
3: അല്ല, അതല്ല, സിനിമയിലെ ചാൻസ്
2: വണ്ണാൻ കട്ടി. ഒന്ന് പോടാ.
3: ചേട്ടൻ ചൂടായിട്ട് കാര്യമൊന്നുമില്ല, കെട്ടിക്കളയല്ലേ, പ്രായവും കടന്നു പോകുന്നു.
2: എങ്ങനുണ്ട്? രമയ്ക്ക് സ്വർണം വാങ്ങിക്കാൻ പ്രോവണം വേണ്ടെന്ന് കാശെടുക്കണം അച്ഛൻ. ആ വേലാതി കടയിലാ അവന്റെ ഇളിഞ്ഞ പോസ് കാണിക്കല്.
4: പണം എടുക്കാതെ ഒക്കോ, ബാങ്ക് ഉദ്യോഗസ്ഥന്റെ പെങ്ങളാവുമ്പോ. അല്ല, അതിന്റെ ഒരു വെയിറ്റിൽ വേണമല്ലോ രമയ പന്തലേക്ക് ഇറക്കാൻ. ക്ലാസ്സിങ്ങാണ്.

0: ആ പാത്രം കൊണ്ട് മാറ്റിവെച്ചേ.
1: ആ അല്ല ഇവിടെ വന്നിക്ക്, നല്ല പാർട്ടിയാ, വാ മുന്നോട്ട് വാ, അവിടെ നമ്മുടെ മുറി. എന്തേ
2: വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് അകന്ന് നിൽക്കുന്നേ.
1: അതുകൊണ്ടെന്താ? അല്ല അവിടെ കൊണ്ടാക്കണോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയാ. ഞാൻ വലിയ മഹാകവിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുക തന്റെ ചേട്ടൻ നടൻ.
2: മഹാകവിയോ?
1: ആ അന്ന് അങ്ങേര് എന്നെ കാണാൻ കോളേജ് വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു ബുദ്ധിയെ വിളിച്ചു, ഒരു കവിതയും കാച്ചി, അല്ലെങ്കിൽ റോട്ടി വെച്ച അന്ന് ഞാൻ തല്ലുകൊണ്ടേന്. ഇന്ന് കല്യാണ തിരക്കിനിടയ്ക്ക് എന്നോട് പറയാ അവരുടെ അടുത്ത നാടകത്തിന് ഒരു പാട്ട് എഴുതി കൊടുക്കാൻ. എന്നോടെ
3: നീ ഇവിടെ വന്ന് നിക്കണോ? അപ്പുറത്തോട്ട് ചെല്ലേ, അവിടെ നൂറുകൂട്ടം പണിയുണ്ട്. മോളെ ഇവര് പുറപ്പെടുകാത്രേ. കേട്ടോ ശാരദേ, ഈ കുട്ടിയ എന്റെ മരുമകളായിട്ട് വരാൻ പോകുന്നു പറഞ്ഞപ്പോ പലരും ചോദിച്ചു, എന്താ ഭഗീരഥമേ നിങ്ങൾക്ക് വേറെ ഒരു ബന്ധവും കിട്ടിയില്ലെന്ന്. കാര്യം സ്വത്ത് കുറച്ച് കുറവായിരിക്കും. ആയിക്കോട്ടെ, അവന്റെ ഇഷ്ടമല്ലേ ഞാൻ നോക്കേണ്ടത്. ആഭരണങ്ങൾ ഇല്ലെന്നോ ഒരു ഡ്രൈവറുടെ മോളാണെന്നോ ഇതൊന്നും ഞാൻ നോക്കില്ല. ജഡ്ജ് ശിവദാസ മേനോന്റെ മോള് മാനതിയുടെ ആലോചന വന്നതാ. അവരാണെങ്കിൽ നമ്മുടെ തരാതരക്കാരാ, പക്ഷെ ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാകുമ്പോ ഒന്നുമില്ലെങ്കിലും അടുക്കള പണിയെങ്കിലും അറിയാലോ.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
6: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം കുടുംബപുരാണം.
7: വല്ലേക്കാടൻ കുട്ടപ്പൻ, 1, 2, 3, 30 രൂപ. മാട്ടാത്തൊടി രാജൻ, 50 രൂപ. കുന്നമ്പുറത്ത് കൃഷ്ണൻകുട്ടി, കുന്നമ്പുറത്ത് 25 രൂപ. കുന്നമ്പുറത്തുകാർ 25 രൂപയെ തന്നുള്ളൂ.
8: അവന്റെ പങ്ങടെ കല്യാണത്തിന് നമ്മൾ 25 അല്ലേ കൊടുത്തുള്ളൂ
7: എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണത്തിനടുത്ത് ഗോവ് മാത്രമേ പോയുള്ളൂ. ഇത് കുന്നമ്പുറത്ത് നിന്ന് 3 പേരാ വന്ന് മിഷ്ടാനം ഉണ്ടേച്ചു പോയത്.
8: കല്യാണ തിരക്കിനിടയ്ക്ക് നീ അത് നോക്കിയോ?
7: നോക്കാതെ പറ്റില്ല. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊരു ആശംസ കാച്ചാലൊന്നും കല്യാണത്തിന് നടക്കുകയില്ല. അവണം കൊണ്ട് കാര്യമാറായി.
8: എനിക്ക് ഉറക്കം വരുന്നു. അവൻ പോയി കിടന്ന് ഉറങ്ങട്ടാ ഉണ്ണി. നീ പോ
7: എന്ന് പറഞ്ഞാ എങ്ങനെ? അവന് കണക്കറിയണ്ടേ?
8: എനിക്കൊന്നും അറിയണ്ട. എടാ ഗോപു, നീ ഇരുന്ന് എഴുത്.
9: വേണ്ട, ഞാൻ എഴുതാം. നീ പോയത് പഠിക്കട.
7: വേണ്ട, ആരും സഹായിക്കണ്ട, ഞാൻ തന്നെ എഴുതിക്കോളാം. വീട്ടിലായാലും ബാങ്കിലായാലും കണക്കെടുത്ത് നമ്മളോടിക്കന്നെ. ഒന്നുമില്ലേ?

0: സംഭാവനക്കാരുടെ ലിസ്റ്റ് എടുപ്പായിരുന്നു. പണത്തിന്റെ കണക്ക് തലയിൽ കയറിയ മനുഷ്യന്റെ വിവേകം നശിക്കും. ഉണ്ണിയേട്ടന്റെ കണ്ണില് ലോകം മൊത്തൊരു ബാങ്കാ, വേൾഡ് ബാങ്ക്. വല്ല നാടകത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു രംഗത്ത് എടോ നിഷ്ഠുര കാബാലിക, ഇന്നെന്റെ ആദ്യ രാത്രിയാണ്, തന്റെ പണക്കണക്ക് പോയി തൊലയട്ടെ എന്നൊരു ഡയലോഗ് കാച്ചാമായിരുന്നു. പഴങ്ങളുടെ തട്ടവിടെ ആപ്പിളും ഓറഞ്ചൊക്കെ അങ്ങനെയാണല്ലോ രീതി. പിന്നെ ഒരു ഗ്ലാസ് പാല്. സിനിമയിലൊക്കെ ആദ്യ രാത്രി തുടങ്ങി കണ്ടിട്ടുള്ളത് ഇതൊക്കെ നല്ലോണം ഭക്ഷിച്ചോണ്ടാ.
1: പാലുണ്ടായിരുന്നു, തണുത്തു തുടങ്ങിയപ്പോ ഞാൻ കുടിച്ചു.
0: ഓ, അപ്പൊ ദൈവത്തിനുള്ളത് പൂജാരി വിഴുങ്ങി. കുഴപ്പമില്ല, തൽക്കാലം ദൈവം ശപിക്കുന്നില്ല. മാത്രമല്ല വരം വല്ലവും വേണേ ചോദിക്കുകയും ആവാം. ഒടുവിൽ പറഞ്ഞത് കാര്യമായിട്ട്, ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇന്ദുവിന് തുറന്നു പറയാം.
1: എന്നാ പറയട്ടെ?
0: തീർച്ചയായും.
1: നാടകത്തിൽ അഭിനയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല.
0: ഞാനോ? ആദ്യ രംഗത്ത് തന്നെ ആന്റി ക്ലൈമാക്സ് വേണോ എന്റെ ഭഗവാനെ?
1: അമ്മേ, ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാ. സിനിമയ്ക്ക്?
2: സിനിമയ്ക്കോ? എന്താഴ്ച?
0: ഞായറാഴ്ച.
2: എടാ, ഞായറാഴ്ച ആരെങ്കിലും സിനിമയ്ക്ക് പോവോ?
1: ഞായറാഴ്ച സിനിമയ്ക്ക് മുടക്കമൊന്നുമില്ലല്ലോ.
2: അതല്ല മോളെ, ഭയങ്കര തിരക്കായിരിക്കും. ആ തിരക്കിനിടയിൽ ക്യൂ നിൽക്കാനും ടിക്കറ്റ് എടുക്കാനും എന്റെ മരുമോള് ബുദ്ധിമുട്ടുന്നത് എനിക്ക് സഹിക്കില്ല. നിങ്ങൾ നാളെ പോയിക്കോ, വേണമെങ്കിൽ അമ്മയും വരാം.
0: എന്നാ പിന്നെ നമുക്ക് നാളെ പോവാം.
2: ആ, നാളെ ഉച്ച കഴിഞ്ഞ് മാറ്റിക്ക് മൂന്ന് ടിക്കറ്റ് ബുക്ക്
3: ചെയ്യാം.
0: നാളെ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ സിനിമയ്ക്ക് പോവാം കേട്ടോ.
1: വേണ്ട, ഞാനില്ല, അമ്മയും മോനും കൂടെ പോയി കണ്ടാ മതി.
0: അയ്യേ, എന്തായത്? അമ്മ നമ്മളുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞല്ലേ.
1: അത് എനിക്കൂടെ തോന്നണ്ടേ? കോംപ്ലക്സ് ആ, മരുമോൾ വന്നപ്പോ മോന്റെ സ്നേഹം കുറഞ്ഞു പോകും എന്നുള്ള പേടി.
0: ദേ, പറഞ്ഞു പറഞ്ഞു കാടുകാരണ്ട, തൽക്കാലം അമ്മ പറയുന്നത് കേട്ട് നടന്നാ മതി.
4: നീ ഇത് മുഴുവൻ ഇന്ന് അലക്കാൻ പോവാ, കുറച്ച് ഓടിട്ടൊക്കെ ഞാൻ അലക്കിക്കോളാം.
1: വേണ്ടമ്മേ, ഒറ്റ അലക്കിന് തീർന്ന അതാ സുഖം. അച്ഛനാ ഷട്ടിങ് തന്നെ.
5: ഓ, ഇത് മുഷിഞ്ഞില്ല മോളെ.
1: ഇന്നലെ ഇതല്ലേ ഇട്ടത്, മുഷിഞ്ഞില്ലേലും സാരമില്ല.
0: എന്താ ഷട്ടം കൊണ്ട് എടുത്തോ?
4: കണ്ടോ, പഠിക്കുന്നതിനിടയിൽ അവന്റെ ഒരു കാര്യാന്വേഷണം. വായിക്കുന്ന പുസ്തകത്തിൽ ശ്രദ്ധിച്ചു വായിക്കടാ. ഈ ചെക്കനെ എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നേ. ഇന്നലെ അവൻ എന്നോട് പറയുന്നേ അവന് ഡ്രൈവിംഗ് പഠിക്കുന്നതാ ഇഷ്ടം.
5: അതിനെന്താ ഇത്ര കുറവ്? നല്ല അന്തസ്സുള്ള ജോലി തന്നെ ഡ്രൈവിംഗ്.
0: ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കച്ചാ.
5: പക്ഷെ നിന്നെ പോലെ ബുദ്ധി കുറഞ്ഞവന്മാർക്ക് ആ പണി പറഞ്ഞിട്ടില്ലടാ. നീ പുത്തകം കാണാപ്പാടം പഠിച്ച് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ മറ്റോ ആ നോക്ക്.
0: കണ്ടുമുട്ടി ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കും. ദേവി, എനിക്ക് തെറ്റിപ്പോയി. സത്യത്തിൽ നീ ഒരു കാളസർപ്പമായിരുന്നു. കണ്ടുമുട്ടി ആദ്യ നാളുകളിൽ
1: ചേച്ചി പറഞ്ഞത് കേട്ടോ, നമ്മളോട് പുറത്തൊക്കെ ഒന്ന് പോയി വരാൻ, വല്ല സിനിമയ്ക്കോ മറ്റോ.
0: അതൊന്നും വേണ്ട. കണ്ടുമുട്ടി ആദ്യ നാളുകളിൽ ഞാൻ കരുതി അത് ഇവിടെ ഇപ്പോ നല്ല സിനിമയൊന്നും ഓടുന്നില്ല.
1: നല്ലതോ ചീത്തയൊന്നും കണ്ടാലല്ലേ പറയാൻ പറ്റൂ.
0: ഇപ്പോ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാ ഞാൻ. കണ്ടുമുട്ടി ആദ്യം
1: എനിക്ക് ചീത്ത പടം കണ്ടാ മതി.
0: അങ്ങനെ ഇപ്പൊ കാണണ്ട,
1: കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ മതി.
0: അതല്ല, സത്യം പറയാലോ, നമ്മൾ ഒന്നിച്ച് പകൽ വെളിച്ചത്തിൽ നടന്നാല് അതെന്റെ ഇമേജിന് സ്വല്പം മോശമാണ്. എന്ന് വെച്ചാൽ എന്റെ ലേഡീസ് ഓഡിയൻസ് അപ്സെറ്റ് ആവും. മോഹൻലാൽ പെണ്ണ് കെട്ടാൻ പോകുന്ന വിവരം അറിഞ്ഞ് അയാളുടെ എത്ര ലേഡീസ് ഫാൻസാ നിരാശപ്പെടുന്നതെന്ന് അറിയുമോ നിനക്ക്? കെട്ടാത്ത നടന്മാരെയാ ലേഡീസിന് ഇഷ്ടം, ലേഡീസിന് മാത്രമല്ല എല്ലാവർക്കും.
1: പിന്നെന്തിനാ കിട്ടിയത്? അല്ലെങ്കിൽ നിങ്ങൾ മോഹൻലാലും മമ്മൂട്ടും നല്ലല്ലോ.
0: ഇപ്പഴല്ല, നാളെ ചിലപ്പോ ആയിക്കൂടന്നില്ലല്ലോ. വടകരയില് ഞങ്ങളുടെ നാടകം കാണാൻ വന്ന സിനിമാ പ്രൊഡ്യൂസർ എന്നെ കനത്ത രീതിയിലൊന്ന് നോട്ടോട്ടിരിക്കുകയാണ്. തമാശയല്ല, ഒരു മഹാൻ പറഞ്ഞതെന്താണെന്നറിയോ? ഒരു യഥാർത്ഥ കലാകാരന്റെ അമ്മ അവരുടെ 70-ാം വയസ്സിലും ചെരുപ്പില്ലാതെ നടക്കും, അവന്റെ ഭാര്യ പട്ടിണി കിടന്ന് നരകിക്കും. ഇന്നൊരു ദിവസത്തേക്ക് ഈ തത്വമൊക്കെ മറക്കാം. മുഖം വീർപ്പിക്കണ്ട, ഉച്ച കഴിഞ്ഞിറങ്ങാം. ഒരു കറക്കം, ഒരു മാറ്റിനി, ചെല്ല, ഒരു ചായട്ടുണ്ടോ? കണ്ടുമുട്ടി ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീയൊരു മാലാഖയായിരിക്കുമെന്ന്.
6: ആവൂ, ഞങ്ങൾ സംശയിച്ചിരിക്കായിരുന്നു. പ്രോഗ്രാം നേരത്തെ പറയാത്തോണ്ട് പ്രേമനോട് കാണുമെന്ന്. കവിതാലയക്കാരുടെ ഹീറോയിനിക്ക് സുഖമില്ല, അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു പകരക്കളി വീണ് കിട്ടി.
0: നമുക്ക് പോയിക്കളെ.
1: ഇന്ന് വേണ്ടെന്ന് പറയുന്നേ.
0: അത് പറ്റില്ല. ആ മഹാൻ കലാകാരന്മാരെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഒരു യഥാർത്ഥ കലാകാരന്റെ ഭാര്യക്ക് ഇതുപോലുള്ള പല ദുർഘടഘട്ടങ്ങളെയും അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷണമാണ് കുട്ടി, പരീക്ഷണമാണ്.
1: ഇങ്ങോട്ട് വന്നേ.
5: പറഞ്ഞോ.
1: ഇങ്ങോട്ട് വരുന്നേ. നമ്മുടെ ആശ ദൈവം കേട്ടു എന്നാ തോന്നുന്നേ.
5: നമ്മളെ ഏതാശ?
1: ഗീതയ്ക്ക് വിശേഷം ഉണ്ടോന്നൊരു സംശയം.
5: എന്നോട് പറഞ്ഞോ.
1: രണ്ടു ദിവസം മുമ്പ് ഒരു സൂചന തന്നിരുന്നു. ഇപ്പതാ കടുമാങ്ങ ഇട്ട പരിണയുടെ കെട്ടുപൊട്ടിച്ചിരിക്കുന്നു.

0: സുഖപ്രസവമാണേ കുഴപ്പമില്ലായിരുന്നു. നല്ല കോംപ്ലിക്കേഷൻ അടച്ചെങ്ങനെങ്കിലും ഉണ്ടായെങ്കിലൊന്ന്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് മതിയായിരുന്നു.
1: എന്നാൽ ഇതങ്ങ് വേണ്ടെന്ന് വെക്കാം
0: എന്നാണോ ഞാൻ പറഞ്ഞത്? എടീ, നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ പറ്റി ഒന്ന് ചിന്തിക്കണ്ടേ? നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പാർട്ടി കടന്നു വരികയാണ്. അതിനു മുമ്പ് നമ്മളൊന്ന് തയ്യാറാവണ്ടേ?
1: പിന്നെന്താ ഇങ്ങനെ ഒരു സ്നേഹമില്ലാത്ത പോലെ?
0: സ്നേഹമില്ലെന്നോ? ആർക്ക്? ഇങ്ങോട്ട് നോക്ക്, ഒരച്ഛനാകുന്നതിന്റെ ത്രില്ലൊക്കെ എനിക്കും ഉണ്ടടി.
2: എന്നാ താമസിക്കണ്ടെന്ന് പറയൂ ഗീതോട്, രാഘുവാലത്തിന് മുമ്പ് ഇറങ്ങണം. മാത്രമല്ല ട്രെയിനിന്റെ കാര്യം വിശ്വസിക്കാനും പറ്റില്ല. ചിലപ്പോ നേരത്തെ വരും, അല്ലെങ്കിൽ എത്ര കാത്തിരുന്നാലും വരൂല്ല.
3: പ്രസവത്തിനാണെങ്കിലും അവിടെ ഇവിടുന്ന് പോവാന്ന് പറയുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം. മാത്രമല്ല ദൂരവും കൂടുതലല്ലേ.
2: ഇന്നത്തെ കാലത്ത് ദൂരം ഒരു പ്രശ്നമാണോ? ഹേ, നിങ്ങൾക്ക് അവളെ കാണണം തോന്നുമ്പോ എപ്പോ വേണമെങ്കിലും വരാലോ അങ്ങോട്ട്.
3: അതല്ല ഞാൻ ആലോചിക്കുന്നേ, പ്രസവം ഇവിടെ ആക്കിയാലെന്താ? അവിടെ ഗീതരാകാരത്തി കുറവൊന്നുണ്ടാവില്ലെന്നറിയാം. ഇവിടെ ആകുമ്പോ സ്ഥിരമായിട്ട് നോക്കുന്ന ഡോക്ടറുണ്ട്, പിന്നെ ഞങ്ങളെല്ലാം ഉണ്ട്.
2: എന്ന് വെച്ച് നാട്ടു നടപ്പ് നടത്തണ്ടാണോ? അവളുടെ അച്ഛനെ മരിച്ചിട്ടുള്ളൂ, അമ്മയുണ്ട്, അമ്മാവനായിട്ട് ഞാനുണ്ട്. ഒരു പ്രസവം നോക്കാനുള്ള ശേഷിയും ഇപ്പൊ ഞങ്ങൾക്കുണ്ട്.
3: അയ്യോ, അതല്ല പറഞ്ഞത്.
2: അത് തന്നെ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു 10 ദിവസം അവളെ വീട്ടിൽ നിർത്തിയിട്ടില്ല. ഇപ്പോഴെങ്കിലും അതിന് സാധിച്ചില്ലെങ്കിലേ നാട്ടുകാർ ഞങ്ങളെ കളിയാക്കും. അവളുടെ അമ്മയാണ് ഇവിടെ കാത്തു നിൽക്കുക. ആരോഗ്യം ഉണ്ടായിരുന്നേ അവളോട് വന്നേനെ കേട്ട്. ഇക്കാര്യം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ. അയ്യോ,
3: ഞാൻ വരുന്നേ.
0: അച്ഛനത്തിന് ആവശ്യമില്ല ടെൻഷൻ ഉണ്ടാക്കുന്നേ. അങ്ങനെ അല്ലെങ്കിലും ചൂടന, ഇനി ഇതുകൂടെ വഴക്കാവും. ആദ്യ പ്രസവം എന്നൊക്കെ വെച്ചാൽ പെൺവീട്ടുകാരുടെ അവകാശമാണ്. മാത്രമല്ല ഇതിനൊക്കെ ഇപ്പൊ എന്താ ചെലവെന്നറിയോ? ഗീതേ, പെട്ടെന്ന് അടിയോ, ഞാൻ പോയി വണ്ടി വിളിച്ചിട്ടുവരാം.
1: അമ്മ അധികം പണിയൊന്നും എടുക്കരുത്. പിന്നെ അലക്കാനുള്ള തുണിയൊക്കെ ആ കാർത്യാനെ വിളിപ്പിച്ചിട്ട് അവളെ കൊണ്ട് അലക്കിച്ചാ മതി.
4: അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മോള് ദേഹം അനങ്ങാതെ സൂക്ഷിക്കണം.
1: ദേഹം അനങ്ങണോന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്?
4: ആ ഡോക്ടർ അങ്ങനൊക്കെ പറയും, മോള് അതൊന്നും കേക്കണ്ട.
1: ശരി. ഇന്ദു, പ്രേമനോട് വഴക്കിടരുത്. അവനെ ആള് പാവ. ഞാൻ വരുമ്പോഴേക്ക് നീ പുതിയ വിശേഷങ്ങളൊക്കെ പറയണം. ഗോപു, ഇത്തവണ പരീക്ഷാ ഫലം വരുമ്പോ ഇവരൊക്കെ ഞെട്ടണം.
5: അല്ലെങ്കിലും എന്റെ പരീക്ഷാ ഫലം അറിയുമ്പോ ഇവരൊക്കെ ഞെട്ടാറുള്ളതല്ലേ?
1: അങ്ങനെയല്ല, ക്ലാസ് വാങ്ങിക്കാൻ ശ്രമിക്കണം. ശ്രമിച്ചാ ഗോപുവിന് പറ്റും.
5: പറ്റും.
1: അച്ഛ, മഞ്ഞത്തൊന്നും ഇറങ്ങി നടക്കരുത്. പിന്നെ സ്വാമിമുറിയിലെ രാസനാഥിപ്പൊടി വാങ്ങി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞാൽ ഉടനെ അത് തലയിൽ തിരുമണം. മൂക്കിലൊഴിക്കുന്ന തുള്ളിമരുന്നിന്റെ കാര്യം ഞാൻ ഇന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ദു, ആ മരുന്നിന്റെ കാര്യം മറക്കല്ലേ.
3: മോള്, സമയാകുന്നതിന് മുമ്പ് തന്നെ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ആകണം. വേദന വന്നപ്പോ കൊണ്ടുപോകാൻ പെട്ടെന്ന് ആരും ഉണ്ടായെന്ന് വരില്ല. പിന്നെ
1: അച്ഛനൊന്ന് പേടിക്കാതിരുന്നേ. ഇത് കണ്ടോ അമ്മേ, അച്ഛനെ പേടി മുഴുവൻ.
3: അല്ല, ആദ്യമായിട്ട് മുത്തശ്ശനാകാൻ പോലെ, അപ്പൊ അതിന്റെ ഒരു.
1: അതെ അതെ അതെ. വേറെ പിന്നെ അമ്മേ, വടക്കയിലെ കാർത്തൂന് ഇന്നലത്തെ നെയ്യിന്റെ കാശ് കൊടുത്തില്ല, അത് കൊടുക്കണം. പിന്നെ നമ്മുടെ മുളയടിക്ക് ദിവസം വെള്ളം ഒഴിക്കണം.
4: അതൊക്കെ അമ്മ നോക്കിക്കോളാം.
2: വണ്ടി വന്നു, ഒന്ന് വേഗം ഇറങ്ങാ.
3: ഒരു ടാക്സി വിളിക്കായിരുന്നില്ലേ മോനെ?
0: ടാക്സി പോയാലും ഓട്ടോറിക്ഷ പോയാലും സ്റ്റേഷനിൽ എത്തിക്കോളൂ. ടാക്സി ആകുമ്പോൾ 25 രൂപ, ഇതാ 10 രൂപ നിൽക്കും. ബാബാ,
2: 2 രൂപ കൂടുതൽ തരാന്ന് പറഞ്ഞു.
0: തരത്തില്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. വാ, സൂക്ഷിച്ചാ കയറാ, സാരി ഒന്ന് കുത്തി കയറരുത്.
2: അപ്പൊ പൈസ കാര്യോ?
0: ആള് കയറട്ടോ.
2: ഒരു ഓട്ടോ കൂടെ വേണ്ടി വരൂ.
0: എന്തിന്? ഇനിയും കുറവ് 7 എണ്ണം വേണമെങ്കിലും.
2: അമ്മേ ഭഗവതി.
0: അച്ഛാ, നാളെ ഞാൻ വരും.
2: രമേ, ഇതൊക്കെ എല്ലാ കുടുംബങ്ങളും ഉണ്ടാകുന്നതല്ലേ, കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ലാന്ന് വെക്കണം.
6: ഇത്ര നാളെ ഞാൻ കണ്ടില്ലെന്ന് വെച്ചു. എനിക്കിവിടെ ഉറക്കം ഒന്ന് ചിരിക്കാൻ പാടില്ല, പുറത്താരോടും മിണ്ടാൻ പാടില്ല. ഇന്നലെ ഫ്രിഡ്ജ് തുറന്നപ്പോ പറയാ, അറിയാൻ വയ്യാത്തവരൊന്നും തുടണ്ടാന്ന്. എന്താ, ഞാനിതൊന്നും കണ്ടിട്ടില്ലേ?
2: അമ്മയുടെ സ്വഭാവം അതാണെന്ന് വെച്ച് അതങ്ങൾ സഹിക്കാ.
6: വേണ്ട, ഞാൻ ഇവിടുന്ന് വലിഞ്ഞേറി വന്നോന്നല്ലോ. എനിക്കും വീട്ടുകാരൊക്കെ ഉണ്ട്.
2: പക്ഷെ എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയാണ് എന്നെ വളർത്തി ഇതുവരെ ആക്കിയത്. നീ വന്നെന്ന് കരുതി അമ്മയെ പിടിച്ച് പുറത്താക്കാനൊന്നും എനിക്ക് പറ്റില്ല.
6: വേണ്ട, ഞാൻ പുറത്തു പോയേക്കാം. അതാണല്ലോ ആവശ്യം. ഇവിടെ കാലൂത്തി അന്ന് മുതൽ കേട്ട് തുടങ്ങിയത് ഓരോ കുത്തുവാക്കൾ. അമ്മായിമ്മ പോരെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പോരും ഞാൻ കണ്ടിട്ടില്ല.
2: രമേ, കൂടുതൽ സംസാരിക്കണ്ട. ഇന്നലെ കയറി വന്ന നീയെ ഇവിടെ ഭരിക്കാന്ന് വിചാരിക്കണ്ട. ആരെന്ത് കുറ്റം പറഞ്ഞാലും എന്റെ അമ്മ എനിക്ക് വലുതാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നീയെ

0: ராஜாவு பரஞ்சு தர்மிஷ்டன் முனி ராஜாவினால் சபிக்கப்பட்டதெந்தின.
1: நடுவகத்தை அயலின் மேல் வெள்ளத்துணி ஞாத்திடும், பஞ்சி கொண்டு மீசையும் தாடியும் வைக்கும். நிழல் நாடகம் அம்மையான என்னும் காட்சிக்காரி. എനിക്കന്ന് 5 വയസ്സാ. ഇത്രയും കൂടി വലുതായപ്പോ കാലൂൻ തുവയലിലെ വെള്ളരിപ്പന്തലിലേക്ക് അരങ്ങ് മാറ്റി. വിഷമമാണ്. ഒരു സുപ്രഭാതത്തിൽ അഭിനയത്തോട് വിട പറയണമെന്നൊക്കെ പറഞ്ഞാല് എനിക്കത് സാധിക്കില്ല.
2: ഇത്രയും കാലം അഭിനയിച്ച് ചേട്ടൻ എന്ത് നേടി?
1: ഒന്നും നേടിയില്ല. നിങ്ങളുടെ ഒക്കെ കാഴ്ചപ്പാട് എന്റെ മനസ്സിന്റെ സംതൃപ്തിയാണ് എനിക്ക് വലുത്. നേട്ടോ അത് തന്നെ.
2: ഭാവിയെ പറ്റി ഒന്നും ആലോചിക്കേണ്ടെന്നാണോ? ഞാൻ മുരളിയേട്ടനോട് പറയാം, എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള
1: സഹായം അല്ലേ. എനിക്ക് സൗകര്യമില്ല. ഒരു നാടക നടന്റെ ഭാര്യയായിട്ടാണ് നീ വീട്ടിലേക്ക് വന്നത്. കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട, എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട.

ഇതൊക്കെ യുവതലമുറയുടെ പ്രശ്നങ്ങളാ, നമ്മൾ ഇടപെടണ്ട. ഒരു ചായ എടുക്ക്.

0: എന്താ മോളെ ഒറ്റയ്ക്ക്?
1: അങ്ങനെ തോറ്റു കൊടുക്കണത് എന്നെ കിട്ടില്ല. ഞാനങ്ങോട്ട് വലിഞ്ഞേരി ചെന്നൊന്നല്ലോ. എന്നെ എന്റെ വീട്ടുകാരെയും കൊച്ചാക്കാൻ ആ തള്ളയുടെ ഭാവം. അതിന് വേറെ ആളെ നോക്കണം. ഞാൻ പറഞ്ഞു ചോദിക്കാൻ പറയുന്ന എനിക്ക് ആളുണ്ട്, കയറി കിടക്കാൻ സ്ഥലം ഉണ്ടെന്ന്. അമ്മയ്ക്ക് മോനും വരച്ച വരയിൽ നിർത്താൻ എന്നെ പോലുള്ള പെമ്പിളേരെ ഇന്നത്തെ കാലത്ത് കിട്ടില്ല. ആരും അന്വേഷിച്ചു വന്നാ പറഞ്ഞേക്ക്.
2: ഇതും യുവതലമുറയുടെ പ്രശ്നമാ, നമ്മൾ ഇടപെടണ്ട. പറ്റോ?
3: എന്താ മോളെ പെട്ടെന്നിങ്ങനെ? പ്രേമനോടെ
4: എന്താ വരക്കെട്ട് പോന്നിരിക്കാണോ?
1: ആ വീട്ടിൽ എന്റെ ആവശ്യമില്ലെന്ന് തോന്നി.
4: എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രേമനോട് പറഞ്ഞാ പോരെ.
1: പ്രശ്നം തന്നെ പ്രേമേട്ടനാണെങ്കിലോ?
4: അപ്പൊ പിന്നെ ഉത്തരവാദപ്പെട്ട മറ്റുള്ളവരോട് പറയണം.
1: അതുകൊണ്ട് എങ്ങോട്ട് പോന്ന്?
4: അയ്യോ, അതിനിങ്ങോട്ടാണോ പോരേണ്ടത്? കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീടാണ് പെൺകുട്ടികളുടെ വീട്. ഭർത്താവിന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ് മറ്റുള്ളവർക്ക് സ്ഥാനമുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് പറയേണ്ടത്, അവരെയാണ് അനുസരിക്കേണ്ടത്.
1: അപ്പൊ കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കടമയും തീർന്നോ?
4: തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും.
1: മുരളി,
4: അമ്മ ഒന്നും പറയണ്ട. ഇവൾക്ക് മാത്രമല്ല പല പെൺകുട്ടികൾക്കുള്ള അസുഖമാണ്. എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് ഭർത്താവുമായി പിണങ്ങുക, ആ വീട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കുക, എന്നിട്ട് പെട്ടിയും തൂക്കി നേരെ പോരുക. സ്വന്തം വീടും ആങ്ങളമാരും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ള അഹങ്കാരമാ, അതിന് വളം വെച്ചു കൊടുത്താ പിന്നെ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. എന്തു പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല, കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാവരും. തൊട്ടതിനെ പിടിച്ചവനൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയാ പിന്നെ അതിനെ നേരം ഉണ്ടാവും.
1: എന്തൊക്കെ എന്നെ പറഞ്ഞെന്ന് അമ്മയ്ക്ക് അറിയോ?
4: അതൊന്നും അമ്മ അറിയേണ്ട കാര്യമല്ല. പ്രേമനെ അവന്റെ കുടുംബത്തിന് ഞങ്ങൾ അറിയാത്തൊന്നും അല്ലല്ലോ. വെറുതെ ചീഫ് സെന്റിമെന്റ്സ് കളിച്ച് സമയം കളയാതെ എന്റെ മോള് പോവാൻ നോക്ക്.
1: ചേട്ടൻ ഇത്രക്ക് സ്നേഹമില്ലാത്തവനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല.
4: ഇപ്പൊ മനസ്സിലായല്ലോ, നേരം കളയാച്ചല്ലേ.
3: ഏതായാലും വന്ന നിലയ്ക്ക് മോള് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി.
4: അമ്മ അതിനൊക്കെ ഇനിയും നേരമുണ്ടല്ലോ. അവള് പോയാലും ഇടയ്ക്ക് പ്രേമനായിട്ട് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യും. വാ, ഞാൻ നിന്നെ വീട് വരെ കൊണ്ടാക്കാം. വാ.
1: അങ്ങനെ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടം വരെ വന്ന എനിക്ക് തിരിച്ചു പോകാനുള്ള വഴിയും അറിയാം.
3: മോളെ,
4: പ്രേമനോ? ഞാൻ ഇവളെ അങ്ങോട്ട് അയക്കാൻ തുടങ്ങായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ ഒന്നിച്ചു പോയിക്കോ. അമ്മേ, ദേ ഇത്രേ ഉള്ളു കാര്യം.
5: ഞാൻ വന്നത് കുറ്റബോധം കൊണ്ടൊന്നും അല്ല, ഈ ഒരു കാരണം കൊണ്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാ. നടന്നോ.
4: കൊടുക്കാവുന്ന ഒരു ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി വേദനിപ്പിക്കണ്ട. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമെന്നേ ഉള്ളൂ. അവൾ പാവാ.
5: ശരി,
4: അങ്ങനെ ആട്ടെ.
3: അവൾക്ക് വല്ലാത്ത വിഷമമായിട്ടുണ്ടാവും.
4: കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു വിഷമം നല്ലതാണ്.
0: മോളെ, ഇനി അമ്മ ഒരു കാര്യം പറയട്ടെ. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, കുറച്ചൊക്കെ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. അവർക്കും വിഷമം തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ മോള് തിരിച്ചു പോണം. വേണമെങ്കിൽ അമ്മ കൊണ്ടുപോയാക്കാം.
1: വേണ്ട വേണ്ട, പിന്നെ എനിക്ക് അവിടെ ഒരു വാക്കും മിണ്ടാൻ പറ്റില്ല. അവരെന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളൂ എന്ന് അവരുടെ ധാരണ. അതൊന്ന് മാറട്ടെ. പ്രേമേട്ടൻ ഇന്ദുനെ വിളിച്ചോണ്ട് വന്നില്ലേ? അതുപോലെ ശിവൻചേട്ടൻ വരട്ടെ എന്നെ കൊണ്ടുപോവാൻ.
0: പെൺകുട്ടികൾക്ക് ഇത്ര വാശി പാടില്ല. വേറെ ആരും അല്ലല്ലോ, നിന്റെ ഭർത്താവ് അവന്റെ അമ്മയല്ലേ.
1: അമ്മേ, പണ്ടത്തെ അമ്മായിയമ്മ പോരൊക്കെ ഇന്നത്തെ പെൺകുട്ടികളുടെ അടുത്ത് കാണിച്ചാൽ നടക്കുവോ?
0: നിന്നെ പോലെ വാശി ശിവനും കാണുമല്ലോ. അവൻ വന്നില്ലെങ്കിലോ?
1: വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കും. അതിനാരും പേടിക്കണ്ടല്ലോ.

0: ഇത് 500 രൂപയല്ലേ ഉള്ളൂ?
1: അതെ.
0: എല്ലാ മാസം 1000 രൂപയല്ലേ നീ തരാറ്?
1: അത് ഞങ്ങൾ രണ്ടുപേരുള്ളപ്പോഴല്ലേ. ഇപ്പൊ ഗീതയില്ലല്ലോ.
0: നിന്റെ കാശും കൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ചെലവൊക്കെ നടക്കുന്നെന്ന് നിനക്കറിയില്ലേ ഉണ്ണിയെ?
1: അറിയാം. അതുകൊണ്ടാണല്ലോ എന്റെ ചെലവിന് 500 രൂപ ആകുന്നത്.
0: ഇങ്ങനൊക്കെ കണക്ക് പറയാൻ പാടുണ്ടോ? ഈ നിലയ്ക്ക് നിന്നെ 10 മാസം ചുമന്നതിന് ഞാൻ കണക്ക് പറയണമല്ലോ.
2: ഓ, ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഭാര്യ ബുദ്ധിയോടെ ഒരു കാര്യം പറഞ്ഞു. അല്ല, നിന്റെ ഈ എണ്ണിപ്പെറുക്കിയുള്ള കണക്ക് പറച്ചിൽ കേട്ട് എങ്ങനെങ്കിലും പറയാൻ തോന്നിയല്ലോ.
1: കളിയാക്ക.
2: ഏയ്, ഇന്നല്ലെങ്കിൽ നാളെ മാനേരാകാൻ പോകുന്ന നിന്നെ ഞാൻ കളിയാക്കൂ.
1: ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ വീട്ടിൽ വേണ്ടാത്ത ചെലവുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. കരുതിയിരുന്നില്ലെങ്കിലേ അവസാനം കഷ്ടപ്പെടാൻ ഞാൻ മാത്രമേ ഉണ്ടാവും. പഴയ പോലെ ഒന്നുമല്ല. ഇപ്പൊ എനിക്കൊരു കുടുംബമുണ്ട്, ഒരു കുട്ടി ഉണ്ടാവാൻ പോകുന്നു. അതെന്താ മനസ്സിലാക്കാത്തെ?
2: പറയുന്ന കേട്ടാ തോന്നും നിനക്ക് മാത്രമേ കുട്ടികളും കുടുംബമൊക്കെ ഉള്ളെന്ന്. എടാ, നീ അടക്കം 4 പേരുടെ അച്ഛനാ ഞാൻ. വരുമാനം കുറവായിരുന്നപ്പോഴും അന്തസ്സായിട്ട് തന്നെ നിങ്ങളെയൊക്കെ ഞാൻ വളർത്തിയത്.
1: ആ, അന്നച്ഛന് ഞങ്ങളെ മാത്രം നോക്കിയാൽ മതി. ഇവിടെ പതാണോ സ്ഥിതി? ഇല്ലാത്ത കാശുണ്ടാക്കി ഒരുത്തിയെ കല്യാണം കഴിപ്പിച്ചയച്ചു. ആ ബാധ്യത സഹിക്കാം. ഒരു നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കി തീണ്ടു വന്നിരിക്കുന്നു. സൽക്കരിക്കാൻ നിങ്ങൾ ഓരോ ആൾക്കാരും.
3: എന്റെ കാര്യം ആലോചിച്ച് ആരും വിഷമിക്കണ്ട. ആർക്കും ഒരു ഭാരമായിട്ട് ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല.
1: അറിയാമടി, നീ തന്റെ കാര്യമാണെന്ന് അറിയാം. എന്ത് ചെയ്യാനും നീ മടിക്കല്ല.
0: ഉണ്ണി, നീ ഒന്നും മിണ്ടാണ്ടിരിക്കൂ. അപ്പുറത്തൊക്കെ ആൾക്കാരുള്ളതാ.
1: ഞാനൊന്നും ഉറക്കെ സംസാരിച്ചാൽ നിങ്ങൾ കുറച്ചിലാണല്ലേ. ഇവിടെ വന്നു കയറി ഒരുത്തി പെട്ടിയും തൂക്കി ഈ പടി കടന്നാണല്ലോ പുറത്തേക്ക് പോയത്. അപ്പൊ നിങ്ങൾ കുറച്ചിലുണ്ടായില്ല.
2: ഉണ്ണി, രമയെ പറ്റി നിനക്ക് പറയാം. അവള് നിന്റെ പെങ്ങളാ. പക്ഷെ നിന്റെ അനിയന്റെ ഭാര്യയെ കുറിച്ച് പറയാൻ നിനക്ക് അവകാശമില്ല. അത് അവനോട് ഇല്ലാത്തപ്പോ.
1: ആ, അവൻ എന്നേക്കാൾ യോഗ്യനാണ്. 1800 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഞാനോ മാസാമാസം 500 രൂപ തികച്ച കയ്യിൽ വാങ്ങിക്കാത്ത പ്രേമനോ വലുത്?
2: 1800 രൂപ ശമ്പളം വാങ്ങുന്ന നീ വീട്ടിൽ അവൻ 500 രൂപ തരുന്നു. അതും കണക്ക് പറഞ്ഞുകൊണ്ട് മാസം 500 രൂപ തികച്ച് കൈ മേടിക്കാത്ത

0: എന്റെ പൈസ നിങ്ങൾക്ക് ആവശ്യമില്ല അല്ലേ?
1: ഇല്ല.
2: എന്നാൽ ഇത് മാത്രം പോരാ, വേറെ ഒരുപാട് കാശ് ഞാൻ ഈ വീട്ടിലേക്ക് ചെലവാക്കിയിട്ടുണ്ട്, അതെല്ലാം എനിക്ക് കിട്ടണം.
1: എന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് നീയാ. ആദ്യത്തെ സന്താനമെന്ന് പറഞ്ഞ് നിന്നെ ഒരുപാട് ലാളിച്ചിട്ടുണ്ട്. ഈ തോളിലിരുത്തിയാ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കുകയും തിരിച്ചു കൊണ്ടുവന്നത്. ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ നീ ആഗ്രഹിച്ച എന്തും വാങ്ങി തന്ന് നിന്നെ വളർത്തി വലുതാക്കിയ ഞാനോടാ.
2: എനിക്കതൊന്നും അറിയണ്ട.
1: ബികോൺ ഡിഗ്രി ആയിട്ട് അലഞ്ഞു കിടക്കുമ്പോൾ നിനക്കൊരു ജോലി വാങ്ങി തരാൻ വേണ്ടി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. എത്ര പേരുടെ കൈയും കാലും പിടിച്ചാണ് നിനക്ക് ഈ ജോലി വാങ്ങി തന്നെ അറിയാവോടാ?
2: എനിക്കൊന്നും അറിയണ്ടെന്ന്
1: പറഞ്ഞില്ലേ? നിനക്കതൊന്നും അറിയണ്ടല്ലേടാ.
2: വേണ്ട,
1: എങ്കിൽ ഇങ്ങനെ ഒരു മകനെ എനിക്ക് ആവശ്യമില്ല. ഇറങ്ങിപ്പോടാ.
0: അങ്ങനെ വെറും കൈയോടെ ഇറങ്ങിപ്പോകാൻ എന്നെ കിട്ടില്ല. പുന്നാരമ്മയുടെ കല്യാണത്തിന് എന്റെ പ്രോബ്ലം ഫണ്ടിന് 25,000 എടുത്തു കൊടുത്തത് ആ രൂപ എനിക്ക് തിരിച്ചു കിട്ടണം.
1: അത് നന്നാ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ.
2: ആ നിമിഷം ഇറങ്ങിപ്പോ.
1: എന്നാ മരിച്ചുപോയ കാരണവന്മാരുടെ പേരിൽ ആണ കിട്ടി ഞാൻ പറയാണ്. ഇന്ന് മുതല് നിന്റെ കടം തീർക്കാന്നുള്ള മാത്രമാണ് എന്റെ ലക്ഷ്യം. അത് തീർക്കുന്നവരെ ഞാനും നീ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാനോ എന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരോ നിന്നെ കാണില്ല, സംസാരിക്കില്ല. പിന്നെ കടം തീർക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയാൽ എന്റെ ചെതയ്ക്ക് തീ കൊളുത്താൻ പോലും നീ വീട്ടിനകത്ത് കാലുകുത്തരുത്. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. പട്ടി ഇങ്ങോട്ട് മാറി നിൽക്കില്ല, അവൻ പോട്ടെ.

0: അങ്ങോട്ട് വെച്ചേ, അങ്ങോട്ട് വെക്കാനല്ലേ വന്നെ. ഏ വല്യം എടുക്കണമെന്ന് വേണ്ട കേട്ടോ, ഒരിക്കലും ഒരു തീരുമാനം എടുത്താൽ അത് ഉറച്ചു നിൽക്കുന്നതിനായി ഉണ്ണി. രോഗപരിചയം കുറച്ച് കുറവാണെങ്കിൽ
1: എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്?
0: എന്താ ഇവിടെ കാര്യം പറയാൻ പാടില്ലേ? മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറമേക്ക് മറ്റൊന്ന് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. തോന്നിയത് തോന്നിയ പോലെ പറയും ആരോടായാലും. എന്താ നോക്കി പേടിപ്പിക്കുന്നേ? അങ്ങനൊന്നും പേടിക്കുന്നവനല്ല ഞാൻ. മര്യാദ എങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഞാനും പെസക. മനസ്സിലായോ?
1: ഇല്ല.
0: ആ പഠിക്കുക, മനസ്സിലാകുകയില്ല. അതിപ്പോ എത്രയായി?
1: 10 രൂപ.
0: ആ
1: ഇത് 9 ഉള്ളൂ.
0: ഏ
1: 1 രൂപ വേണം സാർ.
0: അതായില്ലേ?
1: ആ ആ
2: ഇന്നലെ രാത്രി നീ എന്താ പറഞ്ഞ? നമ്മുടെ മോനല്ലേ അങ്ങ് ക്ഷമിച്ചുകളെന്നല്ലേ? ക്ഷമിക്കാൻ തരത്തിലാവണേ അവന്റെ പോക്ക്. പൊകഞ്ഞ പള്ളി പുറത്ത് അത്ര കണക്കാക്കൂ ഞാൻ. ഇല്ലടി, എന്റെ നാവടക്കാൻ നീ അല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചത് നടക്കില്ല. പ്രായം ഇത്രയായി, ഇനിയേ എന്നെ തിരുത്തി എന്നാക്കൊന്നും ആരും വിചാരിക്കണ്ട. മനസ്സിലായോടി?
3: കാലൊക്കെ ശുചിച്ച്
4: 22.6.
3: എത്രയാണ്?
4: 12.4.
3: ആ ടേപ്പ് ശരിക്ക് പിടിക്കേ.
2: നമസ്കാരം.
3: അല്ല ഇത് ആരപ്പാ? എന്താ ഇങ്ങോട്ടൊക്കെ?
2: വെറുതെ മരം മുറിക്കരുതെന്ന് സർക്കാർ ഓർഡർ ഇട്ടിട്ടും ആചാരുടെ ഡിപ്പോയിൽ തടിക്കൊരു കുറവില്ല.
3: ബിസിനസ് നടത്താണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഇല്ലാത്ത തടിയൊക്കെ ഉണ്ടാക്കേണ്ടി വരും ഇല്ല കുഞ്ഞമ്മതെ?
4: അതെ അതെ.
2: പിന്നെ ഞാൻ വന്നത് കുഞ്ഞമ്മ അന്നൊരു കാര്യം വന്ന് പറഞ്ഞിരുന്നു, ആചാരുടെ പുതിയ കാറിന് ഒരു ഡ്രൈവറെ വേണമെന്ന്. അന്നത്തെ ബുദ്ധിമോശം കൊണ്ട് ഞാനത് വേണ്ടെന്ന് പറഞ്ഞയച്ചു. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോഴാ എത്ര കാലം ഇങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പൊ ആചാരെ കണ്ട ആ വിവരം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു.
3: ആ വണ്ടിയിൽ പാളായല്ലോ.
4: മാത്രമല്ല നിങ്ങളുടെ മക്കൾ സമ്മതിക്കൂ.
2: അത് മോടെ കല്യാണം കുറച്ച് ബാധ്യതകൾ വരുത്തി വെച്ചു, അത് ഉടനെ തീർക്കണം. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ വന്ന് പെട്ട് ആചാര് വിചാരിച്ച എവിടെങ്കിലും ഏർപ്പാടാക്കി തരാൻ പറ്റും, കാറിലോ ലോറിയിലോ എവിടെയെങ്കിലും.
3: എന്താ ഇപ്പൊ ചെയ്യാ? എല്ലാ വണ്ടിയിലും ആളുണ്ട്. പിന്നെ ഉള്ളത് വേണ്ട, ആ പണിക്ക് നിങ്ങൾ പോണ്ട.
2: എന്താ അത്?
3: അത് കുറച്ച് അധ്വാനം കൂടുതലുള്ള പണിയാ.
2: എത്ര അധ്വാനമുള്ള ജോലിയായാലും ഞാൻ ചെയ്യാം, ചെയ്തേ പറ്റൂ.
3: അത് മാത്രല്ല വേറെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്.

0: നിങ്ങൾ കാര്യം പറ, അത് കാട്ടിൽ നിന്ന് കള്ളത്തടി കൊണ്ടുവരേണ്ട പണിയാ. ആഴ്ചയിൽ രണ്ടു മൂന്ന് ട്രിപ്പ് ഉണ്ടാവും, പക്ഷെ മനക്കരുത്ത് വേണം, പിടിച്ചു പോയാൽ അകത്താവും.
1: കാശ് കിട്ടുമല്ലോ?
0: കാശ് കിട്ടും, പക്ഷെ മന്ത്രിമാരുടെയും കളക്ടർമാരുടെയും ഡ്രൈവറായിരുന്നു നിങ്ങൾക്ക് അത് ചേരൂ.
1: സാരമില്ല, ഞാൻ റെഡിയാചാര്, എപ്പോഴാ വരണ്ടതെന്ന് പറഞ്ഞാൽ മതി.
2: ഇന്നലെ മെനയാന്നായിട്ട് രണ്ട് കളി ഉണ്ടായിരുന്നു. എന്താമ്മേ, എന്താ ഉണ്ടായത്? എന്തിനാ അമ്മ കരയുന്നെന്ന്? എന്തു അമ്മ എന്തിനാ കരയുന്നത്? ചോദിച്ചത് കേട്ടില്ലേ?
3: അച്ഛനും ഉണ്ണിയും തമ്മിൽ വഴക്കായി.
2: എനിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്.
4: ബാങ്കിന്റെ കാര്യം വല്ലതാണോ?
2: അല്ല.
4: ആ എന്നാ ഇപ്പൊ പറ്റില്ല?
2: പിന്നെ ഇപ്പൊ പറ്റും.
4: അഞ്ചു മണി കഴിയും,
2: ഞാൻ വെയിറ്റ് ചെയ്യാം.
4: നീ എന്നെ ഉപദേശിക്കാനാ പുറപ്പാടല്ലേ?
2: കാര്യം പറയുന്നത് ഉപദേശാകുന്നത് എങ്ങനെയാ?
4: അല്ലടാ, കുറ്റം മുഴുവൻ എന്റെ. നിങ്ങളൊക്കെ നല്ലവരും, എല്ലാരും എനിക്കറിയാം. കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അധികം പറ്റായി. ഇതെങ്കിലും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ ഈ വീക്കാവും പാസ്സായി ബാങ്കിൽ പോയിരിക്കുന്നത്?
2: വെറുതെ നാട്ടുകാരെ കൊണ്ട് അതിവിധം പറയിപ്പിക്കുന്ന എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്?
4: നാട്ടുകാരെ കൊണ്ട് ഞാനാണോ പറയിക്കുന്നേ? അവിടുന്ന് ഇറങ്ങിപ്പോവാൻ എന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അതും കേട്ട് ഗണിച്ചുകൊണ്ടിരിക്കാൻ എന്നോട് പറ്റില്ല. അത് തമ്മ അടുത്തരമാണെങ്കിൽ ആ തെമ്മ അടുത്തര ഇനിയും ഞാൻ ചെയ്യും.
2: ചേട്ടൻ ഒരു കാര്യം ചെയ്യും, അത്ര നിർബന്ധമാണെങ്കിൽ ബാങ്കിന് അടുത്ത് എവിടെയെങ്കിലും ഒരു വീട് വാടക എടുത്തോളൂ. ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിനാണെന്ന് ആളുകൾ ധരിച്ചോളൂ. എന്തായാലും ഒരു വീട്ടിൽ രണ്ടടുപ്പ് വേണ്ട.
4: എങ്ങനെ എങ്ങനെ എങ്ങനെ വേറെ വീട് വാടകയ്ക്കെടുത്ത് ഞാൻ മാറണം അല്ലേ? നിന്റെ ഉള്ളിൽ ഇതിപ്പോ എനിക്കിപ്പോ മനസ്സിലായടാ. അങ്ങനെ എന്നെ അവിടെ നിന്ന് പുകച്ച് പുറത്ത് അടിക്കുക, അങ്ങേത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, നീ അത് കുറച്ച് മയത്തിൽ പറഞ്ഞു.
2: അയ്യോ അതല്ല ഉണ്ണേട്ടാ.
4: വേണ്ടടാ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഈ കൃഷ്ണൻ ഉണ്ണിക്ക് ഉണ്ട്.
2: കുന്തുണ്ട്, എന്ത് പറഞ്ഞാലും ദോഷം മാത്രം കാണുന്ന ഒരാളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
4: തെളിച്ചു പറയടാ, പോത്തിന്റെ ചെവിയിൽ വേദമോതരുത്, അതല്ലടാ നീ ഉദ്ദേശിച്ചത്.
2: മനുഷ്യനെ വട്ടുപിടിപ്പിക്കരുത്, അച്ഛൻ പറഞ്ഞതാ ശരി.
4: അച്ഛൻ എന്തു പറഞ്ഞു? എന്നോട് മിണ്ടരുത്, ഞാൻ താമസിക്കുന്നിടത്ത് വരരുത് അല്ലേ? അച്ഛൻ പറഞ്ഞാ ശരി.
0: ആചാര് വനത്തിന് തടി കൊണ്ടിരുന്ന ജോലിക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കള്ളത്തറിയാ, എന്നാലും കാശ് കിട്ടും. പിന്നെ വക്കീൽ നാരായണമേനോന്റെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ജോലിയും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വകയിലും കുറച്ച് പൈസ വരും, എന്നാലും കുറച്ച് സമയം ബാക്കി വരും. നിന്റെ പരിചയത്തിൽ ആർക്കെങ്കിലും ഒരു പകരക്കാരൻ ഡ്രൈവറെ വേണ്ടിവരുമോ?
5: കടം വീട്ടണ്ടേ മോനെ.

0: ഇപ്പൊ വരാം. രമയ്ക്ക് സുഖം തന്നെയല്ലേ?
1: അതെ.
0: ശിവൻ എന്ത് പറയുന്നു?
1: മുരളിയേട്ടൻ കയറിയിരിക്കൂ, ഞാൻ അമ്മയെ വിളിക്കാം.
2: ഇത് ആരാ? മുരളിയോ? വരും മോനെ, ഇരിക്കൂ.
0: ഇരിക്കുന്നില്ല അമ്മയുടെ അടുത്ത്, കുറച്ച് തിരക്കുണ്ട്. പത്തരയുടെ വണ്ടിക്ക് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഞാൻ എറണാകുളം വരെ ഒന്ന് പോവാ.
2: എന്തത്ര അത്യാവശ്യമായിട്ട് എറണാകുളത്തത്?
0: ഉറപ്പ് പറയാറായിട്ടില്ല, എങ്കിലും ചിലപ്പോ ഞാൻ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോയേക്കും. വിസ ശരിയായി തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ബോറടിച്ചു തുടങ്ങി.
2: ഇവിടെ എന്തോ ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട്
0: വേണ്ടെന്ന് വെച്ചു. ശരിയായില്ല, നമുക്ക് ആ മണലാരണ്യത്തിൽ കിടക്കാൻ തന്നെയാ യോഗം.
1: അപ്പൊ വീട് പണിയോ?
0: ഓ, തൽക്കാലം അതങ്ങനെ കിടക്കട്ടെ. തിരക്കൂട്ടി തീർത്തിട്ടിപ്പോ എന്തിനാ? താമസിക്കാനാണെങ്കിൽ ആളില്ല. എവളും കൂടി ഇങ്ങോട്ട് വന്നേ പിന്നെ അവിടെ അമ്മ മാത്രമല്ലേ ഉള്ളൂ.
2: അമ്മയെ തനിച്ചാക്കിട്ട് പോയാൽ എങ്ങനെയാ മുരളിയോ?
0: അതൊക്കെ അമ്മയെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. വടക്കേന്ന് വല്യമ്മ വരും കിടക്കാൻ. അവരടുത്തുള്ളോണ്ട് മിണ്ടാനും പറയാൻ ഒരാളായല്ലോ. പിന്നെ സമയം കിട്ടുമ്പോ നിങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് ചെല്ലണം. പ്രേമനോട് പറ ഇടയ്ക്കൊക്കെ നിന്നെയും കുട്ടി അവിടെ ചെന്ന് താമസിക്കാൻ. പ്രേമന എവിടെ?
1: നാടകസമിതിയിലേക്ക് പോയിരിക്കുക.
0: ശങ്കരേട്ടനോ?
1: അച്ഛനും പുറത്തു പോയിരിക്കുക.
0: വരുമ്പോ പറഞ്ഞാ മതി. പിന്നെ ഞാൻ അന്ന് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഭാര്യ, ഭർത്താവ്, കുടുംബം. രമ ചിലപ്പോ കാപ്പി ഉണ്ടാക്കാവോ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്കേ. എന്നാ വരട്ടെ.
2: അല്ല മുരളി, ഒന്നും കഴിക്കാതെ.
0: അതല്ലേ പറഞ്ഞത്, ഇപ്പൊ ഒന്നും വേണ്ടെന്ന്. ആ ഗോപു, ഒന്ന് ചോദിക്കാൻ വിട്ടുപോയി. ഗോപുന്റെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച ആയിരുന്നില്ലേ? എന്തായി?
3: എന്തിനാ മുരളിയായിട്ട് ആവശ്യമില്ലാത്ത ഓർമ്മിപ്പിക്കുന്നത്? ഇതുവരെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അടുത്ത സെപ്റ്റംബറിൽ ചില അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കും. ഞാൻ കാര്യമായി ശ്രമിക്കാൻ പോവാണ്. ഭയങ്കര കനം.
4: ആ, ശങ്കരൻ നായരെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്.
5: ആരാ?
4: ആരാന്ന് പറഞ്ഞില്ല. ആ,
5: എന്താ അച്ചു ഇവിടെ?
3: മനുഷ്യനാണോ താൻ? തന്റെ വീട്ടിൽ നിന്നൊരു പെൺകുട്ടി പ്രസവിക്കാൻ പോയിട്ട് ഇതുവരെ ഒന്നും തിരിഞ്ഞു നോക്കാത്തത്ര മനുഷ്യനാണോന്ന്?
5: അല്ല,
3: ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ അവൾ അന്വേഷിക്കും, അച്ഛനെ കാണാറുണ്ടോ, അമ്മയെ കാണാറുണ്ടോ എന്ന്. എന്തുകൊണ്ടാ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ? മരുമകളെ തലയിലെടുത്തോണ്ടായിരുന്നല്ലോ നടപ്പ്. എന്ത് തെറ്റാ അവള് ചെയ്തത്? ഞാനില്ല അങ്ങോട്ട്. ബസ് ഇറങ്ങി തന്റെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് അറിഞ്ഞത് താൻ അവിടെ കാണില്ല, ഇവിടെ വന്ന് അന്വേഷിക്കാൻ. അന്വേഷിച്ചു, കണ്ടു, ഇനി ഞാൻ പോണു. ഗീത പ്രസവിച്ചിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞു ആൺകുട്ടി. താൻ അറിഞ്ഞു കാണും, എന്നാലും അവളായിട്ട് അറിയിച്ചു എന്ന് പറയാനാ ഞാൻ വന്നത്. പ്രസവത്തിന് മുമ്പ് നിങ്ങൾ ആരും ചെന്നില്ല, പോട്ടെ. പ്രസവിച്ച് കഴിഞ്ഞാലെങ്കിലും ചില ചടങ്ങുകളൊക്കെ ഉണ്ട് നമ്മുടെ സമുദായത്തിൽ. അതിനെപ്പറ്റി പറഞ്ഞപ്പോ തന്റെ മോൻ പറഞ്ഞു എന്താണെന്ന് അറിയോ? ഒരു ചടങ്ങുകളും വേണ്ട, കൊണ്ടുപോകാറാവുമ്പോ ഒറ്റയ്ക്ക് കൊണ്ടോക്കോളാന്ന്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊന്നും അത്ര ശരിയല്ല.
6: അമ്മണി, നമ്മുടെ ഗീത പ്രസവിച്ചു, ആൺകുട്ടി.
1: എപ്പോ?
6: ആഴ്ച ഒന്ന് കഴിഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയായി. എന്നിട്ടും നമ്മളതറിഞ്ഞില്ലടി. ദിവസം ഇതിലെ കടന്നു പോകുന്ന നമ്മുടെ മോന് അവന്ന് അറിയിക്കാൻ മനസ്സുണ്ടായില്ല.
1: അത് തിരക്കിനിടയ്ക്ക് അവൻ ചിലപ്പോ മറന്നതാവും.
6: വേണ്ടടി, നീ എന്നെ സമാധാനിപ്പിക്കുകയൊന്നും വേണ്ട. അത്രയ്ക്ക് വിഷമൊന്നും എനിക്കില്ല. അവനേക്കാ വാശിയുള്ളണ ഞാൻ. എനിക്ക് അങ്ങനൊരു മകനില്ല. പിന്നെ കടക്കാരനായി പോയതുകൊണ്ട് കുറച്ചു കാലം കൂടി ഇതൊക്കെ സഹിക്കണം, അത്ര ഞാൻ കരുതിയിട്ടുള്ളൂ.
1: നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ?
6: രണ്ടാളുടെ കാര്യം നീ നോക്കണ്ട. ഒന്നിയിൽ അവൻ, അല്ലെങ്കിൽ ഞാൻ. എല്ലാരും കേൾക്കാനാ പറയുന്നേ.
1: ഗീത നമ്മളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് അവളെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് വരാം.
6: എന്നിട്ട് അവൻ എന്നെ അവിടെ നാട്ടി ഇറക്കുന്നത് നിനക്ക് കാണുമല്ലേ.
1: എന്നാ അച്ഛൻ വരണ്ട, ഞാനും അമ്മയും കൂടെ പോയിക്കോളാം.
6: പോയിക്കോ, പക്ഷെ പിന്നെ ഈ പടിക്കകത്തേക്ക് കിടക്കരുത്.
1: എന്നാലും അവക്ക് എന്ത് തോന്നും?
6: അവക്ക് എന്ത് തോന്നിയാലും പ്രശ്നമില്ല, അവന്റെ ഭാര്യയാണ്. അവന്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട.
1: മോനെ, നമുക്ക് ഒരു മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെ കാണണ്ടേ? ദേ, പിന്നെ നിങ്ങൾ തമ്മിലുള്ള വഴക്കൊന്നും ഞാൻ നോക്കില്ല. അവിടെ ചെന്നാ ഞാൻ നേരെ അങ്ങോട്ട് കയറി ചെല്ലും.
0: എന്തിനാ?
1: മോനെ അച്ഛനെ അമ്മയും കാണിക്കാൻ. അല്ലെങ്കിലും ഞാൻ അവരോട് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവർ എന്നോട് എന്ത് തെറ്റാ ചെയ്തത്?
0: എന്നോട് തെറ്റ് ചെയ്താൽ നിന്നോട് തെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാ. അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട.
1: എന്നാലും
0: ഒരെന്നാലും ഇല്ല. നീ അവിടെ പോവുകയോ സംസാരിക്കുകയോ എങ്ങാനും ചെയ്താൽ

ഇത്ര നാളായിട്ടൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ചത്തോ ജീവിച്ചോ ഒന്ന് അന്വേഷിച്ചിട്ടില്ല. ഇപ്പൊ വന്നിരിക്കുന്നു പിന്നായിരിക്കാം. ആ എന്തിനാ കഴിയുന്നേ? അതിനെ കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മളോട് ഒറ്റയ്ക്കാ, അച്ഛനും ഇല്ല അമ്മയില്ല. അത് കഴിഞ്ഞ ജന്മത്തിലാണ് കരുതിയാൽ മതി.

0: അമ്മേ കാലം മാറി, ഇനി അങ്ങോട്ട് തുണി അലക്കലും ചോറുവെക്കലും ഒക്കെ അച്ഛനോട് ചെയ്താ മതി എന്ന് പറ.
1: ഇതേ ദേ വെള്ളം ചിലക്കുവെച്ചിട്ടുണ്ട്, പെട്ടെന്ന് കുളിക്ക്. ആ എന്തിനാ കിണിക്കുന്നത്?
2: അല്ല നാളത്തെ ബാങ്ക് മാനേജരാണേ വെള്ളം ചൂടാക്കുന്ന അടുക്കളപ്പണിയൊക്കെ.
1: അതിനെന്താ? മഹാത്മാഗാന്ധി എന്തെല്ലാം വീട്ടിൽ എഴുതിയിട്ടുണ്ട്?
2: ഇതുപോലെ കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല. ദേ ഉണ്ണേട്ട മോനെ ഒന്ന് പിടിച്ച്.
1: അച്ഛന്റെ മോനല്ലേടാ. ആ കരയല്ലേ.

0: സർവത്ര മൂത്രമൊഴിച്ചു.
1: ആ കുട്ടികൾ അച്ഛന്റെ ദേഹത്ത് മൂത്രം ഒഴിക്കുന്നൊക്കെ പതിവാ. ഞാൻ പറഞ്ഞില്ലേ ഈ സമയത്ത് മക്കളെ നോക്കാൻ നമ്മുടെ അമ്മമാരുണ്ടാകേണ്ടതാ.
0: ഓ അപ്പൊ അമ്മമാരില്ലാത്തവരും
1: ഇല്ലാത്തവരുടെ കാര്യം പോട്ടെ. ഇത് വിളിച്ചാ വിളിയാക്കുന്ന ദൂരത്ത് ആളുണ്ടല്ലോ. അല്ല എത്ര ദിവസം ഒന്നും പറഞ്ഞാ തുണി ഇരുമുന്നതും വെള്ളം ചൂടാക്കുന്നു ഒക്കെ. ദേഷ്യപ്പെടുവൊന്നും വേണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ.
0: കാശുണ്ടെങ്കിൽ അമ്മമാരുടെ സ്ഥാനത്ത് നിനക്ക് എത്ര മോരെ വേണം? നീ നോക്കിക്കോ, ഞാൻ കാണിച്ചുതരാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം കുടുംബപുരാണം.
2: വന്നാട്ടെ, പടി പടി. കുഞ്ഞമ്മേ, ദേ ആ കാണുന്ന നമ്മുടെ വീട്.
3: അപ്പൊ ഇതോ?
2: ആ അത് വേറെ ആൾക്കാരാ.
3: ഹിന്ദുക്കളാ ക്രിസ്ത്യാനികളാ?
2: വാന്ന്
4: കുഞ്ഞമ്മയോ? ഇതേതാ ഇവൻ ഒരു പുതിയ കുഞ്ഞമ്മ.
3: കറി ഉണ്ടെങ്കി ചിരി ഒഴിക്കും. അയ്യോ, കറി കൂടിപ്പോയല്ലോ മോളെ. ചിരി ചോറും കൂടി. കാനറ ബാങ്കിൽ നിന്ന് പോന്നേ പിന്നെ എനിക്ക് ഒട്ടും വിശപ്പില്ല. ഇന്ത്യൻ ബാങ്കുകാർക്ക് എന്നെ വിട ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ പെറ്റടക്കണ ഒരു പെണ്ണുണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ ആ ബാങ്കിൽ നിന്ന് പോന്നത്.
2: ഇന്ത്യൻ ബാങ്ക് മാനേജർ സദാശിവം പിള്ളസാറിന്റെ വീട്ടിലാണ് കുഞ്ഞമ്മ നിന്നോണ്ടിരുന്നത്. പിള്ളസാർ കുഞ്ഞമ്മ നമുക്ക് ഒപ്പിച്ചു തന്നത്.
4: ഓ, അപ്പോ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ അല്ലേ?
3: അതെ, ഞാൻ ബാങ്കുകാരി വീട്ടിൽ മാത്രമേ നിന്നിട്ടുള്ളൂ.
2: ആ പിന്നെ അപ്പുറത്തുള്ളവരുമായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട, അങ്ങോട്ട് പോവുകയും വേണ്ട.
3: ആര്? എന്റെ പട്ടി പോവാ. മുളച്ചിരി ചോറും കൂടിട്ട്
2: കൊടുക്ക് കൊടുക്ക്.
3: ഓ, ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഓ, ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ കിടന്ന് മോങ്ങാൻ തുടങ്ങിയാലെ വലിച്ച് ഞാൻ ഒരു ഏറ് വെച്ചേരും. നാശം പിടിച്ചത് ഇങ്ങനെ ഒരു സന്താനം. അയ്യോ, അസത്ത് ഞാൻ കണ്ടിട്ടില്ല. ഒച്ചുവാവയാണേ, കുഞ്ഞി മോനാണേ, പൊന്നു മോനോ മോനാണേ, അമ്മേരെ മോനോ മോനാണേ, തങ്ക കുട്ടി മോനാണേ. മോൾ എന്തിനിപ്പോ വെള്ളം കോരണേ? പെറ്റ് എണീറ്റിട്ട് കുറച്ച് ദിവസമില്ലായുള്ളൂ. കലപ്പെട്ട ജോലിയൊന്നും ചെയ്യണ്ട.
5: സ്വന്തക്കാർക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ കുഞ്ഞമ്മേ? ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എന്നാലും ചിലർക്ക് എന്നോട് മിണ്ടാൻ വിഷമം, കണ്ടാ നോക്കാൻ വിഷമം. ആ, ആരുമില്ലാത്തവർക്കും ജീവിക്കണ്ടേ അല്ലേ കുഞ്ഞമ്മേ?
3: എനിക്കൊന്നും അറിഞ്ഞൂടെ. കുഞ്ഞീ മോനും മോനാണേ കൊച്ചു.
6: നീ ഉദ്ദേശിച്ച എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ വിചാരിച്ച ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷമിക്കാൻ പറയാനല്ലാതെ അമ്മയ്ക്ക് മറ്റൊന്നും അറിയില്ല മോളെ.
2: ഇതേ, ആ ഞാൻ ഇറങ്ങാ. ചിലപ്പോ ഒന്ന് ചെയർമാനെ കാണാൻ പോകേണ്ടി വരും. എന്റെ പ്രൊമോഷൻ തടയാൻ ബാങ്കിൽ ചെലവന്മാര് ചില കളികൾ കളിക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. ആ പോയാ, ഞാൻ വൈകിയേ വരൂ. ആ പിന്നെ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെടുകയല്ല.
5: എന്താ
2: ആ തള്ളക്ക് ഇങ്ങനൊന്നും വാരി കോരി കൊടുത്ത് ശീലിപ്പിക്കാതെ? എന്തിനൊരു പിടിപ്പ് വേണം.
3: എന്തൊരു കീറുള്ള കീറുക, ചീകട് കീറുന്ന മാതിരി കീറണം. ആശ മോളെ, ഈ കഥ ഒന്ന് അടച്ചോട്ടെ.
5: എന്തിനാ?
3: കുട്ടിയോളെ കരച്ചില് രാത്രിയിൽ കേട്ട തീരെ ഉറക്കം വരില്ല, അതുകൊണ്ടാ
5: അടച്ചോ.

മുത്തശ്ശിയുടെ പൊന്നുമോനെ കരഞ്ഞടാ. വാവോ പൊന്നുമോൻ, വാവോ കരഞ്ഞടാ കരഞ്ഞ.

0: വെള്ളം കുറച്ചുകൂടെ ചൂടാക്കിക്കൊണ്ട് വരട്ടെ.
1: വേണ്ട.
2: കുറച്ച് ദിവസമായില്ലേ നാടൻ മരുന്നും ആവി വളരൊക്കെ ആയിട്ട്. നമുക്ക് ഡോക്ടറെ കണ്ടുപിടിച്ചാൽ.
1: ഓ, ഡോക്ടറെ കണ്ടായാലും 100 കൂട്ടം മരുന്ന് എഴുതി തരും. ഒരാവശ്യമില്ലെങ്കിൽ കിടക്കാൻ പറയും. അതൊക്കെ വലിയ ചെലവാ.
2: അസുഖം വന്നാൽ ചെലവ് ചെയ്യാതെ എങ്ങനെയാ?
1: ഇത് സാരമില്ലെന്നേ. മഞ്ഞുകൊണ്ടാ പണ്ടേ എനിക്ക് ഉള്ളതാ ഈ അസുഖം. ജലദോഷത്തിൻ്റെയാ. വൈകുന്നേരം ആകുമ്പോൾ മാറും. രാത്രി ലോഡെടുക്കാൻ പോകണ്ട.
2: അച്ഛനെ കാട്ടിലേക്ക് പോകുന്ന പണിയൊന്ന് നിർത്ത്. അതുകൊണ്ടാ ഈ അസുഖം മുഴുവൻ.
1: അസുഖം നോക്കിയിരുന്ന കാര്യങ്ങൾ നടക്കൂ.
3: ഇതൊക്കെ ആരെ കാണിക്കാനാണ് അതിന്റെ വിചാരം?
4: ഏത്?
3: പുറത്തിരുന്ന് ആവി പിടിക്കുക, എന്നിട്ട് ഇവിടെ ഈ ജനലിന്റെ ഓട്ടിലിരുന്ന് രാത്രിയിൽ എടുക്കാൻ പോകുന്ന ലോഡിനെ പറ്റി ഉറക്കെ പറയുക. ഇതൊക്കെ എന്തിനാ ഞാൻ കേൾക്കാൻ? എന്റെ മനസ്സ് വേദനിച്ചോട്ടെ, അതാ അവിടുത്തെ ഉദ്ദേശം. പക്ഷെ എനിക്കുണ്ടല്ലോ, ഞാൻ നോക്കിയേ, ഒരു വിഷമം തോന്നി. പുറത്ത് മഞ്ഞ് വീണാ ജലദോഷം വരുന്ന ആളാണെന്നറിയാം. പിന്നെ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ട് രാത്രി ലോറി എടുത്ത് കാട്ടിലേക്ക് പോയത്? എന്നെ തോപ്പിക്കാൻ? കാണുന്നവര് പറയുമല്ലോ, ആ ശങ്കരന്നാര് ഭാവം കൃഷ്ണൻ ഉണ്ണി ദുഷ്ടൻ. പറഞ്ഞോടടി, എനിക്കതുകൊണ്ടൊരു വിഷമമില്ലെന്ന്. അല്ല, രാമമ്പലം കിടന്ന് കഷ്ടപ്പെടുന്നതിന് ഞാൻ പറഞ്ഞിട്ടാണോ? പറയാനുള്ളത് എന്ത്? ഞാൻ മോത്തോയെ പറയും, അന്നും അത്രേ നടന്നിട്ടുള്ളൂ. പിന്നെ വാശിയാണെങ്കിൽ ഞാനും വാശിയുള്ളവനാ. അത് മാറ്റാൻ ഈ പണികൊണ്ടൊന്നും പറ്റില്ല. അധ്വാനമാണ്, അധ്വാനം കൂടുതലാണ്, അതെല്ലാം എൻ്റെ കടം തീർക്കാനാണ്. ആയിക്കോട്ടെ, ഇങ്ങോട്ടില്ലാത്ത കടപ്പാടൊന്നും എനിക്ക് അങ്ങോട്ടും ഇല്ല. എടി, നീ എന്തെങ്കിലും വാ തുറന്ന് പറ.
4: അല്ല, ഞാൻ ആലോചിക്കായിരുന്നു.
3: ആ,
4: മോന് ട്രിപ്പിൾ എടുക്കാൻ കുഞ്ഞമ്മയും കുട്ടി ആശുപത്രി പോയാൽ എന്താന്ന്.
5: വിശക്കുന്നുണ്ടല്ലേ? മോക്ക് വിശക്കുന്നുണ്ടാ?
4: എന്നോടാണോ?
5: ആ,
4: ഇല്ല,
5: മോഹം കണ്ടാ തോന്നും വിശക്കുന്നുണ്ടെന്ന്. എനിക്ക് കാലത്തെ ഭക്ഷണം ഒരു സുഖമില്ല, വല്ലാത്ത പരവശം. ഇവിടെ നല്ല മസാല ദോശ കിട്ടും. മോന് മസാല ദോശ വേണടാ? അവന് വേണമെന്ന്.
4: കുഞ്ഞമ്മയൊന്നും മിണ്ടാതെ വന്നേ. മോനെ ട്രിപ്പിൾ എടുക്കാൻ കൊണ്ടുവന്നതാ. ആരെ ആശുപത്രിയിലെ?
6: അമ്മ കാല് കയറ്റിയൊന്ന് വീണു, ഫ്രാക്ചർ ഉണ്ട്.
4: അയ്യോ, എന്നിട്ട് അറിഞ്ഞില്ലല്ലോ. ഏത് മുറിയില?
6: മുള്ള.
4: ഞാനും വരാം. കുഞ്ഞമ്മ മോനെ ഒന്ന് പിടിച്ചേ.
6: വരൂ.
4: വേണ്ട വേണ്ട, എണീക്കണ്ട. ഞാൻ മോനെ ട്രിപ്പിൾ എടുക്കാൻ വന്നപ്പോഴാണ് ശിവനെ കണ്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട്?
7: ഓ, മേലാകെ വേദനയാ.
6: കൊറേ നാളത്തേക്ക് മേലണെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം.
4: രമേത് അറിഞ്ഞ ഓടിയെത്തും. അവളെപ്പോഴും പറയും അമ്മയുടെ കാര്യം.
7: അവള് വരില്ല, അവളെ ഞാൻ അത്ര വെറുപ്പിച്ചിട്ടുണ്ട്.
4: അതൊന്നും സാരമില്ല, രമ ഇപ്പോഴും കുട്ടികളെ പോലെയാ. പറയുന്ന സമയത്തേ ഉള്ളൂ, മനസ്സിലൊന്നുമില്ല. ശിവൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്നാൽ എങ്ങനെയാ? പോയി രമയെ വിളിച്ചോണ്ട് വാ.
7: ഞാൻ പറഞ്ഞതാ അവനോട്, കേക്കണ്ടേ?
6: അത് പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എന്നോട് ചോദിക്കാതെ അവൾ ഇറങ്ങിപ്പോയത്. ഇപ്പൊ ഞാൻ തിരിച്ചു വിളിക്കാൻ ചെന്നാൽ അവൾ വിചാരിക്കും അവള് ജയിച്ചു എന്ന്. അത് പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയെന്ന് വരും. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിരിച്ചു വന്നോട്ടെ, എനിക്ക് വേറെ വിരോധമൊന്നുമില്ല.
4: എന്നോട് മിണ്ടാൻ രമയ്ക്കും വിഷമമുണ്ടോ? പേടിക്കണ്ട, ഇവിടെ ആവുമ്പോ അച്ഛനും ചേട്ടനും ഒന്നും കാണില്ല. അച്ഛന്റെയും ചേട്ടന്റെയും സ്വഭാവത്തിന്റെ ഒരു അംശം രമയുടെ സ്വഭാവത്തിലുണ്ടല്ലേ.
8: അതുകൊണ്ടല്ലേ എടുത്തി ഞാൻ അങ്ങോട്ട് വരികയോ ഏർത്തിയോട് സംസാരിക്കുകയോ ചെയ്താ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ എന്ന് വെച്ചിട്ടാ. മോനെ ഒന്ന് കാണാൻ എത്ര പ്രാവശ്യം ഞാൻ ആ ജനലിൽ കൂടെ നോക്കിയിട്ടുണ്ടെന്നോ?
4: അതല്ല ഞാൻ പറഞ്ഞത്. നീ ശിവന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? നീ വന്ന വിവരം അറിഞ്ഞപ്പോ ആദ്യം തമാശയായിരിക്കും കരുതിയത്, പിന്നെ തോന്നി സൗന്ദര്യപ്പണക്കാണെന്ന്. ഇപ്പൊ കുറെ നാളായില്ലേ രമേ? എന്താ നീ ഉദ്ദേശിച്ചിരിക്കുന്നത്?
8: അതൊന്നും എടുത്തിക്കറിയില്ല.
4: ഇല്ല, പക്ഷെ ഒന്നറിയാം, കൂടുതൽ അബദ്ധത്തിലേക്കാണ് ഈ പോക്കുന്നത്. നിന്റെ ഇഷ്ടത്തിന് നീ തന്നെ തെരഞ്ഞെടുത്ത ആളാണ് ശിവൻ, അല്ലേ? അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളല്ലാതെ മറ്റാരും അറിയാതിരിക്കുന്നതാണ് നല്ലത്.
8: എന്റെ സ്ഥാനത്ത് ഏർത്തിയായിരുന്നെങ്കിൽ ഇതിനു മുൻപ് അവിടെ നിന്ന് പോന്നേനെ. ആ തള്ള അത്രയ്ക്ക് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവര് പറയുന്നൊക്കെ ശിവൻചേട്ടന് വേദവാക്കിയാ. എന്റെ വാക്കിന് അവിടെ ഒരു വിലയില്ല.
4: ശിവനെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയത് ആ സ്ത്രീയാണ്. അവന്റെ മേൽ നിനക്കുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യം ആ അമ്മയ്ക്കുണ്ട്. എന്നുവെച്ച് അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സ്വന്തം മകനിലുള്ള സ്വാതന്ത്ര്യം പെട്ടെന്നൊരു ദിവസം മറ്റൊരു പെൺകുട്ടിക്ക് മുമ്പിൽ നഷ്ടപ്പെടുമ്പോൾ ചില അമ്മമാർക്ക് അങ്ങനെ തോന്നും. അതൊക്കെ കണ്ടില്ലെന്ന് വെക്കുകയാണ് വേണ്ടത്. ആ അമ്മ ഇനി എത്ര കാലം ഉണ്ടാവും? നാളെ ഒന്നിച്ച് ജീവിക്കേണ്ടവർ നിങ്ങൾ മാത്രമല്ലേ? ഞാൻ ഇന്നലെ ശിവനെ കണ്ടിരുന്നു.
8: എവിടെ വെച്ച്?
4: ആശുപത്രിയിൽ വെച്ച്. ആ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. മറ്റൊരാളുടെ സഹായമില്ലാതെ കുറെ നാളത്തേക്കെങ്കിലും അവർക്ക് നടക്കാൻ കഴിയില്ല.
8: എന്നെ വേദനിപ്പിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയാ.
4: പക്ഷേ അത് നിന്നെ രക്ഷിക്കാനും കൂടിയാണ്. ഇതുപോലൊരവസരം നിനക്കിനി കിട്ടില്ല രമേ. ഒരു മരുമകളുടെ ആവശ്യം
8: ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത്ര ആവശ്യമുണ്ടെങ്കിൽ ശിവൻചേട്ടൻ വരട്ടെ എന്നെ വിളിക്കാൻ. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീടാണ് പെൺകുട്ടികളുടെ വീട്. സ്വന്തം വീട്ടിൽ അവൾ എന്നും ഒരു ഭാരമായിരിക്കും. നീ അടക്കം. സ്നേഹമുള്ളത് കൊണ്ട് മറ്റുള്ളവരാരും അത് പറയില്ലെന്ന് മാത്രം. ആരും വിളിക്കാതെ തന്നെ നീ തിരിച്ചു ചെല്ലണം. അവർക്കൊരാപത്ത് വരുമ്പോൾ നീ മാത്രമേ ഉണ്ടാവുമെന്ന് അവർ മനസ്സിലാക്കണം. നോക്ക്, നിനക്ക് നല്ലത് വരണമെന്ന് ആശകൊണ്ടാ ഏട്ടത്തി ഇങ്ങനെ നിർബന്ധിക്കുന്നത്. രമേ, വേണ്ടെന്ന് വയ്ക്കാൻ എളുപ്പമാണ്, പക്ഷേ കൈവിട്ടു പോകുന്നു പിന്നീട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല.

0: കഴിച്ചിട്ട് വയ്യേ ഗുരുവായൂരപ്പ. അയ്യോ അയ്യോ എനിക്ക് വയറ് കഴിച്ചിട്ട് അയ്യോ അയ്യോ എനിക്ക് വയറ് കഴിച്ചിട്ട് വയ്യേ അയ്യോ എന്റെ ഗുരുവായൂരപ്പ.
1: കുഞ്ഞിനെ കരയാതിരിക്കും.
0: അയ്യോ എന്റെ മോളെ എനിക്ക് വയറ് കഴിച്ചിട്ട് വയ്യേ.
2: എടി ദഹനക്കട ഇഞ്ചി വേണോ ചേച്ചി? വയറു കൊടുക്ക.
1: ഇഞ്ചി വേണോ?
0: ഇഞ്ചി വേണ്ട, എനിക്ക് സാധാരണ വരാനുള്ളത്. അയ്യോ അയ്യോ
1: ഒരു ഡോക്ടർ ആവശ്യമില്ലെന്ന് ഇത് കണ്ടില്ലേ?

0: അയ്യോ അയ്യോ
1: എന്താ ഡോക്ടർ?
2: അമ്മയാണോ?
1: അമ്മയല്ല, കുഞ്ഞമ്മയാണ്. വേലക്കാരിയാ, പേരാ കുഞ്ഞമ്മ.
2: ഒറ്റ നോട്ടത്തിലൊന്നും കാണുന്നില്ല.
1: എനിക്കും ആദ്യം അങ്ങനെ തന്നെ തോന്നി.
2: ആ, ഇപ്പോഴത്തെ കാലമല്ലേ, എന്തും എന്തിന്റെ ലക്ഷണങ്ങളാകാം. ഏതായാലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കൂ. ആ, ഞാനൊരു എഴുത്ത് തരാം.

0: നിനക്ക് എങ്ങനെ അടി ഇങ്ങനെ പോത്തു കൊല്ലണം തുടങ്ങാൻ പറ്റുന്നേ? ആ കുഞ്ഞമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല.
1: കുഞ്ഞമ്മയ്ക്കിപ്പൊ കുറവുണ്ടല്ലോ.
0: അവരുടെ അസുഖത്തെപ്പറ്റി അല്ലെന്ന്, അവരെ ഇവിടെ എങ്ങനെ ഒന്ന് പറഞ്ഞയക്കാതെ മനസ്സിന് ഒരു സമാധാനമില്ല.
1: സുഖമില്ലാതിരിക്കുമ്പോ നമ്മൾ എങ്ങനെയാ പറഞ്ഞയക്ക?
0: എന്റെ പൊന്നെ ഈ അവർക്ക് ഒരസുഖവും ഇല്ല.
1: ഒക്കെ തന്നെത്താൻ തീരുമാനിച്ചാ മതി.
0: തീരുമാനിച്ച കാര്യമായി പറയുന്നേ. നല്ല തടിമുടുക്കുള്ള ആമ്പളം ഉണ്ടോ? കൊണ്ടുപോട്ടെ, പിടിച്ചോളലോ. എവിടെങ്കിലും ഈ മാസത്തെ ചെലവ് എത്രയാണെന്നറിയോ? പലേറക്കടലെ വെല്ലുവിനിട്ട് എന്റെ പ്രാണം പോയി. ഓ, ലോകത്തെവിടെ യുദ്ധം ഉണ്ടായാലും വിലക്കയറ്റം ഉണ്ടാകുന്ന ഈ നാട്ടിലാണ് എന്റെ ഈശ്വര. പാല്, വിറക്, മോര്, മണ്ണെണ്ണ, കുഞ്ഞമ്മ, 1200 രൂപ ആയതിനകം. ഇനിയും കിടക്കുന്ന മാസം തീരാൻ ബാക്കി.
1: നേരത്തെ വീട്ടു ചെലവിന് മാസം തോറും നമ്മള് 1000 രൂപ അല്ലേ കൊടുത്തോണ്ടിരുന്നത്?
2: ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ ഞാൻ എവിടെ പോവാനാ? ഇന്ത്യൻ ബാങ്കിൽ സുഖമായിട്ട് ജീവിച്ചോണ്ടിരുന്ന എന്നെ വിളിച്ചു വെച്ച് തെരുവിൽ ഇറക്കാന്ന് വെച്ചാ ഇത് എവിടത്തെ ന്യായാ?
0: ഓ, ആ സദാശിവമ്പള്ള സാറിന് പണ്ടേ എന്നോട് വിരോധം. പക്ഷെ ഈ കൊലച്ചത് ഞാൻ വിചാരിച്ചിടി. നിങ്ങൾ ഇറങ്ങിയൊന്ന് അന്വേഷിക്കണ്ടേ കുഞ്ഞമ്മേ? നിങ്ങളെ പോലുള്ളവർക്ക് നല്ല ഡിമാൻഡുള്ള സമയമായിപ്പോ.
2: ഞാനൊരു കാര്യം പറയട്ടെ, സാറ് ബാങ്കിൽ ഒരു ക്ലർക്കല്ലേ?
0: അതിപ്പോ നാളെ മാനേജർ ആയിരിക്കും.
2: ഏത് ബാങ്കിലാ ഒരു മാസത്തെ നോട്ടീസ് ഇല്ലാതെ ആളെ പിരിച്ചുവിടുന്നത്?
0: ബാങ്ക് പോലാണോ വീട്?
2: എനിക്ക് ബാങ്ക് പോലെ എന്റെ വീട്? ഇതെന്തൊരു കഥയാ! ഇനി ഒരു ജോലി തേടി പിടിക്കണങ്ങ 2 മാസാവും, അതുവരെയുള്ള കാശുകൾ എടുത്ത്
0: ചെയ്യാത്ത ജോലിക്ക് കാശോ? ഒന്ന് കേറിയ കാലം മുതൽ പെഴ്സിന്ന് കാശ് പോകുന്ന അറിയുന്നില്ല.
1: ഈ നഷ്ടം കൂടെ സഹിക്കുന്ന ബുദ്ധി.
0: എന്നാലും
1: ഒരു എന്നാലും ഇല്ല, അല്ലെങ്കിൽ പ്രശ്നം കൂടും.

0: ഒരു കാലത്ത് സാറിന് ഞാൻ മറക്കില്ല.
1: കാശുണ്ടെങ്കില് എത്ര അമ്മമാരെ കിട്ടുമെന്ന പറഞ്ഞത്?
2: അമ്മേ, ഞാൻ ഇനി നാടകത്തിന് പോകുന്നില്ല. നാരായണൻകുട്ടി മേനോന്റെ റേഷൻ കടയില് കാർഡ് പതിപ്പിക്കാൻ ഒരാള് വേണമെന്ന് പറഞ്ഞിരുന്നു. ശമ്പളം കുറച്ചേ ഉണ്ടാവും, എന്നാലും സ്ഥിരമായിട്ടൊരു വരുമാനാവുമല്ലോ. മാത്രമല്ല, കുറച്ചു കാലം കഴിഞ്ഞാല് അതിന്റെ നടത്തിപ്പ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം.
3: നാടകം നിർത്തോന്ന് പറയുമ്പോ നിനക്ക്?
2: അതൊന്നും സാരമില്ല അമ്മേ, അച്ഛനെ സഹായിക്കാൻ ഞാൻ ആലോചിച്ചിട്ട് വേറെ മാർഗമൊന്നും കാണുന്നില്ല.
4: നമസ്കാരം.
2: നമസ്കാരം.
4: നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. എന്റെ പേര് എ എൻ ഗണേഷ്, നാടകകൃത്താണ്, പിന്നെ കൽപ്പന തിയേറ്റേഴ്സിന്റെ സെക്രട്ടറിയുമാണ്.
2: ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്.
4: ഞാനിവിടെ വന്നത് അടുത്ത കൊല്ലം പ്രേമൻ ഞങ്ങളുടെ ട്രൂപ്പിൽ സഹകരിക്കണമെന്ന് പറയാനാണ്. പ്രേമന് ചെയ്യാൻ പറ്റിയ നല്ലൊരു വേഷമുണ്ട്.
2: ഞാനിപ്പോ നാടകത്തിനൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്.
4: ആശാനെ, ഇങ്ങനൊരു അവസരം പിന്നെ കിട്ടില്ല. ഞങ്ങളുടെ ബാനർവാലി അറിയാവല്ലോ, നമ്മുടെ തീക്കയാണ് ഡയറക്ട് ചെയ്യുന്നത്.
2: പക്ഷേ ഞാനത്,
4: ആശാനെ കാശിന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഇതാ 5000 രൂപയുണ്ട് അഡ്വാൻസ്. ഓരോ നാടകത്തിനും 25 വെച്ച് പിടിക്കും.
5: ബാങ്ക് ഉദ്യോഗസ്ഥന്റെ കണ്ണില് നാടകക്കാരൻ വെറും 7 കൂലിയാ. 5000 രൂപയുണ്ട്, ഇതങ്ങോട്ട് കൊടുത്തേക്കച്ചാ. സംശയിക്കണ്ട, കട്ടതും പിടിച്ചു പറിച്ചതൊന്നല്ല. വേണമെങ്കിൽ ഇനിയും എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റും, പറഞ്ഞാ മതി.
6: വേണ്ട, 3000 രൂപ ഉണ്ടാക്കാൻ ഞാൻ മതി.
5: അച്ഛൻ, അച്ഛന് സുഖമില്ല ഈ അവസ്ഥയിൽ, മേലനെങ്കിൽ ഒന്നും ചെയ്യരുത്.
6: അറിയാം, അന്യരോട് വാങ്ങാം, സ്വന്തം മക്കളോട് കാശ് വാങ്ങിക്കുന്ന ഏർപ്പാട് ഞാൻ നിർത്തി. പെട്ടെന്ന് ഒരു ദിവസം നീയും ചോദിക്കില്ലടാ എന്റെ കാശ് എവിടെയെന്ന്.
5: അച്ഛ, ഞാൻ
6: വേണ്ട. മൂത്തവൻ എന്റെ ശത്രുവായി, പൈസയുടെ പേര് നീയും എന്നെ വെറുക്കുന്നത് എനിക്ക് വിഷമമുള്ള കാര്യമാണേ.

0: ഇതെന്താ ടിന്നുകളൊക്കെ എടുത്ത് വെച്ച് കളിക്കുന്നത്?
1: ചെലവങ്ങോട്ടൊന്ന് ചുരുക്കാന്ന് വിചാരിച്ചാൽ. എടി, ഇത്രയും ടിന്നും നമ്മുടെ മോൻ കഴിച്ചാണോ? ആണോടാ, നീ ഇടയ്ക്കെടുത്ത് തട്ടുന്നുണ്ട്, അത് തന്നെ കാര്യം. ഇതേ നമ്മുടെ
0: നമ്മുടെ
1: വരവും ചെലവും ഒരു കണക്കിനും അങ്ങോട്ട് ഒത്തു പോകുന്നില്ല. കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിൽ ഒറ്റ പൈസ ബാക്കിയില്ല. ഇതിങ്ങനെ പോയാ എവിടെ ചെന്ന് എത്തും?
0: ഒരു വീടായാലും അങ്ങനെയൊക്കെ തന്നെയാ. പുസ്തകത്തിലെ പോലെ അല്ലല്ലോ ജീവിതത്തിലെ കണക്ക്.
1: എടി, പഞ്ചാര എടുത്തിട്ട് കൊട്ടാതെ ഒറ്റ പൈസ കൈ നിൽക്കുന്നില്ലെന്ന്. ആ, ഒരു കാര്യം ചെയ്യാം, അടുത്ത മാസം പോലെ ഞാൻ കിട്ടുന്ന ആദ്യം നിന്നെ അങ്ങ് ഏൽപ്പിക്കാം. നീ എങ്ങനെങ്കിലുമൊക്കെ നോക്കി അങ്ങ് നടത്ത്. ഇതിപ്പം മനസ്സിലുണ്ടായിരുന്ന സമാധാനവും പോയി.
0: എല്ലാവരും ഒന്നിച്ചിരുന്ന കാലത്ത് സമാധാനം ഉണ്ടായിരുന്നു അല്ലേ? ആ, അന്ന് അമ്മയെ 1000 രൂപ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം തീർന്നല്ലോ. സ്നേഹത്തിനേക്കാളും ബന്ധത്തിനേക്കാളും പണമാ വലുതെന്ന് കരുതിയ അങ്ങനെ പലതും അനുഭവിക്കേണ്ടി വരും.
1: നീ ഇത് പലതവണയായി പറയുന്നത് കേട്ടോ. മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാ അവളുടെ ഒരു ഗീതോപദേശം.
0: ഉണ്ണേട്ടനൊരു വിചാരമുണ്ട്, ഉണ്ണേട്ടൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്ന്. ഇപ്പൊ മനസ്സിലായി തുടങ്ങിയില്ലേ? ദേഷ്യപ്പെടണ്ട, കുടുംബ ബന്ധങ്ങൾക്ക് വിലയിടാൻ പറ്റില്ല ഉണ്ണേട്ടാ. ദേ, നമ്മുടെ മോൻ വളർന്ന് വലുതായി നമ്മളോട് തന്നെ കണക്ക് പറയാമെന്ന എങ്ങനെ സഹിക്കും? ഉണ്ണേട്ടൻ മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ശ്രമിക്കാറില്ല, അതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.

നീയെങ്കിലും എന്നെ മനസ്സിലാക്കാത്തത് എന്റെ അച്ഛനും അമ്മയും എന്നെ കുറ്റം പറഞ്ഞോട്ടെ, സഹിക്കാം. പക്ഷെ നീ അത് പറയുക, മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ലെന്ന് നീ പറഞ്ഞു. എന്റെ മനസ്സ് കാണാൻ നീ ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരിക്കലും എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടില്ല. ഞാനൊരു സിനിമ കാണാറില്ല, പുറത്തുനിന്നൊരു ചായ കുടിക്കാറില്ല. എടീ, പാന്റ് ഷർട്ടിടാൻ എനിക്ക് ആഗ്രഹമായിട്ടല്ല, ഞാനിടുന്ന തുണിക്ക് മീറ്റ് നിരു രൂപയാ. എന്തിനാ, ആർക്കു വേണ്ടിയാ? ഞാൻ അല്പം ബുദ്ധിമുട്ടിയാലും നാളെ നിങ്ങൾ വിഷമിക്കാതിരിക്കാം. എനിക്ക് മനസ്സിലാകുന്നില്ല പോലും. തെറ്റുപറ്റിയിട്ടുണ്ട്, പലരെയും വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും വേണോന്ന് വെച്ചിട്ടല്ലായിരുന്നു.

0: എനിക്ക് കാശ് വേണ്ട അച്ഛാ, എനിക്കൊരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അച്ഛൻ, കഴിഞ്ഞല്ല മാറും.
1: ആ അതൊന്നും എനിക്കറിയണ്ട, എന്റെ വാക്ക് ഞാൻ പാലിച്ചു, ഇനി നിന്റെ വാക്ക് നീ പാലിക്കണം. ആ പോകുമ്പോ നിന്റേതായിട്ടുള്ള എല്ലാം ഇവിടുന്ന് കൊണ്ടുപോവാം, നിന്റേതല്ലാത്തത് ഒന്നും ഇവിടുന്ന് എടുക്കാൻ പാടില്ല. നിന്റെ ചേട്ടൻ ഇന്ന് ഈ വീട് ഒഴിയാണ്, അവൻ പോയതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി.
2: നീ മോനെ എങ്ങിത്താ, എല്ലാം അറിയാവുന്ന ആളാണെന്ന് കരുതിയിട്ട് ഞാൻ ഇത്ര നാളും ഒന്നും മിണ്ടാണ്ടിരുന്നത് മക്കളെക്കാൾ ചെറിയ മനസ്സാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൻ അന്യനൊന്നും അല്ലല്ലോ, നമ്മുടെ മോനല്ലേ. അവനായിട്ട് ഒന്ന് മാപ്പ് പറഞ്ഞിട്ടും നിങ്ങളുടെ വാശി മാറിയില്ല. ആരോട്? നമ്മൾ ഓമനിച്ച് വളർത്തിയ നമ്മുടെ മോനോട്. നിങ്ങൾ പറഞ്ഞില്ലേ അവൻ്റെതായിട്ടുള്ളതെല്ലാം എടുത്തോണ്ട് പോകാം, അല്ലാത്ത ഒന്നും എടുക്കരുതെന്ന്. ഇത് ആർക്ക് അവകാശപ്പെട്ടതാ, അവനോ നമുക്കോ? അവന്റെ കുഞ്ഞാണിത്, പക്ഷെ നമ്മുടെ പേരക്കുട്ടിയാ. നമ്മളെ മുത്തശ്ശ മുത്തശ്ശിന്ന് ആദ്യം വിളിക്കേണ്ടത് ഇവനാ. ഇവന്റെ മുഖത്തൊന്ന് നോക്കിയതിന് ശേഷം തീരുമാനിക്കൂ ഉണ്ണി ഇവിടുന്ന് പോണോ വേണ്ടെന്ന്.

0: ഉണ്ണി, നീ പറഞ്ഞാ ശരി. തെറ്റ് നിന്റെ ഭാഗത്ത് മാത്രമല്ല, ഞാനും ക്ഷമിക്കാൻ തയ്യാറാകേണ്ടതായിരുന്നു. നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം.
1: പക്ഷേ നമ്മൾ മാറി താമസിക്കുന്നതന്നെയാ നല്ലത്. കേൾക്കുമ്പോ പ്രയാസം തോന്നും, നിങ്ങളെക്കാൾ പ്രയാസമുണ്ട് എനിക്ക്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സ്നേഹം നിലനിൽക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല.
2: ഗീതേ, നീ എന്തായി പറയുന്നേ?
1: നല്ലവണ്ണം ആലോചിച്ചിട്ടണമേ. ഒരു കൂട്ടുകുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഒരു നിമിഷം മതി, പക്ഷേ പിന്നീട് കൂടിച്ചേരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് സ്നേഹമായിട്ടിരിക്കുമ്പോ പിരിയുന്നല്ലേ.
2: മോളെ, നമ്മൾ ഒരുമിച്ചിരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചോളല്ലേ നീ?
1: അതെ അമ്മേ, ആരും വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഓരോരുത്തർക്കും അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവും. ഏതായാലും ഇപ്പൊ എല്ലാം കഴിഞ്ഞു, നമ്മുടെ മനസ്സുകളൊക്കെ ഒന്നായി. ഇനി ഒരുമിച്ച് താമസിച്ചിട്ട് വീണ്ടും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായ അത് ഇനി എനിക്ക് സഹിക്കാനാവില്ല.
0: മോളെ,
1: അച്ഛൻ വിഷമിക്കരുത്. ഇവിടുന്ന് പോയാലും എല്ലാ ഒഴിവു ദിവസങ്ങളിലും ഞങ്ങളിവിടെ വരും. നമ്മൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും, തമാശ പറയും, പിന്നീട് രാത്രിയായിട്ടേ തിരിച്ചു പോകും. അങ്ങനെ ഒരു വെളിപ്പാട് അകലെ നിന്ന് നമുക്ക് സ്നേഹത്തോടെ പെരുമാറാം, പരസ്പരം വിശേഷങ്ങൾ അന്വേഷിക്കാം. ആ അടുപ്പം അതെന്നും നിലനിൽക്കും.

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം കുടുംബപുരാണം. സംവിധാനം സത്യൻ അന്തിക്കാട്. തിരക്കഥ എ കെ ലോഹിതദാസ്. നിർമ്മാണം മാത്യു ജോർജ്. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ തിലകൻ, ബാലചന്ദ്ര മേനോൻ, ശ്രീനിവാസൻ, അംബിക, കെ പി എസ് സി ലളിത, പാർവതി, ശ്യാമ, മണിയൻപിള്ള രാജു, ശ്രീനാഥ്, ബൈജു, ഫിലോമിന, ഒടുവിലുണ്ണികൃഷ്ണൻ, സുകുമാരി, ശാന്തകുമാരി തുടങ്ങിയവർ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്ത്. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കഠിനമായ ചൂടിനെതിരെ സ്വയം പ്രതിരോധിക്കേണ്ടത് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടൻ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും മൻ കി ബാത്തിൽ പരാമർശം. പൊതുസേവനത്തിന് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകർ സജി വാലശ്ശേരി തെളിയിച്ചതായി പ്രധാനമന്ത്രി. ജ്യോതിശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് ആസ്ട്രോ കേരളയ്ക്കും അഭിനന്ദനം. മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്ത്. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140-ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്തും മട്ടന്നൂരിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും

0: പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്നും അത് ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ തനതായ മാമ്പഴ ഇനങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേനൽക്കാലത്ത് രാജ്യത്തെ എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പ്രദേശത്തെയും സവിശേഷമായ മാമ്പഴങ്ങൾ ഇപ്പോൾ ആഗോള വിപണിയിലേക്ക് എത്തിയതായും മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്ക് ഏറെ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സേവനത്തിന് വലിയ വിഭവങ്ങൾക്കുമപ്പുറം നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജി ബാലശ്ശേരി തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ആലുവയിൽ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജി ബാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ൽ പേരെയാണ് സജി സൌജന്യമായി നീന്തൽ പഠിപ്പിച്ചത്. ഈ ദൌത്യം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്തതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
1: കേരളം കെ അലുവ മേ സാജി ബാലശ്ശേരി ജി ഐസാ ഹി എക് സ്വിമ്മിംഗ് ക്ലബ് ചലാ രഹേ ഹേ അബ് തക് 15,000 സേ ജ്യാദാ ലോഗ് യഹാ തൈർന സിഖ് ചുക്കേ ഹേ സാജി ജി നേ ദിവ്യാംഗ് ബച്ചോ കോ ഭി സ്വിമ്മിംഗ് സിഖായി ഹേ ഇസ് പ്രയാസ് കെ പീച്ഛേ എക് പീഡ ഭി ഛിപി ഹേ കുഛ് വർഷ് പഹലേ എക് നൗകാ ഹാദ്സേ മേ കൈ ഛാത്രോ കി മൃത്യു ഹോ ഗയി ഥി ഉസ് ഘട്ന നേ സാജി ജി കോ ഭീതർ തക് ജഗ്ജോർ ദിയ ഉന്നോനെ സോച്ച അഗർ ബച്ചോ കോ തൈർന ആതാ ഹോതാ തോ ഷായദ് കൈ ജാനേ ബച് ജാതി ബസ് യഹീ സേ ശുരു ഹുആ ഉൻകാ യേ അഭിയാൻ.
0: ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. യൂറോപ്പിലെ നെതർലൻഡ്സ് സന്ദർശന വേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ വീണ്ടെടുക്കാനായത് ഏറെ സന്തോഷകരമായ നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പു തകിടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു. ഇവിടെ യുവാക്കൾക്ക് ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പരിശീലനം നൽകുന്നു. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആസ്ട്രോ കേരള ജ്യോതിശാസ്ത്ര പ്രചാരണ കൂട്ടായ്മയുടെ സ്ഥാപക സെക്രട്ടറി വി എസ് ശ്യാം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: 2009 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷത്തെ തുടർന്നാണ് ഈ ആസ്ട്രോ കേരള എന്ന ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. തിരുവനന്തപുരത്തെ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം പ്ലാനറ്റേറിയം കേന്ദ്രീകരിച്ചാണ് ഇത് രൂപം കൊണ്ടതും ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നതും. ജ്യോതിശാസ്ത്രം എന്നത് കേവലം പുസ്തകങ്ങളിലോ സിലബസിലോ ഒന്നും ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല, മറിച്ച് പ്രായോഗികമായി എല്ലാവരും അനുഭവിച്ചറിയേണ്ടുന്ന ഒന്നാണെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാത്രികാല നക്ഷത്ര നിരീക്ഷണ പരിപാടികൾ, സ്റ്റാർ മാപ്പുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശീലനം, ടെലസ്കോപ്പ് നിർമ്മാണം, സമ്മർ സ്കൂളുകള്, ശാസ്ത്ര ക്ലാസ്സുകള്, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, അങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്.
0: രാജ്യത്തെ നിരവധി സൈനികർക്കായി തുക സംഭാവന നൽകിയ തമിഴ്നാട്ടിലെ ഗിരിജയമ്മയുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്ന അവർ വിദ്യാർത്ഥികൾ പ്രതിദിനം നൽകിയ ഓരോ രൂപ സമാഹരിച്ച് 40 ലക്ഷം രൂപയാണ് സൈനികർക്കായി നൽകിയത്. സമൂഹത്തിനുവേണ്ടി ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയാനും അഭിനന്ദിക്കാനും ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ ഈ മാസത്തെ പതിപ്പ് പ്രധാനമന്ത്രി അവസാനിപ്പിച്ചത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെയും നിക്കോട്ടിന്റെയും ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും May 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യവകുപ്പ് പൊതുജനാരോഗ്യ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറും ദേശീയ പുകയില നിയന്ത്രണ പദ്ധതിയുടെ നോഡൽ ഓഫീസറുമായ ഡോ. ബിപിൻ ഗോപാൽ ആകാശവാണി വാർത്തകളോട്.
4: ഉപഭോക്താക്കളിൽ 50% പേരെയും കൊന്നൊടുക്കുന്ന ഏക ഉൽപ്പന്നമാണ് ടുബാക്കോ. ഒരു സിഗരറ്റിൽ ഏകദേശം 4000 രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. നിക്കോട്ടിൻ എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ആസക്തി ജനിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. നമ്മുടെ രക്തധമനി

0: ിലും ഹൃദയപേശികളിലും മറ്റു കോശങ്ങളിലുമൊക്കെ തന്നെ അടിഞ്ഞുകൂടുന്ന ടാർ മരണകാരണമായേക്കാവുന്ന പല രോഗങ്ങളിലേക്കും നയിക്കുന്നു, അതിന്റെ കാരണമായി മാറുന്നുണ്ട്.
1: തിരുവനന്തപുരത്ത് സ്കൂൾ പരിസരത്ത് ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ബങ്കുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി നഗരസഭാ സ്ക്വാഡും പോലീസും ചേർന്ന് ആരംഭിച്ചു. കുട്ടികളെ ലക്ഷ്യമിട്ട് സ്കൂളുകൾക്ക് സമീപമുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പന തടയുന്നതിന്റെ ഭാഗമാണിത്. ഐപിഎൽ ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഫൈനലിൽ ജയിക്കാനായാൽ ചെന്നൈ സൂപ്പർ കിങ്സിനും മുംബൈ ഇന്ത്യൻസിനും ശേഷം കിരീടം നിലനിർത്തുന്ന മൂന്നാമത്തെ ടീം എന്ന റെക്കോർഡ് രജത് പടിദാർ നയിക്കുന്ന RCB സ്വന്തമാക്കാം. ശുഭ്മൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസിന് ഇന്ന് ജയിക്കാനായാൽ ചെന്നൈ, മുംബൈ, കൊൽക്കത്ത ടീമുകൾക്ക് ശേഷം ഒന്നിലധികം തവണ IPL കിരീടം നേടുന്ന നാലാമത്തെ ടീമായി ഗുജറാത്ത് മാറും. സീസണിൽ ഇരു ടീമുകളും മൂന്ന് വട്ടം ഏറ്റുമുട്ടിയപ്പോൾ 2 ബംഗളൂരുവിനൊപ്പമായിരുന്നു. ബംഗളൂരുവിന്റെ വെടിക്കറ്റ് ബാറ്റർ വിരാട് കോഹ്ലിയും ഗുജറാത്തിന്റെ വിക്കറ്റ് ബാറ്റക്കാരൻ കഗീസോ റബാദയും തമ്മിലുള്ള മുഖാമുഖം തന്നെയായിരിക്കും ഈ ഫൈനലിന്റെ ഗതി നിർണയിക്കുക.
1: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറേണ്ടതാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലക്ഷദ്വീപിലും ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയ മഴയും തുടരും. ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർത്താവതരണ രംഗത്തെ 30 നീണ്ട സേവനത്തിന് ശേഷം അനിൽചന്ദ്രൻ ഇന്ന് കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് വിരമിക്കുന്നു. അച്ചടി മാധ്യമ പ്രവർത്തകനായി തുടക്കമിട്ട അനിൽചന്ദ്രൻ ഡൽഹി ആകാശവാണി മലയാളം വാർത്താ വിഭാഗത്തിൽ 1995 ജോലിയിൽ പ്രവേശിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്ത്. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കഠിനമായ ചൂടിനെതിരെ സ്വയം പ്രതിരോധിക്കേണ്ടത് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടൻ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും മൻ കി ബാത്തിൽ പരാമർശം. പൊതുസേവനത്തിന് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരി തെളിയിച്ചതായി പ്രധാനമന്ത്രി. ജ്യോതിശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് ആസ്ട്രോ കേരളയ്ക്കും അഭിനന്ദനം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. 6 ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് മെയ് 31-ന്റെ ഹൃദയ ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. 1859 മെയ് 31 ലണ്ടൻ നഗരത്തിന്റെ മുഖമുദ്രയായി തലയുയർത്തി നിൽക്കുന്ന ബിഗ് ബൻ എന്ന ഭീമൻ ഘടികാരം ദേ അതിന്റെ മണിമുഴക്കം കേൾപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. 1923 മെയ് 31 റഷ്യയിലെ ബോൾഷെവിക്കുകളുമായി ചേർന്ന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ആദ്യകാല കമ്മ്യൂണിസ്റ്റായ M.N. റോയിയെ അറസ്റ്റ് ചെയ്ത് തടവിലടച്ചു. 1957 മെയ് 31 ഇരുപതാം നൂറ്റാണ്ടിലെ അമേരിക്കൻ സാഹിത്യ നായകരിൽ പ്രമുഖനും വിശ്വ നാടകകൃത്തുക്കളിൽ അഗ്രഗണ്യനുമായ ആർതർ ആർ മില്ലറിനെ കമ്മ്യൂണിസ്റ്റ് മുദ്രകുത്തി അമേരിക്കൻ ഭരണകൂടം വിചാരണ നടത്തുന്നു. ഭാര്യ വിശ്വപ്രസിദ്ധ നടി മെർലിൻ മെൻഡ്രോയോടൊപ്പമാണ് അദ്ദേഹം വിചാരണയ്ക്ക് എത്തിയത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ ഡീസൽ വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. ഐ പി എൽ ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വെയിലത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കുകയും വെള്ളം കുടിക്കുന്നത് തുടരുകയും വേണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നതായി അഭിപ്രായപ്പെട്ടു. ആംപന്ന, ലസ്സി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും അദ്ദേഹം വിശദീകരിച്ചു.
1: हमारे यहाँ गर्मी से लड़ने का तरीका भारत के अलग अलग क्षेत्रों की परंपरा का हिस्सा है और इसमें एक भारत श्रेष्ठ भारत की भावना की झलक भी मिलती है. और एक बात जरूर ध्यान रखिएगा, इनमें से ज्यादातर चीजें हमारी अपनी रसोई से निकली है. आप भी गर्मी के दौरान देसी पेयजलों का खूब आनंद लीजिए.
0: രാജ്യത്തെ തനത് മാമ്പഴയിനങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച പ്രധാനമന്ത്രി വേനൽക്കാലത്ത് എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്ന് പറഞ്ഞു. മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ഗുരിന്ദർവീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ എന്നിവരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് മറികടന്ന ഗുരിന്ദർവീർ സിംഗുമായും അനിമേഷ് കുജൂറുമായും ശ്രീ മോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് മത്സരങ്ങളിൽ പങ്കെടുത്തതെന്ന് കായിക താരങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. വരാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഇരുവരും പ്രധാനമന്ത്രിക്ക് ഉറപ്പ് നൽകി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ആലുവയിൽ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജി വാലശ്ശേരിയെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെ അദ്ദേഹം നീന്തൽ പഠിപ്പിച്ചതായി ശ്രീ മോദി വ്യക്തമാക്കി. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ലെന്നും മറിച്ച് നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് വേണ്ടതെന്നും സജി വാലശ്ശേരിയുടെ ജീവിതം തെളിയിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ദൌത്യം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലൻഡ്സ് കൈമാറിയത്. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും ഭാരതീയർ ഏറെ അഭിമാനിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പ് തകിടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു.
1: ज्ञान भारतम अभियान के तहत छत्तीसगढ़ के मल्हार में भी एक महत्वपूर्ण खोज हुई है. यहाँ 3 दुर्लभ ताम्र पट्टिकाएं मिली है. विशेषज्ञ मानते हैं कि इंस्क्रिप्शंस 6वीं-7वीं सदी के हैं. ये ताम्र पट्टिकाएं प्राचीन ब्राह्मी लिपि और पाली भाषा में लिखी गई है.
0: ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിരുന്നതായും ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ രാജ്യത്തുടനീളം അതിവേഗം പ്രചാരം നേടുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ബാംഗ്ലൂർ അസ്ട്രോണമിക്കൽ സൊസൈറ്റി, രാജ്കോട്ടിലെ ബിഗ് ബാങ് അസ്ട്രോണമി ക്ലബ്, വിദ്യാർത്ഥികൾ നയിക്കുന്ന ഐസാക് എന്നിവയെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം, ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ ചേരണമെന്നും അവധിക്കാലത്ത് ഒരു നക്ഷത്ര ബംഗ്ലാവ് സന്ദർശിക്കണമെന്നും യുവജനങ്ങളോട് നിർദ്ദേശിച്ചു. സൈനികർക്കായി ചെറിയ സംഭാവനകളിലൂടെ 40 ലക്ഷം രൂപ സമാഹരിച്ച് കൈമാറിയ തമിഴ്നാട്ടിലെ അധ്യാപിക ഗിരിജ അമ്മയെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം ഉൾപ്പെടെ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ ധീരസൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. ഓരോ വിദ്യാർത്ഥിയും ഒരു വർഷത്തിനിടെ ശേഖരിച്ച 365 രൂപ സമാഹരിച്ചാണ് 40 ലക്ഷം രൂപയുടെ ചെക്ക് പ്രധാനമന്ത്രിക്ക് കൈമാറിയത്. ഗിരിജ അമ്മയുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: ഗിരിജ അമ്മജി കരിബ് 15 സ്കൂൾ ചലാത്തി ഹൈ, ഇൻമേ ചെന്നൈ കാ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹുത് പ്രമുഖ ഹൈ. ഉൻകി ദേശ്ഭക്തി കി ഭാവന ഹർ ഭാരതവാസിക്കോ പ്രേരിത കർനെ വാലി ഹൈ. ഉൻസേ ബാത്ചീത് കെ ദൗരാൻ മൈനെ മഹ്സൂസ് കിയാ കി മാ ഭാരതി കെ പ്രതി ഉൻകാ സമർപ്പൺ കിത്ന ഗഹരാ ഹൈ.
0: ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ മനസ്സിലാക്കുന്നതിനൊപ്പം ഇത്തരം നല്ല പ്രവർത്തനങ്ങളിൽ സ്വയം ഏർപ്പെടണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 1 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിൽ. കോട്ടയത്ത് നടക്കുന്ന ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ 27th മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നത്

0: നാവികസേന സദാ ജാഗരൂകമാണെന്ന് ചുമതലയേറ്റ ശേഷം അഡ്മിറൽ സ്വാമിനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പെട്രോൾ ഡീസൽ വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച കേന്ദ്ര സർക്കാർ. പെട്രോളിയം ഉത്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് നാളെ മുതൽ രണ്ടാഴ്ച കാലയളവിലാണ് നടപടി. കയറ്റുമതി ചെയ്യുന്ന ഒരു ലിറ്റർ പെട്രോളിന് 1.5 രൂപയും ഡീസലിന് 13.5 രൂപയും തീരുവ ഈടാക്കുമെന്ന് ധനമന്ത്രാലയം വിജ്ഞാപനത്തിൽ അറിയിച്ചു. എന്നാൽ ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോൾ ഡീസൽ എക്സൈസ് തീരുവയിൽ മാറ്റമില്ല. 30 വർഷത്തിലധികം നീണ്ട സേവനത്തിന് ശേഷം കോഴിക്കോട് ആകാശവാണിയിലെ വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ ഇന്ന് വിരമിക്കുന്നു. ഡൽഹി ആകാശവാണി മലയാള വാർത്താ വിഭാഗത്തിൽ 1995 ജോലി പ്രവേശിച്ച അദ്ദേഹം തുടർന്ന് കോഴിക്കോട് ആകാശവാണിയിലെ 29 വർഷം നീണ്ട വാർത്താ അവതരണത്തിലൂടെ ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടി. വാർത്താ ഭാഷയെ കാലികമാക്കുന്നതിലടക്കം ഒട്ടേറെ സംഭാവനകൾ നൽകിക്കൊണ്ടാണ് ശ്രീ അനിൽ ചന്ദ്രൻ സേവനത്തിൽ നിന്ന് വിരമിക്കുന്നത്. ഐപിഎൽ ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഉഗാണ്ട, കോംഗോ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചിടാനും യാത്രാവിലക്ക് ഏർപ്പെടുത്താനും സ്വീകരിച്ച നടപടികൾ രാജ്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. രോഗപ്രതിരോധ നടപടികളെ ഇത്തരം തീരുമാനങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി ബാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ ഡീസൽ വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച കേന്ദ്ര സർക്കാർ. ഐ പി എൽ ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം മുറപ്പെണ്ണ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം BA ചിദംബരനാഥ്, ആലാപനം KJ യേശുദാസ്.

ചിത്രം നൃത്തശാല, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി, ആലാപനം എൽ ആർ ഈശ്വരി.

നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിനു വേണ്ടി പി ബി ശ്രീനിവാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

തരിതട സദപമതീമപദാചരത്താനാം ചിരിക്കും തീമമദാരിര സദപ സദ സദപമതീമപദാചരത്താനാം ചിരിക്കും.

ബയോസ്കോപ്പിലിനി ലങ്കാദഹനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ, ആലാപനം P. ജയചന്ദ്രൻ.

അശ്വമേധം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ആലാപനം പി സുശീല.

നീഴലാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം പി. സുശീല.

ചിത്രം ക്വീൻ. രചന ജ്യോതിഷ് ടി കാശി. സംഗീതം ജെയ്ക്സ് ബിജോയ്. ആലാപനം ഹരിശങ്കർ, സൂരജ് സന്തോഷ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിൽ നിന്ന്, രചന തിരുനല്ലൂർ കരുണാകരൻ, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ആലാപനം കെ എസ് ചിത്ര.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം പുതിയ മുഖം എന്ന ചിത്രത്തിൽ നിന്ന് ആലാപനം ശങ്കർ മഹാദേവൻ, രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

അനാർക്കലി എന്ന ചിത്രത്തിനു വേണ്ടി രാജീവ് നായർ രചന നിർവഹിച്ച് വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനമാണടുത്തത്. ആലാപനം ഹരിശങ്കർ.

ധരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കഥാപ്രസംഗം പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ, ഇന്ന് കേൾക്കാൻ പോകുന്നത് 1857 എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: ശിവായി, എടാ നല്ല കാലം ഉദിച്ചു വരുന്നിരിക്കും. നല്ല കാലം ഉദിച്ചുയർന്നു കഴിഞ്ഞു. പക്ഷേ എന്റെ സംശയം, ഹിന്ദു സന്യാസിമാരെന്തിന് നമ്മുടെ ഭരണത്തെ പിന്താങ്ങണം? ഹിന്ദു സന്യാസിമാര് നമ്മളെ ഭരണത്തെ എന്തിന് പിന്താങ്ങണം? തിരുമേനി മനസ്സിലായിട്ടില്ലേ? ഹിന്ദു മതത്തിനും ഇസ്ലാം മതത്തിനും എതിരായിട്ടല്ലേ ഈ ബ്രിട്ടീഷുകാർ അവരുടെ മതം ഇവിടെ പ്രചരിപ്പിക്കുന്നത്? എടാ ശിവായി, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എടാ ശിവായി, അപ്പോൾ ബ്രിട്ടൻ ഇന്ത്യൻ മണ്ണിൽ നിന്ന് കെട്ടും? അത് ഉറപ്പാണ് തിരുമേനി, അത് ഉറപ്പാണ്. ദിവസങ്ങൾ ചിറക് വെച്ച് പറന്നു പോകുന്നു. കലാപ കൊടുങ്കാറ്റിൽ ചിറക് വെച്ച് പറന്നു പോകുന്നു ദിവസങ്ങൾ. സ്വാതന്ത്ര്യ കലാപം തുടങ്ങിയിട്ടിപ്പോൾ 2 മാസം കഴിഞ്ഞിരിക്കുന്നു. സമരാഗ്നി ആളിപ്പടർന്നു പിടിക്കുന്നു. ബ്രിട്ടീഷ് ഭരണാധിപത്യം കടപുഴങ്ങി വീഴുന്നു. ഉത്തർപ്രദേശിലിവിടെയും സ്വാതന്ത്ര്യ പതാക പാറിക്കളിക്കുന്നു. ജനങ്ങൾ ഉത്തർപ്രദേശിൽ തെരുവീഥികളിൽ നൃത്തം ചെയ്യുന്നു.

നമ്മുടെ ശിവായി വീണ്ടും ചക്രവർത്തി സന്നിധിയിലെത്തി. തിരുമേനി, സ്വാതന്ത്ര്യ സമരം വേലിയേറ്റം കൊണ്ടിരിക്കുന്നു. വിശാല ഭാരതം വിമോചനത്തിന്റെ കൊടിയുയർത്തി കഴിഞ്ഞിരിക്കുന്നു. കിഴക്ക് കൽക്കത്ത മുതൽ പടിഞ്ഞാറ് പെഷവാർ വരെ, വടക്ക് ഹിമാലയ സാനുക്ക് തുടങ്ങി അങ്ങ് തെക്ക് ദക്ഷിണ നർമ്മദാ തീരം വരെ വിശാല ഗംഗാ സമതല ഭൂമി വിമോചനത്തിന്റെ കൊടിയുയർന്നു കഴിഞ്ഞിരിക്കുന്നു. തിരുമേനി, വിമോചന കൊടിയുയർന്നു കഴിഞ്ഞിരിക്കുന്നു.

0: എടാ ശിവായി, പുറത്ത് എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങൾ?
1: തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് എന്തോ ഒരു ഉത്സാഹവും ഉണർവും. അവർക്കവിടെ സ്വന്തം ചക്രവർത്തി കിട്ടിയില്ലേ? ഒരു പുതിയ സ്വതന്ത്ര ഭാരതം ഉണ്ടായില്ലേ? തിരുമേനി, അങ്ങിപ്പോൾ ചരിത്രപുരുഷനായിരിക്കണം. ചരിത്രപുരുഷൻ എക്കാലവും ഇന്ത്യ ചരിത്രത്തിൽ ബഹദൂർ ഷാ തിരുമാനിയുടെ പേരുണ്ടായിരിക്കും, സുവർണലിപികളിൽ എഴുതി ചേർത്തിരിക്കും. അങ്ങ് അങ്ങയ്ക്ക് അഭിമാനിക്കാം. ബീഗം, ഇവൻ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്ക്. ഇവനൊരു സന്തോഷ വർത്തമാനമല്ലേ അറിയിച്ചിരിക്കുന്നത്? എന്തെങ്കിലും സമ്മാനം കൊടുക്ക്. ബീഗം കഴുത്തിൽ നിന്നൊരു മാലയൂരി തമ്പുരാനെ ഏൽപ്പിച്ചു. തമ്പുരാനത് ശിവായിക്ക് സമ്മാനിച്ചു. രണ്ടു കൈ നീട്ടി അവനത് വാങ്ങിച്ചു. എടാ ശിവായി, നമ്മുടെ ആ ആസ്ഥാന വിദ്വാൻ എവിടെ? എത്ര കാലമായി അവനെ പാട്ട് കേട്ടിട്ട്? അവനെവിടെയാണിപ്പോൾ? തിരുമേനി, തെരുവിൽ പാടി നടക്കുകയാണ് അയാളിപ്പോ. ആസ്ഥാന വിദ്വാൻ തെരുവിൽ പാടി നടക്കുകയാണ്. അവനെ തിരികെ വിളിക്കണം. ശിവായി, അവനെ ഉടനെ വിളിക്കണം. അടുത്ത നാളിൽ നമുക്കൊരു ദർബാർ നടത്തണം. അവന്റെ പാട്ട് എനിക്ക് ഇനിയും കേൾക്കണം. തിരുമേനി, അങ്ങയ്ക്ക് ആ പാട്ട് കേൾക്കാം. ഇനി അങ്ങയ്ക്ക് സുഖിക്കാം. ഡൽഹി ചക്രവർത്തിക്ക് ആഹ്ലാദിക്കാം. അതാണ് രാഷ്ട്രീയ പശ്ചാത്തലം. തമ്പുരാന്, ഒരു പുതിയ വിശേഷമുണ്ട്. എന്താണ്? എന്താണ് ഒരു പുതിയ വിശേഷം? ജനങ്ങൾ മാത്രമല്ല, പല നാടുവാഴികളും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിരിക്കുന്നു. പല നാടുവാഴികളും. തമ്പുരാനെ, ഝാൻസിയിലെ റാണി, ഝാൻസിയിലെ റാണിയും വടക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു ബ്രിട്ടീഷുകാർക്കെതിരായി. ബീഗം, ബീഗം, നീ ഇത് കേട്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പറയൂ ശിവായി, ഏത് റാണിയാണ് പടക്കിറങ്ങിയത്? തമ്പുരാട്ടി, ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായ്. ഝാൻസി രാജ്യത്തിലെ റാണി ലക്ഷ്മിഭായ്. അല്ല, റാണിക്ക് കെട്ടിയവനും മക്കളൊന്നുമില്ലേ ശിവായി? തമ്പുരാട്ടി, കെട്ടിയവനും മകനും ഉണ്ടായിരുന്നു. ആ റാണിയുടെ ഭർത്താവായിരുന്നല്ലോ ഝാൻസിയിലെ രാജാവ് മാധവറാവു. പൊന്നു തമ്പുരാട്ടി, റാണിക്കൊരു വലിയ നിർഭാഗ്യമുണ്ടായി. റാണിക്കൊരു കുട്ടി ജനിച്ചു. 3 മാസം പ്രായമായപ്പോൾ ആ കുഞ്ഞു മരിച്ചു. എന്നിട്ട് വീണ്ടും ഒരു നിർഭാഗ്യം. കുട്ടിയുടെ മരണം കഴിഞ്ഞ് അധിക ദിവസം കഴിഞ്ഞില്ല ഭർത്താവ് മാധവറാവു അന്തരിച്ചു. പക്ഷേ അദ്ദേഹം മരിക്കും മുമ്പ്, മാധവറാവു മരിക്കും മുമ്പ് മറ്റൊരു കുട്ടിയെ ദത്തെടുത്തിരുന്നു. ദാമോദര റാവു എന്നൊരു കുട്ടിയെ. തിരുമേനി, മാധവറാവു മരിച്ചു കഴിഞ്ഞിടയ്ക്ക് റാണിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നൊരു കൽപ്പന കിട്ടി. എന്താണ് കൽപ്പന? ബ്രിട്ടീഷ് ഗവൺമെന്റ് കൽപ്പന, ദത്തുപുത്രന് രാജാവകാശം നിയമപ്രകാരം ലഭ്യമല്ല. അവകാശികൾ ഇല്ലാത്തത് കൊണ്ട് ഝാൻസി രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് ഞങ്ങൾ ചേർക്കുന്നു. എന്നിട്ട് റാണി രാജ്യം വിട്ടുകൊടുത്തോ? തമ്പുരാനെ, മറ്റൊരു സ്ത്രീ ആണെങ്കിൽ, മറ്റൊരു സ്ത്രീ ഭരണാധികാരിയാണെങ്കിൽ, മറ്റൊരു റാണിയാണെങ്കിൽ മാറത്തടിച്ച് കരഞ്ഞ് സപ്രപഞ്ചത്തിൽ കിടന്ന് കണ്ണീരൊഴുക്കുമായിരുന്നു. ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായി ബ്രിട്ടീഷ് കരിനിയമത്തിന് വഴങ്ങിയില്ല. പിന്നെ

ബീഗം ബീഗം, നീ ഇത് കേൾക്കുന്നുണ്ടോ? എന്നിട്ട് ശിവായി എന്തുണ്ടായി? തിരുമേനി, ഝാൻസിയിലെ ജനങ്ങൾ ഒന്നടങ്കം. കൊടുങ്കാറ്റ് പോലെ മുന്നോട്ട് പോയ റാണിയുടെ പിന്നാലെ തിരമാലകളെ പോലെ ജനങ്ങൾ ഒന്നടങ്കം. തിരമാലകൾ, തിരമാലകൾ പോലെ അണിയണിയായി അവരുടെ പിന്നാലെ.

പക്ഷേ ധീരതയുടെ ദേവതയെ പോലെ ജനങ്ങളെ നയിച്ചുകൊണ്ട് മുന്നേറിയ റാണിയുടെ പിന്നാലെ ഒരാൾ, ഒരു നയവജകൻ പിന്നാലെ കൂടി ഇത് ആരും അറിഞ്ഞില്ല.

ഒരു ബ്രിട്ടീഷ് ചാരൻ, തിരുമനസെ ഒരു ബ്രിട്ടീഷ് ചാരൻ, യവന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ, ഒരു ബ്രിട്ടീഷ് ചാരൻ, ഒരു നയം.

0: വീഗം കണ്ണുനീർ തുടയ്ക്കുന്നു. അവരകത്തേക്ക് പോകുന്നു. ശിപായി പൊടുന്നനെ ആ കഥ നിർത്തി കാതുകൂർപ്പിച്ചിരുന്നു.
1: ഡൽഹി തെരുവീഥികളിൽ
0: പീരങ്കി മുഴക്കം. ശിപായി പുറത്തേക്ക് പോയി നോക്കി.
1: ഡൽഹി തെരുവീഥികളിൽ പുകപടലം ഉയരുന്നു. വീണ്ടും വീണ്ടും പീരങ്കി മുഴക്കം. നിരന്തരമായ വെടിവെച്ച കേൾക്കുന്നു.
0: വേഗം അകത്തുന്നു.
2: തിരുമേനി ചതിച്ചല്ലോ, തിരുമേനി ചതിച്ചല്ലോ. ബ്രിട്ടീഷ് പട്ടാളം ഡൽഹി വളഞ്ഞിരിക്കുന്നു.

പക്ഷേ ആ കൊട്ടാരവാതിൽ പൊളിഞ്ഞു വീണു. വിദേശ സൈന്യം കൊട്ടാരക്കെട്ടിലേക്ക് പ്രവഹിക്കുന്നു, അണമുറിഞ്ഞ് നദി പോലെ അകത്തേക്ക് പ്രവഹിക്കുന്നു. ഇതാ കടന്നു വരുന്നു ബ്രിട്ടീഷ് സൈന്യ മേധാവികൾ. കൊട്ടാരം കാവൽക്കാരെയെല്ലാം അവർ ബന്ധിച്ചു കഴിഞ്ഞു. അവർ ബഹദൂർ ഷായെ പിടികൂടി, ബീഗത്തെ പിടികൂടി, ശിപായിയെ, എല്ലാവരെയും. ബഹദൂർ ഷായുടെ കയ്യിൽ വിലങ്ങു വീണു. ഇന്ത്യൻ ചക്രവർത്തിയുടെ കയ്യിൽ വിദേശികൾ വിലങ്ങണയിക്കുന്നു. ഇന്ത്യൻ ചക്രവർത്തിയെ അവർ വിലങ്ങണയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചെങ്കോലെന്തിയ പണിതലം ഹാ

ബഹദൂർഷ ചക്രവർത്തിയും ധർമ്മപത്നിയും പട്ടാള വണ്ടിക്കുള്ളിലായി. ആ വണ്ടി മുന്നോട്ട് കുതിച്ചു പോകുന്നു. നീറാകണ്ണുകളുടെ ബഹദൂർഷ തിരിഞ്ഞു നോക്കുന്നു. ചെങ്കോട്ടയിൽ പാറിക്കളിച്ച സ്വാതന്ത്ര്യ പതാക താണു താണിറങ്ങുന്നു, പകരം ബ്രിട്ടീഷ് പതാക ഉയർന്നുയർന്ന് കയറുന്നു. ആ പട്ടാള വണ്ടി ഇരമ്പിപ്പാഞ്ഞ് ദൂരെ ചെന്ന് മറയുന്നു. ബഹദൂർ ഷായെ, ഇന്ത്യൻ ചക്രവർത്തി ബഹദൂർ ഷായെ ബ്രിട്ടീഷുകാർ ബർമ്മയിലേക്ക് നാടുകടത്തി. ഇന്ത്യൻ ചക്രവർത്തി, സ്വതന്ത്ര ഭാരതത്തിന്റെ ചക്രവർത്തിയെ വിദേശ സൈന്യം നാടുകടത്തുന്നു ബർമ്മയിലേക്ക്. അവിടെയായിരുന്നു ബഹദൂർ ഷായുടെയും വീഗത്തിന്റെയും അന്ത്യം. പക്ഷെ ഡൽഹിയിൽ ഇവർ ഉയർത്തിയ കൊടിക്കൂറ, ബ്രിട്ടീഷുകാർ ഉയർത്തിയ കൊടിക്കൂറ ഉത്തർപ്രദേശിൽ കാൺപൂരിൽ നിലമ്പൊത്തുകയായിരുന്നു. ഡൽഹിയിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു, ബഹദൂർ ഷായെ നാട് കടത്താൻ കഴിഞ്ഞു, അവരുടെ കൊടി ഉയർത്താൻ കഴിഞ്ഞു. പക്ഷെ ആ അതേ കൊടി ഉത്തർപ്രദേശിൽ കാൺപൂരിൽ നിലമ്പൊത്തുകയായിരുന്നു.

പഴരണ മുന്നേറ്റം. കാൺപൂരിൽ നാനാ സാഹിബ് പേഷ്വായി അധികാരമേറ്റെടുത്തു. പക്ഷേ ഡൽഹിയും ലക്നൌവും അലഹബാദും എല്ലാം ബ്രിട്ടീഷുകാർക്ക് അധീനമായി. കാൺപൂരിൽ പേഷ്വ നാനാ സാഹിബിന് വിശ്വസ്തനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു, വിശ്വസ്തനായ ഒരു സേവകൻ, ഒരു സേവക സുഹൃത്ത്, താന്തിയ തോപ്പി. കാൺപൂർ കൈവശപ്പെടുത്താൻ വന്ന ബ്രിട്ടീഷ് പടയെ നിലക്കു നിർത്താൻ താന്തിയ തോപ്പി മുന്നിട്ടിറങ്ങി. താന്തിയ തോപ്പി നാനാ സാഹിബിന് പ്രത്യാശ പകർന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങ് ഇവിടെ നിൽക്കരുത്, കാൺപൂർ ഞാൻ രക്ഷിക്കും, ബ്രിട്ടീഷ് പടയെ ഞാൻ തുരത്തും, അങ്ങ് ഫാത്തേപൂരിലേക്ക് പോയിക്കോളൂ, ഞാൻ ഒറ്റയ്ക്ക് പട നയിക്കും, പേഷ്വ ഞാൻ ഒറ്റയ്ക്ക് പട നയിക്കും. ഇത് വീമ്പ് പറച്ചിലല്ല, പേഷ്വ, ഞാൻ ഒറ്റയ്ക്ക് പട നയിക്കും.

ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നന്ദിയാത്തോപ്പി ബ്രിട്ടീഷ് പടയെ അടിച്ചു തുരത്തി. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം സാർത്ഥകമാക്കി, അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ സഫലമാക്കി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കാൺപൂരിന്റെ സ്വാതന്ത്ര്യം അദ്ദേഹം വീണ്ടെടുത്തു. ഇത് ബ്രിട്ടീഷുകാർക്ക് സഹിക്കുമോ? അവർക്ക് സഹിക്കാനായില്ല. ഗാന്ധിയെ തകർക്കണം, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ പടയൊരുക്കി. ഈ സമയത്ത് ലക്നൌവിൽ യുദ്ധം നടക്കുകയാണ്. ബ്രിട്ടീഷ് പടയും നാട്ടുകാരും തമ്മിൽ. അവിടുത്തെ സൈന്യത്തെ കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ജനറൽ ഹാവ്ലക്ക് കാൺപൂരിലേക്ക് മാർച്ച് ചെയ്തു വരുന്നു. താന്തിയാത്തൊപ്പിയുമായിട്ട് ബ്രിട്ടീഷ് സൈന്യം ഏറ്റുമുട്ടുന്നു. അതൊരു ഭീകര യുദ്ധമായിരുന്നു, രക്തരൂഷിതമായ സമരം. ആ യുദ്ധത്തിൽ നമ്മുടെ പ്രിയങ്കരനായ താന്തിയാത്തൊപ്പി പരാജയപ്പെടുകയാണ്.

ആ രക്ത നദി പാഞ്ഞൊഴുകിച്ചെന്ന് വീണത് ഗംഗയിലാണ്. താന്തി ആ സൈന്യം പുറകോട്ട് പുറകോട്ട് പോവുകയാണ്. അവർ ഗംഗാനദി തീരത്തെത്തി. ഗംഗാനദി കരകവഞ്ഞൊഴുകുന്നു. രക്ഷപ്പെടാൻ നിവർത്തിയില്ല. എങ്ങനെയും മറുകര എത്തിയാൽ രക്ഷപ്രാപിക്കാം. എന്താ മാർഗം? ഗംഗ കോപിച്ചലർന്നു. ഗംഗ കോപിച്ചലർന്നു. പിന്നിൽ ബ്രിട്ടീഷ് പട്ടാളം കുലച്ചു ചാടുന്നു. മുന്നിൽ ഗംഗ കോപിച്ചലർന്നു. തൊട്ടു പിന്നിൽ ബ്രിട്ടീഷ് പട്ടാളം അലറിക്കൊണ്ട് ആഞ്ഞടുക്കുന്നു. ശരിക്കും ചെകുത്താനും കടലുമിടയ്ക്കായി താന്തിയാ തോപ്പി. അദ്ദേഹം പിന്നെ അറച്ചൊന്നില്ല, സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തു. നമ്മുടെ ഒരു ബറ്റാലിയൻ ബ്രിട്ടീഷ് പടയെ ചെറുത്തു നിൽക്കട്ടെ. ഒരു ബറ്റാലിയൻ ബ്രിട്ടീഷ് പടയെ നേരിട്ട് അവരുടെ ഗതി തടഞ്ഞു നിർത്തുക. ബാക്കിയുള്ളവർ ഗംഗയിൽ ചാടി മറുകരയെത്തുക. ബാക്കിയുള്ളവർ ഗംഗയിൽ ചാടി നീന്തി അക്കരെ എത്തുക. തിരകൾ മുറിച്ചൊരു

ദാവീദ് സൈന്യം രക്ഷപ്പെട്ടു. അവർ ഫാത്തേപൂരിലേക്ക് നീങ്ങുകയാണ്. ഫാത്തേപൂരിലെത്തുമ്പോൾ ഇതാ മറ്റൊരു ശത്രു സൈന്യം തന്റെ നേർക്ക് വരുന്നു. മറ്റൊരു ശത്രു സൈന്യം എന്ത് ചെയ്യണം, എന്ത് വേണം? ഈ ശത്രു സൈന്യത്തെ നേരിടണോ? അതെ, പിന്മാറണോ? അല്ല, ഒന്നും വേണ്ട. അത് ശത്രു സൈന്യമല്ല, ആ സൈന്യത്തെ നയിച്ചുകൊണ്ടുവന്നത് നാനാ സാഹിബ്, തന്റെ പേഷ്വ നാനാ സാഹിബ്, തന്റെ ബഹുമാനായ നായകൻ നാനാ സാഹിബ്. നേതാക്കന്മാർ പരസ്പരം ആശ്ലേഷബദ്ധരായി. താന്തിയ പറഞ്ഞു, പേഷ്വ ബഹുമാനായ പേഷ്വ നാനാ സാഹിബ്, അങ്ങ് സൈന്യവുമൊത്ത് ഇവിടെ സുരക്ഷിതനായി കഴിയുക. ഫാത്തേപൂരിൽ അങ്ങ് യുദ്ധരംഗത്തേക്ക് വരണ്ട, ഞാൻ കാൽപിയിലേക്ക് പോകുന്നു. കാൽപിയിലേക്ക്? അവിടെ എന്താണ്? കാൽപിയിൽ ദേശാഭിമാനികളായ യുവജനങ്ങളുണ്ട്, ദേശാഭിമാനി, ധീര ദേശാഭിമാനികളായ ചെറുപ്പക്കാർ. അവരെല്ലാം നമ്മുടെ പട്ടാളത്തിൽ ചേർക്കണം. നമ്മുടെ സേനാബലം ഇനിയും വളർത്തണം. നമുക്ക് ഇനിയും സൈന്യബലം വേണം. ഞാൻ അങ്ങോട്ട് പോകുന്നു. അങ്ങ് സുരക്ഷിതനായി ഫാത്തേപൂരിൽ തന്നെ കഴിയുക. താന്തിയ കാൽപിയിലേക്ക് മാർച്ച് ചെയ്തു. അവിടുത്തെ ചെറുപ്പക്കാരെല്ലാം, ദേശാഭിമാനികളായ യുവജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പട്ടാളത്തിൽ ചേർന്നു. അപ്രതീക്ഷിതമായിട്ടാണ് താന്തിയ കാൽപിയ കോട്ടയെ ആക്രമിച്ചത്. അപ്രതീക്ഷിതമായിട്ട് ബ്രിട്ടീഷ് കോട്ടയെ ആക്രമിച്ചു. അതിൽ അദ്ദേഹം വിജയിച്ചു. ആ വിദേശ കോട്ടയിൽ, ഇതാ വിദേശ താവളത്തിൽ താന്തിയുടെ കൊടി വരുന്നു. താന്തിയ ബ്രിട്ടീഷ് കോട്ട കൈവശമാക്കി. മാത്രമല്ല, ബ്രിട്ടീഷ് പട്ടാളത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരെല്ലാം താന്തിയ പക്ഷം ചേർന്നു. അദ്ദേഹം കൂടുതൽ ശക്തനായി. അദ്ദേഹത്തെ സേനാബലം വളർന്നു. ഇതിനിടയ്ക്ക് താന്തിയ സൈന്യവും കാൽപ്പയിലെത്തി. ഇതിനിടയ്ക്ക് നാനാ സാഹിബിന്റെ സൈന്യം കാൽപ്പയിൽ വന്നെത്തി. താന്തിക്ക് ആവേശമായി. രണ്ട് നേതാക്കന്മാരും സംയുക്തമായി പടനയിക്കുന്നു കാൺപൂരിലേക്ക്.

0: കാൺപൂരിൽ വീണ്ടും നാനാ സാഹിബിന്റെ കൊടി ഉയരുന്നു. നാനാ സാഹിബ് കാൺപൂരിലെ പേഷ്വായി അധികാരം ഏറ്റെടുക്കുന്നു. ബ്രിട്ടീഷുകാർക്ക് സഹിക്കുമോ? വെട്ടിക്കൊണ്ട പന്നിയെ പോലെയായി അവർ. അവരൊരു ജീവൻ മരണ പോരാട്ടം ആരംഭിച്ചു. പിന്നെ ഒരു 6 ദിവസത്തെ ഘോരയുദ്ധം, 6 ദിവസം നീണ്ടുന്ന ഘോരയുദ്ധം, ബ്രിട്ടീഷ് പടയും താന്തിയ പടയും തമ്മിലുള്ള യുദ്ധം. ആ പൊരിഞ്ഞ പോരാട്ടത്തിൽ അവർ പുറകോട്ട് പോകേണ്ടി വന്നു. താന്തിയും നാനാ സാഹിബും പുറകോട്ട് പോകേണ്ടി വന്നു. കൊടുങ്കാടുകളിലേക്ക് അവർ പിന്മാറേണ്ടി വന്നു. താന്തിയ സൈന്യം തോറ്റു പിന്മാറുകയാണ്. പക്ഷേ ആ പിന്മാറ്റം നടക്കുമ്പോൾ ഒരു അപകടം പിടഞ്ഞു. രണ്ടുപേരും രണ്ടു വഴിക്കായി പോയി. അവർ നമ്മളെ ബന്ധമറ്റു. പക്ഷെ താന്തിയ തളർന്നില്ല. താന്തിയ പുതിയൊരു സൈന്യം ആ കൊടുങ്കാട്ടിൽ തന്നെ പുതിയൊരു സൈന്യം രൂപീകരിക്കുകയാണ്. താന്തിയെ ജീവനോടെ പിടികൂടാനാണ് ബ്രിട്ടീഷുകാർ ഗൂഢാലോചന നടത്തുന്നത്. പല മാർഗം അവർ നോക്കി. അവസാനം അതിനവർ കണ്ടത് താന്തിയുടെ ഉറ്റമിത്രം മാൻസിംഗിനെയാണ്. താന്തിയുടെ ഉറ്റമിത്രം മാൻസിംഗ് ധീരനായ ഒരു പടയാളി, ഉജ്ജ്വലരായ ഒരു സമരസേനാനി. മാൻസിംഗ് ബ്രിട്ടീഷ് സൈന്യ മേധാവി രഹസ്യമായി മാൻസിംഗിനെ കണ്ടു. ഹലോ മിസ്റ്റർ മാൻസിംഗ്, പേടിക്കണ്ട, ഞാൻ ബ്രിട്ടീഷ് സൈന്യ മേധാവിയാണ്, പേടിക്കണ്ട. താൻ എന്റെ സംശയം ഒന്ന് ചോദിച്ചോട്ടെ, താൻ എന്തിന് ഈ താന്തിയുടെ വാലായിട്ട് നടക്കുന്നു? താൻ സമരധീരനാണ്, ഉജ്ജ്വലനായ പോരാളിയാണ്. താന്തിയ ജയിച്ചാൽ അവൻ പേഷ്വായാകും. താന്തിയ കാൺപൂരിലെ പേഷ്വായാകും. താനോ അവന്റെ ചെരുപ്പ് തുടയ്ക്കുന്നവൻ. താൻ എന്തിന് അവന്റെ വാലായിട്ട് നടക്കുന്നു? മാൻസിംഗ്, മിസ്റ്റർ മാൻസിംഗ്, ഞങ്ങൾക്ക് നിങ്ങളുടെ അഭ്യുദയത്തിൽ താല്പര്യമുണ്ട്. താൻ പേഷ്വായാകണം. അതെ, താൻ കാൺപൂരിലെ പേഷ്വായാകണം. മറ്റൊരുത്തന്റെ വാലായിട്ട് നടന്നാൽ പോരാ. തന്നെ ഞങ്ങൾ കാൺപൂരിലെ പേഷ്വായാക്കും. മാൻസിംഗ്, തന്നെ ഞങ്ങൾ കാൺപൂരിലെ പേഷ്വായാക്കും. പകരം നിങ്ങൾ ചെയ്തു തരേണ്ട ഒരു ചെറിയ സഹായം, താന്തിയുടെ രഹസ്യ സങ്കേതം കാട്ടിത്തരണം. കൊടുങ്കാട്ടിൽ എവിടെയോ അയാൾ രഹസ്യമായിട്ട് കഴിയുന്നുണ്ടല്ലോ. ആ രഹസ്യ സങ്കേതം കാട്ടിത്തരണം, അത്രയും വേണ്ടു. മിസ്റ്റർ മാൻസിംഗ്, മിസ്റ്റർ മാൻസിംഗ് അല്ലല്ലോ, പേഷ്വാ മാൻസിംഗ്, കാൺപൂരിലെ പേഷ്വാ മാൻസിംഗ്. എന്ത് പറയുന്നു? What do you say?
1: 1839 April 1, ഏപ്രിൽ ഫൂൾ ദിവസം, ലോകവിഡ്ഢി ദിനം, താന്തിയ തൊപ്പി എന്റെ ഗൂഢസങ്കേതത്തിൽ, കൊടുങ്കാട്ടിലെ ഗൂഢസങ്കേതത്തിൽ ഗാഢനിദ്രയിലാണ്ട് കിടക്കുന്നു. ഊരിപ്പിടിച്ച വാളുമായി തൊട്ടടുത്ത് നിൽക്കുന്നു മാൻസിംഗ്. വെട്ടിത്തിളങ്ങുന്ന വാളുമായി ഉറങ്ങിക്കിടക്കുന്ന താന്തിയുടെ പെരുമാറിലേക്ക് അയാൾ നോക്കുന്നു. ഒപ്പം ഒപ്പം വെട്ടിത്തിളങ്ങുന്ന വാൾത്തലയിലേക്ക്. ഈ വാൾമുന ആ മാറിൽ താഴ്ത്തിയാൽ അടുത്ത നിമിഷം ഞാൻ പേഷ്വാ, കാൺപൂരിലെ പേഷ്വാ. ഇല്ല ഇല്ല, ഞാൻ ആ കൊലച്ചതി ചെയ്യില്ല. എന്റെ ബഹുമാനനായ നേതാവാണ് താന്തിയ, ധീരദേശാഭിമാനിയായ താന്തിയ, ഞാനത് ചെയ്യില്ല. പക്ഷേ അയാൾ കുനിഞ്ഞു ചെന്ന് താന്തിയെ തട്ടി വിളിച്ചു. താന്തിയ, താന്തിയ, താന്തിയ, മെഴി തുറന്നു. ഇതാ തനിക്ക് ചുറ്റും ബ്രിട്ടീഷ് പട്ടാളം, ആയുധം ധരിച്ച പട്ടാളം, രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. ബ്രിട്ടീഷ് പട്ടാളം താന്തിയെ പിടികൂടി കഴിഞ്ഞു.

ബ്രിട്ടീഷ് മേജർ മീരയുടെ കൂടാരത്തിൽ ചങ്ങലക്കിട്ട താന്തിയെ അക്ഷോഭ്യനായി നിൽക്കുന്നു. ചുറ്റും ബ്രിട്ടീഷ് പട്ടാള മേധാവികൾ. വൃത്തം മുമ്പോട്ട് വന്നു. താന്തിയുടെ കരണങ്ങളെ കുറ്റി കാഞ്ചാടിച്ചു. ഇന്ത്യൻ പട്ടി, നീ എത്ര ബ്രിട്ടീഷുകാരെ കൊന്നു പറയണാ പറയണാ. എന്റെ കൈകാലുകൾ വരുന്ന നിർത്തിയിട്ട് എന്റെ കരണം കുറ്റി കടിച്ച എടാ ബ്രിട്ടീഷ് നായ സായിപ്പിനെ കൊല്ലുന്ന എന്റെ ഒരു വിനോദമല്ലടാ. പക്ഷേ ഇന്ത്യൻ രണഭൂമിയിൽ സായിപ്പിനെ കണ്ടാൽ ഞാൻ അവന് തലയേറി.

അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സൈനിക കോടതി വിശ്വാസമില്ല, എനിക്കിവിടെ നീതി ലഭിക്കില്ല, അതുകൊണ്ട് കേസിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യവുമില്ല. ഇല്ലടാ, ഇല്ല.

മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യൽ, രാക്ഷസിയുമായി ഭേദ്യം ചെയ്യൽ. 1859 April 19 കാൺപൂരിലെ വിശാലമായ ഒരു മൈതാനത്ത് വമ്പിച്ച ജനക്കൂട്ടം. ആ ജനാവലി ശ്വാസമടക്കി നിൽക്കുന്നു. നേരം പുലർന്നു വരുന്നേ ഉള്ളൂ. ആ മൈതാനത്തിന്റെ ഒരറ്റത്തിൽ കഴുമരം തലയുയർത്തു നിൽക്കുന്നു. കഴുമരത്തു നിന്നും കൊലക്കയർ തൂങ്ങി നിൽക്കുന്നു. ചങ്ങലക്കിട്ട താന്തിയെ അവരെന്താ കൊണ്ടുവരുന്നു? താന്തിയ കഴുമരച്ചോട്ടിലെത്തി. സ്വതസിദ്ധമായ മന്ദഹാസത്തോടെ ആ കൊലക്കാരന്റെ കുരുക്ക് താന്തിയ സ്വയം കഴുത്തിലടിയുന്നു. ജനങ്ങൾ വിങ്ങിപ്പൊട്ടി. ഒരു ബ്രിട്ടീഷ് ഓഫീസർ മുമ്പോട്ട് വന്നു. നിന്റെ അവസാനത്തെ ആഗ്രഹം പറയണ പറയണ. എന്റെ ഉറ്റതോഴൻ നാനാസാഹിബും സൈന്യവും കാടുകയറിപ്പോയി. അവരിപ്പോൾ കൊടുങ്കാട്ടിൽ ഹിംസജന്തുക്കളുമായി മല്ലിടുകയാവാം. ഞാനിവിടെ ഹിംസജന്തുക്കളെ നിങ്ങളുടെ ദംഷയിൽ കുരുങ്ങി നിൽക്കുന്നു. എന്റെ പെറ്റനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ പോരാട്ടത്തിൽ എനിക്ക് ലഭിച്ച ഈ കൊലക്കയർ സസന്തോഷം ഞാൻ കഴുത്തിലണിയുന്നു. പ്രസംഗിക്കാതെ നിന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയണം.

0: 1949 അവസാനിച്ചു. ഗാന്ധിയുടെ പ്രാണൻ ഒരു കൊടുങ്കാറ്റായി വീശി. 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷ് സിംഹാസനം ഇന്ത്യയിൽ നിന്നും എന്നേക്കുമായി കടലുകൾക്കപ്പുറത്തേക്ക് എടുത്തെറിഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി പകർന്നത് ഗാന്ധിയുടെ പ്രാണനായ കൊടുങ്കാറ്റാണ്. ഗാന്ധിയുടെ പ്രാണൻ 1857.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് 1857 എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
2: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വാട്സാപ്പ് ഗീതം. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ പാടിയയച്ച ഗാനങ്ങൾ കേൾക്കാം. വാട്സാപ്പ് ഗീതത്തിലൂടെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്നാദ്യം ദിൽസേ എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകി ഗുൽസാർ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് ലതാ മങ്കേഷ്കറും എം ജി ശ്രീകുമാറും.

ബാഖി എന്ന ചിത്രത്തിനു വേണ്ടി മീറ്റ് ബ്രോസ് സംഗീതം നൽകി കുമാർ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് മോണാലി താക്കൂർ.

ചിത്രം പുകാർ. സംഗീതം എ ആർ റഹ്മാൻ. രചന മജ്റു സുൽത്താൻപുരിയും ജാവേദ് അക്തറും ചേർന്ന്. ആലപിച്ചിരിക്കുന്നത് സോനു നിഗമും അനുരാധ പൗഡ്വാലും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ഏ ദിൽ ഹേ മുഷ്കിൽ എന്ന ചിത്രത്തിന് വേണ്ടി പ്രീതം സംഗീതം നൽകി അമിതാഭ് ഭട്ടാചാര്യ രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് അർജുൻ.

ഡോലി സജാ കെ രഖ്ന എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം രചന മെഹബൂബ്, ആലപിച്ചിരിക്കുന്നത് സോനു നിഗമും കവിതാ കൃഷ്ണമൂർത്തിയും ചേർന്ന്.

ഹസീറ്റോ ഫസി എന്ന ചിത്രത്തിനു വേണ്ടി വിശാലും ശേഖരും സംഗീതം നൽകിയിരിക്കുന്ന ഗാനം രചന അമിതാഭ് ഭട്ടാചാര്യ, ആലപിച്ചിരിക്കുന്നത് ചിന്മയി ശ്രീപാദയും ശേഖർ റവ്ജിയാനിയും ചേർന്ന്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
2: ആനന്ദ് മഹൽ എന്ന ചിത്രത്തിന് വേണ്ടി സലീൽ ചൗധരി സംഗീതം നിർവഹിച്ച ഗാനം. രചന യോഗേഷ് ഗൗർ. ആലപിച്ചിരിക്കുന്നത് KJ യേശുദാസ്.

ചിത്രം റുസ്തം. സംഗീതം ജീത് ഗാംഗുലി. രചന മനോജ് മുൻതാഷിർ. ആലപിച്ചിരിക്കുന്നത് അജിത് സിംഗും പാലക് മുച്ചലും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: കഫീന കഫി എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകി ജാവേദ് അക്തർ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് എസ് പി ബാലസുബ്രഹ്മണ്യം, ഹരിഹരൻ, കെ എസ് ചിത്ര തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കേരളം അതിന്റെ നവോത്ഥാന പാരമ്പര്യത്തെക്കുറിച്ച് വാചാലമാകുമ്പോഴും അദൃശ്യമായ ജാതിമതിരുകൾ ഇവിടത്തെ ഡിജിറ്റൽ സ്പേസുകളിൽ സജീവമാണെന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് റിലയൻസ് ഫോൺ 500 രൂപയുടെ ആക്സസിബിലിറ്റി മോഡലുമായി എത്തിയപ്പോൾ അത് കേവലം ഒരു വാർത്താവിനിമയ ഉപകരണമായിരുന്നില്ല, മറിച്ച് ദളിതരും കീഴാളരും ഉൾപ്പെടുന്ന സബൽട്ടേൺ സമൂഹങ്ങളുടെ വിമോചനത്തിനുള്ള ഒരു ആയുധം കൂടിയായിരുന്നു. അടിത്തട്ടിലുള്ള മനുഷ്യർ സാങ്കേതികവിദ്യയുടെ ലോകത്തേക്ക് കടന്നു കയറുന്നത് കാണുമ്പോൾ മേലാള വർഗത്തിനുണ്ടാകുന്ന അസ്വസ്ഥതയുടെ പേരായിരുന്നു പുലയൻസ് ഫോൺ. ആ പേര് ഒരു പരിഹാസമായിട്ടാണ് സവർണ കേരളം ഉപയോഗിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു വിപ്ലവത്തിന്റെ അടയാളമായിരുന്നു. കമ്മ്യൂണിക്കേഷൻ എന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം കുത്തകയായിരുന്ന കാലം അതോടെ അവസാനിച്ചു. അപരവൽക്കരിക്കപ്പെട്ട മനുഷ്യർ തങ്ങളുടെ ശബ്ദം ലോകത്തെ അറിയിക്കാൻ ഈ സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചപ്പോൾ പാരമ്പര്യമായി കാത്തുസൂക്ഷിച്ച പല ഹെജിമോണിക് സ്ഥാപനങ്ങളും തകരാൻ തുടങ്ങി. മൊബൈലിലും ലാപ്ടോപ്പിലും ടൈപ്പ് ചെയ്യാനുള്ള എളുപ്പവഴികൾ വികസിച്ചതോടെ സോഷ്യൽ മീഡിയ സ്പേസുകളിൽ ദളിത് ആദിവാസി എഴുത്തുകൾ വൻതോതിൽ പ്രത്യക്ഷപ്പെട്ടു. ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഈ എഴുത്തുകൾക്ക് വിസിബിലിറ്റി നൽകി. ഇതോടെ കേരളത്തിലെ അക്കാദമിക് മൂത്താപ്പമാർ ഈ എഴുത്തുകളെ അശുദ്ധിയായും ചവറുകളായും മുദ്രകുത്തി. സവർണതയുടെ കൾച്ചറൽ ക്യാപിറ്റൽ വിഘടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഈ ക്രിമികടി സ്വാഭാവികമാണ്. കാരണം അവരുടെ ബൌദ്ധിക ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സബാൾട്ടേൺ എഴുത്തുകാർ ആ സ്പേസ് പിടിച്ചെടുത്തു കഴിഞ്ഞു. ദളിതർ സാങ്കേതിക വിദ്യയുമായി ഇടപെടുമ്പോൾ അതിനെ അധോലോകമായി ചിത്രീകരിക്കാനാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും ഭരണകൂടവും എന്നും ശ്രമിച്ചിട്ടുള്ളത്. ദളിതർ ടെക്നോളജി ഉപയോഗിച്ച് ജീവിതം നശിപ്പിക്കുന്നു എന്ന നറേറ്റീവ് നിരന്തരം പ്രചരിപ്പിക്കപ്പെടുന്നു. റേഡിയോ മുതൽ ഐപോഡ് വരെ എന്തു വാങ്ങിയാലും അതിനെ വംശീയമായ ആക്ഷേപങ്ങൾ കൊണ്ട് നേരിടാനാണ് കേരളീയ പൊതുസമൂഹം മുതിരുന്നത്. ഇത് ഭരണകൂടത്തിന്റെയും സമൂഹത്തിന്റെയും ഉള്ളിൽ ആഴത്തിൽ വേരോടിയ ജാതി വംശീയതയുടെ പ്രതിഫലനമാണ്. കേരളത്തിലെ ജാതീയത അതിന്റെ രൂപം മാറ്റിയെങ്കിലും ഭാവം മാറ്റിയിട്ടില്ല. സാങ്കേതിക വിദ്യയെ ഒരു അപരത്വത്തിന്റെ ചിഹ്നമായി നിർമ്മിച്ചുകൊണ്ട് കീഴാള ഏജൻസികളെ നിരസിക്കാനാണ് സവർണത ശ്രമിക്കുന്നത്. എന്നാൽ ഈ ഡിജിറ്റൽ വിപ്ലവം ഇനിയും മുന്നോട്ടു പോകും. സവർണബോധം തള്ളിക്കളയുന്ന ഓരോ ഡിജിറ്റൽ കണ്ടന്റും നിലവിലുള്ള അധികാര ഘടനകളെ വലിച്ചുകീറാനുള്ള വിപ്ലവകാരിയുടെ ഉപകരണമാണ്. അദൃശ്യമാക്കാൻ ശ്രമിക്കുന്ന കണ്ണുകൾക്ക് മുന്നിൽ ദൃശ്യതയുടെ പുത്തൻ ആകാശങ്ങൾ കീഴാള ജനത പടുത്തുയർത്തുക തന്നെ ചെയ്യും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് മദ്യാസക്തിയും വിഡ്രോവൽ ലക്ഷണങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. മദ്യപാനം ഒരു ശീലമാവുകയും പിന്നീട് ഒരു രോഗമായി മാറുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അഥവാ മദ്യാസക്തി. പലരും ഇതിനെ ഒരു വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യമായി കാണാറുണ്ട്. എന്നാൽ സത്യമതല്ല, ഇതൊരു രോഗമാണ്. ഈ രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളും അവരുടെ കുടുംബങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. മദ്യപാനം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അവയെയാണ് നമ്മൾ വിഡ്രോവൽ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തി തുടർച്ചയായി മദ്യപിക്കുമ്പോൾ അയാളുടെ ശരീരം ആൽക്കഹോളിനോട് പൊരുത്തപ്പെടുന്നു. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും അതിനനുസരിച്ച് മാറുന്നു. ഈ അവസ്ഥയിൽ മദ്യപാനം പെട്ടെന്ന് നിർത്തുമ്പോൾ തലച്ചോറിനും ശരീരത്തിനും അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുന്നു. ഇതൊരുതരം ഷോക്ക് പോലെയാണ് ശരീരത്തിന് അനുഭവപ്പെടുന്നത്. ഇതിന്റെ ഫലമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് വിഡ്രോവൽ ലക്ഷണങ്ങൾ. ഇവ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. മദ്യപാനത്തിന്റെ അളവ്, കാലയളവ്, വ്യക്തിയുടെ പൊതുവായ ആരോഗ്യം എന്നിവയൊക്കെ ഇതിനെ സ്വാധീനിക്കുന്നു. വിഡ്രോവൽ ലക്ഷണങ്ങൾ ആദ്യ മണിക്കൂറുകൾ. മദ്യപാനം നിർത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ 6-8 മണിക്കൂറിനുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ഈ ഘട്ടത്തിൽ സാധാരണയായി കാണുന്ന ബുദ്ധിമുട്ടുകൾ ഇവയാണ്: കൈകാലുകൾക്ക് വിറയൽ, കൈകൾക്കും കാലുകൾക്കും ചെറിയ വിറയൽ അനുഭവപ്പെടാം, ഉറക്കമില്ലായ്മ, ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം, ഉറക്കത്തിനിടയിൽ ഞെട്ടി ഉണരുകയും ചെയ്യാം, പേശിവേദന, ശരീരമാസകലം പേശിവേദനയും ബലഹീനതയും തോന്നാം, ഛർദ്ദിക്കാനുള്ള തോന്നൽ, മനം പിരട്ടലും ഛർദ്ദിക്കാനുള്ള തോന്നലും സാധാരണമാണ്, ഹൃദയമിടിപ്പ് കൂടുക, ഹൃദയമിടിപ്പ് സാധാരണയിൽ നിന്ന് കൂടുതലായിരിക്കും, രക്തസമ്മർദ്ദം ഉയരാനും സാധ്യതയുണ്ട്. ഈ ലക്ഷണങ്ങൾ ചിലപ്പോൾ അടുത്ത 24 മുതൽ 48 മണിക്കൂറിൽ കൂടുതൽ തീവ്രമാകാൻ സാധ്യതയുണ്ട്. ഈ ഘട്ടത്തിൽ തലവേദന, ഉത്കണ്ഠ, അമിതമായ വിയർപ്പ് എന്നിവയും ഉണ്ടാകാം. കൂടുതൽ തീവ്രമായ ലക്ഷണങ്ങൾ. ചില ആളുകളിൽ വിഡ്രോവൽ ലക്ഷണങ്ങൾ കൂടുതൽ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. സാധാരണയായി മദ്യപാനം തുടങ്ങി 48 മുതൽ 72 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ഈ അവസ്ഥയിൽ വൈദ്യസഹായം അത്യാവശ്യമാണ്. ഹാലൂസിനേഷൻസ്, കാഴ്ചയിലോ കേൾവിയിലോ ഉള്ള മിഥ്യാബോധം. ചില ആളുകൾക്ക് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നതായോ ആളുകളെ കാണുന്നതായോ തോന്നാം. ഇതൊരു മാനസിക പ്രശ്നത്തിന്റെ സൂചനയാണ്. ഡെലിറിയം ട്രെമെൻസ്, ഡിടിസ്, ഇത് വിഡ്രോവലിന്റെ ഏറ്റവും അപകടകരമായ അവസ്ഥയാണ്. ഗുരുതരമായ ആശയക്കുഴപ്പം, ഹൃദയമിടിപ്പ് കൂടുക, പനി, രക്തസമ്മർദ്ദം ഉയരുക, ബോധം നഷ്ടപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാവാം. ഇത് ചിലപ്പോൾ ജീവന് തന്നെ ഭീഷണിയായേക്കാം. ഈ അവസ്ഥയിലുള്ള ഒരാളെ ഒരു കാരണവശാലും വീട്ടിൽ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യരുത്. ഉടനടി ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ട് ചികിത്സ ആവശ്യമാണ്? വിഡ്രോവൽ ലക്ഷണങ്ങൾ താൽക്കാലികമാണെന്നും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മാറുമെന്നും നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ചികിത്സയില്ലാതെ മദ്യപാനം നിർത്താൻ ശ്രമിക്കുന്നത് വളരെ അപകടകരമാണ്. ശരീരത്തിലെ രാസപരമായ മാറ്റങ്ങൾ മൂലം അപസ്മാരം പോലുള്ള ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇത് നയിച്ചേക്കാം. ശരിയായ ചികിത്സയിലൂടെ ഈ ലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും. മനഃശാസ്ത്രജ്ഞന്റെയും ഡോക്ടറുടെയും മേൽനോട്ടത്തിൽ മദ്യപാനം നിർത്തുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുന്നത് വിഡ്രോവൽ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാനും അപസ്മാരം പോലുള്ള അപകടകരമായ അവസ്ഥകൾ ഒഴിവാക്കാനും സഹായിക്കും. പിന്നീട് ഒരു മനഃശാസ്ത്രജ്ഞന്റെ സഹായത്തോടെ മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിക്കാനുള്ള

0: മാനസിക പിന്തുണയും ലഭിക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണയും ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. ലഹരിയിൽ നിന്ന് പുറത്തുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടത് ശക്തമായ പിന്തുണയാണ്. ഒന്ന്, വൈദ്യസഹായം തേടുക എന്നതാണ് ആദ്യം വേണ്ടത്. അതായത് മദ്യപാനം നിർത്താൻ തീരുമാനിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ സമീപിക്കുക എന്നതാണ്. രണ്ട്, കുടുംബത്തിന്റെ പിന്തുണ, അതാണ് അടുത്തത്. രോഗിയോട് ദേഷ്യപ്പെട്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ സംസാരിക്കാതെ അവരെ സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും ചേർത്ത് നിർത്തുക എന്നത് കുടുംബാംഗങ്ങളുടെ ബാധ്യതയാണ്. മൂന്ന്, സൈക്കോതെറാപ്പിയാണ് അടുത്ത ഘട്ടം. മനഃശാസ്ത്രപരമായ കൗൺസിലിംഗിലൂടെ മദ്യപാനത്തിന്റെ മൂലകാരണം കണ്ടെത്താനും ഭാവിയിൽ അതിലേക്ക് തിരികെ പോകാതിരിക്കാനും സഹായിക്കും. നാല്, ലഹരി വിമോചന കേന്ദ്രങ്ങളിൽ രോഗികൾക്ക് ശരിയായ ചികിത്സയും മറ്റ് ലഹരിക്ക് അടിമപ്പെട്ട ആളുകളുമായി സംവദിക്കാനുള്ള അവസരവും ലഭിക്കും. ഇത് അവരുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ലൈസൻസുള്ള ഡി അഡിക്ഷൻ സെന്ററുകൾ തിരഞ്ഞെടുക്കണം എന്ന് മാത്രം. പ്രിയ ശ്രോതാക്കളെ, മദ്യാസക്തി ഒരു രോഗമാണ്, അതിന് ചികിത്സയുണ്ട്. പിന്മാറ്റ ലക്ഷണങ്ങളെ ഭയന്ന് മദ്യപാനം തുടരുന്നത് കൂടുതൽ അപകടങ്ങളിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. വിഡ്രോവൽ ലക്ഷണങ്ങളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ പൂർണ്ണമായി ലഹരിയിൽ നിന്ന് മോചിതനാകാൻ സാധിക്കും. ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും അതിന് കഴിയുകയും ചെയ്യും.
1: ലഹരിക്കെതിരെ അവതരണം ഗായത്രി ദേവി.

പച്ചവെള്ളവും ചൂടുവെള്ളവും കണ്ടാൽ ഒരേപോലെയാണ്. തൊട്ടാൽ മാത്രമേ ഉള്ളിലെ തണുപ്പും ഉള്ളിലെരിയുന്ന തീക്കനലും തിരിച്ചറിയാനാവൂ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ആരെയും അടുത്തറിയണം, ഹൃദയം തൊട്ട് അനുഭവിച്ചറിയണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
0: തമിഴകത്തിൽ ഇന്നാദ്യം ഗുലാർ ഭഗവലി എന്ന ചിത്രത്തിന് വേണ്ടി വിവേക് മെറവിൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന കോ ശേഷ, ആലാപനം മെറവിൻ സോളമൻ, സമീര ഭരദ്വാജ്.

ദർബുഗ ശിവയുടെ സംഗീതത്തിൽ സിദ് ശ്രീറാം ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന താമരൈ. ചിത്രം ഏനൈ നോക്കി പായും തോട്ട.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
0: ചിത്രം കൊടി. സംഗീതം സന്തോഷ് നാരായണൻ. ആലാപനം വിജയ് നാരായണൻ.

മെഴ്സൽ എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന വിവേക്, ആലാപനം എ ആർ റഹ്മാൻ, ശ്രേയ ഘോഷാൽ.

ഹരിചരണം തൻവിയും പയ്യ എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം യുവൻ ശങ്കർ രാജ, രചന നാമുത്തുകുമാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ഇനി അച്ചം 80 മണിമേട എന്ന ചിത്രത്തിന് വേണ്ടി AR റഹ്മാൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന താമരൈ, ആലാപനം സിദ് ശ്രീറാം, അപർണ നാരായണൻ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
2: വിനയ് താണ്ടി വരുവായ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് പ്രകാശും സൂസനയും ബ്ലേസും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം AR റഹ്മാൻ, രചന താമരൈ.

വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ഉദിത് നാരായണും ശ്രേയ ഘോഷാലും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. രചന യുഗഭാരതി, ചിത്രം കുരുവി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: മനുഷ്യർ എല്ലാവരും ഒന്നുപോലെയല്ലേ? എങ്കിൽ പിന്നെ അവർ തമ്മിൽ എന്താണ് വ്യത്യാസം? വ്യത്യാസം തീർച്ചയായും ഉണ്ട്. അതുകൊണ്ടാണ് ചിലർ വലിയവരാകുന്നതും ചിലർ ചെറിയവനാകുന്നതും. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, അധസ്ഥിതനെ ഓർത്ത് വേദനിപ്പിക്കുന്ന വ്യക്തിയെ ഞാൻ മഹാത്മാവെന്ന് വിളിക്കും, അല്ലാത്തവർ ദുരാത്മാക്കളായിരിക്കും. ഗുണങ്ങൾ രണ്ടു വിധമുണ്ട്, സദ്ഗുണവും ദുർഗുണങ്ങളും. സാഹചര്യവും സംസ്കാരവും അനുസരിച്ച് ഓരോരുത്തരിലും അവ സ്വാധീനം ചെലുത്തും. ദുർഗുണങ്ങളുടെ സ്വാധീനത്തിൽ വിട്ടുനിൽക്കുന്നവനാണ് മഹാൻ. നമുക്കെല്ലാവർക്കും മഹാന്മാരാകാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ എല്ലായ്പ്പോഴും മഹത്തായതിനോട് ചേർന്നു നിൽക്കാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. ചിലർ ചെയ്തു തീർക്കുവാൻ പ്രയാസമുള്ള മഹത്തായ കർമ്മങ്ങൾ ഏറ്റെടുത്ത് വിജയകരമായി അത് പൂർത്തിയാക്കുന്നു. ഇച്ഛാശക്തിയും ആത്മവിശ്വാസവുമുള്ള അവരാണ് മഹാന്മാർ. പ്രയത്നശീലവും ലക്ഷ്യബോധവുമുള്ള അവർ മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കുന്നു. മറ്റു ചിലരാകട്ടെ ഒന്നും ചെയ്യുന്നില്ല. നിസ്സാരമായ ബാധ്യതകളിൽ നിന്നുപോലും അവർ ഒഴിഞ്ഞുമാറുന്നു. നേരമില്ലാത്ത വീരവാദങ്ങളും നെറികെട്ട പ്രസ്താവനകളും മാത്രമാണ് അല്പരായ അവർ ലോകത്തിനു വേണ്ടി ചെയ്യുന്നത്. പേരും പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കാതെ തന്റെ കർത്തവ്യം തിരിച്ചറിഞ്ഞ് നിസ്വാർത്ഥമായ കർമ്മങ്ങളിലൂടെ ലോകത്തിനുപകാരം ചെയ്യുന്നവരാണ് മഹാത്മാക്കൾ. അല്ലാത്തവരോ വെറും നിസ്സാരന്മാർ, നിശൂന്യർ, ലോകത്തിന് ഭാരമാകാൻ മാത്രം ജനിക്കുന്നവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് മെയ് 31-ന്റെ ഹൃദയഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. 1859 മെയ് 31 ലണ്ടൻ നഗരത്തിന്റെ മുഖമുദ്രയായി തലയുയർത്തി നിൽക്കുന്ന ബിഗ് ബെൻ എന്ന ഭീമൻ ഘടികാരം ദേ അതിന്റെ മണിമുഴക്കം കേൾപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. 1923 മെയ് 31 റഷ്യയിലെ ബോൾഷെവിക്കുകളുമായി ചേർന്ന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ആദ്യകാല കമ്മ്യൂണിസ്റ്റായ M.N. Roy അറസ്റ്റ് ചെയ്ത് തടവിലടച്ചു. 1957 മെയ് 31 ഇരുപതാം നൂറ്റാണ്ടിലെ അമേരിക്കൻ സാഹിത്യ നായകരിൽ പ്രമുഖനും വിശ്വ നാടകകൃത്തുക്കളിൽ അഗ്രഗണ്യനുമായ ആർതർ ആർ മില്ലറിനെ കമ്മ്യൂണിസ്റ്റ് മുദ്രകുത്തി അമേരിക്കൻ ഭരണകൂടം വിചാരണ നടത്തുന്നു. ഭാര്യ വിശ്വപ്രസിദ്ധ നടി മെർലിൻ മെൻഡ്രോയോടൊപ്പമാണ് അദ്ദേഹം വിചാരണയ്ക്ക് എത്തിയത്.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മികവുറ്റ സമൂഹത്തിന് രൂപം നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംഭാവന ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അനേവർക്കും നമസ്കാരം. All the good efforts should be encouraged by every section of the society. We may belong to different religion, we may belong to different caste, we may belong to different, our mother tongue may be different. What is important is we have to appreciate the right work, positive effort, the right effort of everyone. Positive society cannot be created overnight. Without the contribution of everyone, creating a positive society is never possible.
0: ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ കൊച്ചി വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134th പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആംപന്ന, ലസി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും വിശദീകരിച്ചു. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. വാനനിരീക്ഷണ സംഘങ്ങളുടെ ഭാഗമാകണമെന്ന് അദ്ദേഹം യുവജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു.
2: नाम की एक संस्था नाइट ऑब्जर्वेशन कैंप और वर्कशॉप आयोजित करती है. यहाँ युवा साथी टेलीस्कोप बनाना और स्टार मैप्स का इस्तेमाल करना सीखते हैं.
0: ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. ആലുവയിൽ നീന്തൽ ക്ലബിലൂടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെ നീന്തൽ പരിശീലിപ്പിച്ച സജി വാളശ്ശേരിലിനെയും അദ്ദേഹം മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രചോദനം പകരുന്നതായി ശ്രീ സജി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഞാനൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് ഇത്രയും നാൾ ഇത് നടത്തിയത്. പക്ഷേ ഇന്ന് എനിക്ക് വന്നു ചേർന്ന പ്രതിഫലമാണ് ഏറ്റവും വലുത്. പ്രധാനമന്ത്രി സാധാരണക്കാരനായ എന്നെയും പരാമർശിച്ചല്ലോ. അപ്പൊ ഇതിലും വലിയ അംഗീകാരം എനിക്ക് ഇനി കിട്ടാനില്ല. അത്രയും സന്തോഷവാനാണ് ഞാൻ ഇതിനകത്ത്. 17 വർഷമായി നീന്തൽ തുടങ്ങിയിട്ട്. ഇനി തുടർന്ന് നടത്താനുള്ള പ്രചോദനം കൂടെ ആയി എനിക്ക്.
0: ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലാൻഡ്സ് കൈമാറിയത്. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. മന്ത്രിമാർക്ക് വിവിധ

0: അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിലെ കിഡ് ഗ്ലോവ് പ്രോജക്ട് സംസ്ഥാന ആകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് 16 കേരള നിയമസഭയുടെ ഉപക്രമത്തിൽ മാറ്റം. സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ 2 സമ്മേളനം പുനരാരംഭിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ ജൂൺ 4. മിൽമാബാദിന്റെ പുതുക്കി നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്റർ 4 വർദ്ധിക്കുക. വർദ്ധനയിൽ 3.35 രൂപ ക്ഷീരകർഷകർക്കും 25 ക്ഷീര സഹകരണ സംഘങ്ങൾ. നിലവിലുള്ള പാൽ കവറുകളുടെ സ്റ്റോക്ക് വരെ പുതുക്കിയ വില ഇതിൽ അച്ചടി. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയാടിക്കൽ സന്ദർശകരുടെ വൻ തിരക്ക്. തുടർന്ന് ജലസമൃദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മഴ പെയ്തോടെ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടം അത് പൂർണ്ണതയിൽ എത്തിയിരിക്കും. ഈ മനോഹര ദൃശ്യം കാണാൻ കേരളത്തിനങ്ങളിൽ നിന്നായി നൂറുകണക്കിന് സഞ്ചാര ദിവസവും എത്തുന്നത്. നേരത്തെ വെള്ളത്തിന് താഴെ വാഹനം നിർത്തി കുത്തയെടുത്ത് നടന്നു കയറേണ്ടി വന്നിരുന്ന സാഹചര്യമൊക്കെ എത്തുന്നതിൽ നിന്നും സഞ്ചാരികളെ പിന്തി. എന്നാൽ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മുഖാകം വരെ BMBC നിലവാരത്തിൽ റിസർവ് ഒരുങ്ങിയതോടെ വലിയ വാഹന സുഗമമായി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്.
1: IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം. അഹമ്മദാബാദിൽ നരേന്ദ്രത്തിൽ നടക്കുന്ന ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും. രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് മഴ കനത്ത വർഷം. കേരളത്തിൽ അടുത്ത 3-4 ദിവസം എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ ഉള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ബുധനാഴ്ച മുതൽ മഴ അതാകാൻ സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകൾ ഓറഞ്ച് ജാഗ്രത നൽകി. കേരളങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യമിരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അതെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമാപാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 വർധന. സംസ്ഥാനത്ത് മഴക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കി പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും. പ്രാദേശിക
3: ശാസ്ത്ര കൗതുകം. പഞ്ചേന്ദ്രിയങ്ങൾ വഴി ലഭിക്കുന്ന വിവരം തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തി. പ്രധാന കേന്ദ്രമാണ് താമസ്. ഈ വിവര കൈമാറ്റം എത്ര വേഗത്തിലും കൃത്യമായി നടക്കുന്നു എന്ന് നാഡീതന്തുക്കൾക്ക് ചുറ്റുമുള്ള മൈലിൻ ഇൻസുലേഷൻ പാളി ആശ്രയിച്ചിരിക്കുന്നു. കാഴ്ച, കേൾവി, സ്പർശനം തുടങ്ങിയ ഇന്ദ്രിയ അനുഭവങ്ങൾ ആദ്യമെത്തു താമസിക്കണം. അവിടെ നിന്ന് ഈ തലച്ചോറിന്റെ പുറംപാളിയായ സെറിബ്രൽ കോർട്ടെക്സിലേക്ക് അയക്കപ്പെടുന്നു. ഈ സിഗ്നലുകൾ തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ നാഡീതന്തുമുള്ള മൈലിൻ ഷീറ്റ് അപേക്ഷിതമാണ്. വൈദ്യുതികൾക്ക് ചുറ്റുമുള്ള പ്ലാസ്റ്റിക് കവചം പോലെയാണ് മൈൻ പ്രവർത്തിക്കുന്നത്. മലിൻ ഷീറ്റുള്ള നാഡീതന്തുക്കളിൽ സിഗ്നലുകൾക്ക് സെക്കൻഡിൽ 100 മില്യൺ സാധിക്കും. അളവ് കുറയുമ്പോൾ ഈ വേഗതയും സിഗ്നലുകൾ ദുർബലമാകും. തലാമസിലെ തേയ്മാനം സംഭവിക്കുമ്പോൾ കാഴ്ചയും കേൾവിയും ഉൾപ്പെടെയുള്ള സംവേദനങ്ങൾ മന്ദഗതിയാവുകയോ അവ്യക്തമാവുകയോ ചെയ്യും. മൃഗങ്ങളിൽ നടത്തിയ പഠനങ്ങൾ പ്രകാരം തലാമസിലെ മൈലിൻ ഷീറ്റിൽ മാറ്റം എത്തിയപ്പോൾ അവയുടെ പ്രതികരണ ശേഷി ഗണ്യമായി കുറഞ്ഞതായി കണ്ടെത്തി. സിഗ്നലുകളുടെ കൃത്യത നഷ്ടപ്പെടുന്ന ഇന്ദ്രിയങ്ങൾ നൽകുന്ന വിവരങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനും ഇത് കാരണം. ഇത് കേവലം പേശികളുടെ ചലനത്തെ മാത്രമല്ല അടിസ്ഥാനപരമായ ഇന്ദ്രിയ അനുഭവങ്ങൾ ബാധിക്കുന്നു എന്ന് ഈ പഠനം തെളിയിക്കുന്നു. മൈലിൻ ഷീറ്റിനെ ബാധിക്കുന്ന സ്ക്ലെറോസിസ് പോലെയുള്ള രോഗങ്ങളിൽ തലാമസിലെ മാറ്റങ്ങൾ നിർണായകം. മൈലിൻ ഷീറ്റിനെ ശരീരത്തിന്റെ തന്നെ പ്രതിരോധ സംവിധാനം തെറ്റായി തിരിച്ചറിഞ്ഞ് ആക്രമിക്കുന്ന ഒരവസ്ഥ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ആക്രമണം മൂലം മൈലിൻ ഷീറ്റിനെ നൽകുകയും തഫലമായി നിന്ന ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ വൈദ്യുത സന്ദേശങ്ങളുടെ കയം തടസ്സപ്പെടുകയോ മന്ദഗതിയോ ചെയ്യും. കാഴ്ച മങ്ങ്, കൈകാലുകളിൽ തരിപ്പും ബലക്കുറവും പെടുക, നടത്തത്തിൽ ബാലൻസ് ഇടുക, അമിതമായ ക്ഷീണം എന്നിവ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇതൊരു ഓട്ടോ ഇമ്മ്യൂണും കൃത്യമായ സമയത്തുള്ള

0: വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സാധിക്കും. തലാമസിലെ കാഴ്ചയുമായി ബന്ധപ്പെട്ട പാതകളിൽ മൈലിൻ കുറയുന്നത് കാഴ്ച വൈകല്യത്തിന് കാരണമാകുന്നു. പ്രായമാകുമ്പോൾ സ്വാഭാവികമായും മൈലിൻ ഷീറ്റിലുണ്ടാകുന്ന കുറവ് ഓർമ്മശക്തിയെയും ഇന്ദ്രിയ അനുഭവങ്ങളെയും മന്ദീഭവിപ്പിക്കും. തലാമസിലെ മൈലിൻ ഷീറ്റിനെ സംരക്ഷിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും ഉള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നത് വഴി പല ന്യൂറോളജിക്കൽ രോഗങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. സംവേദനക്ഷമത നിലനിർത്താൻ മൈലിൻ ഷീറ്റിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഈ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. തലാമസ് എന്ന റിലേ സ്റ്റേഷനിലെ വയറിംഗ് കൃത്യമാണെങ്കിൽ മാത്രമേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നൽകുന്ന വിവരങ്ങൾ തലച്ചോറിന് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കൂ. മൈലിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് വഴി ഇന്ദ്രിയാനുഭവങ്ങളുടെ വ്യക്തതയും വേഗതയും നിലനിർത്താൻ നമുക്ക് സാധിക്കും.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: നമ്മുടെ മസ്തിഷ്കം ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു അത്ഭുത യന്ത്രമാണ്. നാം ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അത് സജീവമാണ്. എന്നാൽ നാം ഒരു പ്രത്യേക ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വെറുതെ ഒരിടത്ത് ശാന്തമായിരിക്കുമ്പോൾ തലച്ചോറിൽ വിസ്മയകരമായ മറ്റൊരു മാറ്റം സംഭവിക്കുന്നു. ഇതിനെയാണ് ശാസ്ത്രലോകം ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. നാം ബാഹ്യലോകവുമായി ബന്ധം വിച്ഛേദിക്കുമ്പോൾ തലച്ചോറിലെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ അതിശക്തമായ ആശയവിനിമയം നടത്താൻ തുടങ്ങുന്നു. ഇത് കേവലം അലസതയല്ല, മറിച്ച് തലച്ചോർ സ്വയം ക്രമീകരിക്കാനും അറിവുകളെ അടുക്കി വയ്ക്കാനും ഉപയോഗിക്കുന്ന സുപ്രധാന നിമിഷങ്ങളാണ്. പലപ്പോഴും ഒന്നും ചെയ്യാതിരിക്കുക എന്നത് സമയനഷ്ടമായാണ് നാം കാണുന്നത്. എന്നാൽ ഈ സമയത്താണ് നമ്മുടെ തലച്ചോർ മുൻപ് നടന്ന കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതും ഭാവിയിലേക്കുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുന്നതും. പകൽ സമയത്ത് നാം സ്വീകരിച്ച അറിവുകളെയും അനുഭവങ്ങളെയും ഓർമ്മകളുടെ അറകളിലേക്ക് മാറ്റിസ്ഥാപിക്കുന്നത് ഈ വിശ്രമവേളകളിലാണ്. പകൽ മുഴുവൻ അധ്വാനിച്ച ഒരു ഓഫീസ് രാത്രിയിൽ വൃത്തിയാക്കി ഫയലുകൾ അടുക്കി വയ്ക്കുന്നത് പോലെയാണ് ഈ പ്രക്രിയ. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാത്ത നിമിഷങ്ങൾ

0: സർഗാത്മകതയ്ക്കും പുതിയ ചിന്തകൾക്കും വഴി തുറക്കുന്ന ഏറ്റവും ഉൽപാദനക്ഷമമായ സമയമായി മാറുന്നു. ആധുനിക കാലത്തെ ഡിജിറ്റൽ ജീവിതശൈലി നമ്മുടെ ഈ വിശ്രമ നിമിഷങ്ങളെ പൂർണ്ണമായും കവർന്നെടുത്തിരിക്കുകയാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ ക്യൂ നിൽക്കുമ്പോഴോ ലഭിക്കുന്ന ചെറിയ ഇടവേളകളിൽ പോലും നാം ഫോണിലേക്ക് നോക്കുന്നു. ഇത്തരത്തിൽ തലച്ചോറിന് തുടർച്ചയായി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. തലച്ചോറിലെ ഈ ഡിഫോൾട്ട് മോഡ് ശൃംഖലയ്ക്ക് പ്രവർത്തിക്കാൻ സമയം ലഭിക്കാതെ വരുമ്പോൾ മാനസികമായ തളർച്ചയും ചിന്തകളിലെ അവ്യക്തതയും ഉണ്ടാകുന്നു. മനസ്സിന് വെറുതെ അലഞ്ഞുതിരിയാൻ വിടുന്നത് ഭാവനയും സ്വയം അവബോധവും വർദ്ധിപ്പിക്കാൻ അത്യാവശ്യമാണെന്ന് ന്യൂറോ സയൻസ് തെളിയിക്കുന്നു. വികാരങ്ങളെ നിയന്ത്രിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഇത്തരം ശാന്തനിമിഷങ്ങൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുമ്പോൾ വൈകാരികമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ തലച്ചോറിന് ഈ ഇടവേളകൾ ആവശ്യമാണ്. നമ്മുടെ ഉള്ളിലെ സ്വത്വത്തെ തിരിച്ചറിയാനും മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കാനും സഹായിക്കുന്ന ഭാഗങ്ങൾ സജീവമാകുന്നത് നാം ശാന്തരായിരിക്കുമ്പോഴാണ്. ചുറ്റുമുള്ള ലോകത്തെ ബഹളങ്ങളിൽ നിന്ന് അല്പനേരം മാറി നിൽക്കുന്നത് മസ്തിഷ്കത്തിന് ലഭിക്കുന്ന മികച്ചൊരു പുനർജീവനം തന്നെയാണ്. ഇത് നമ്മുടെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ മെച്ചപ്പെടുത്തുകയും കാര്യങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരക്കേറിയ ലോകത്ത് ബോധപൂർവം പിൻവാങ്ങുക എന്നത് ഒരു വലിയ ആത്മീയ വിപ്ലവം പോലെയാണ്. ഡിജിറ്റൽ ഉപകരണങ്ങൾ മാറ്റിവെച്ച് പ്രകൃതിയിലേക്കോ അല്ലെങ്കിൽ സ്വന്തം ചിന്തകളിലേക്കോ ചുരുങ്ങാൻ സമയം കണ്ടെത്തണം. ഇത് മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിനും ആയുസ്സിനും അത്യാവശ്യമാണ്. ഓരോ ദിവസവും അല്പസമയം യാതൊരു ലക്ഷ്യവുമില്ലാതെ വെറുതെ ഇരിക്കാൻ നാം പഠിക്കണം. ആ നിമിഷങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെയും സർഗാത്മകതയെയും പുതിയ തലങ്ങളിലേക്ക് നയിക്കും. സമാധാനം എന്നത് തേടിപ്പോകേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിന് നൽകുന്ന വിശ്രമത്തിലൂടെ സ്വയം തെളിഞ്ഞു വരേണ്ട ഒന്നാണെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ നാഡീവ്യൂഹം അതിജീവനത്തിനായുള്ള ഒരു നിരന്തര ഓട്ടത്തിലാണ്. എന്നാൽ ആ ഓട്ടത്തിന് കരുത്ത് ലഭിക്കുന്നത് നാം എടുക്കുന്ന വിശ്രമവേളകളിൽ നിന്നാണ്. ഓരോ നിമിഷവും സന്തോഷത്തോടെയും ഉന്മേഷത്തോടെയും ഇരിക്കാൻ മസ്തിഷ്കത്തെ സഹായിക്കുന്ന ഈ ജൈവ സംവിധാനത്തെ നമുക്ക് ആദരിക്കാം. അറിവ് നൽകുന്ന വെളിച്ചം ഇത്തരം ലളിതമായ ശീലങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സഹായിക്കട്ടെ. ശാന്തമായ ഒരു മനസ്സ് ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കും എന്ന് മറന്നുപോകരുത്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനുഷ്യർ ചിന്തിക്കുന്നിടത്തോളം അവർ തമ്മിൽ വൈവിധ്യമുണ്ടാകും. ഈ വിവിധത്വമാണ് ജീവിത ലക്ഷണം. അതുണ്ടായിരിക്കണം. എത്ര മനുഷ്യരുണ്ടോ അത്രയും വിവിധ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്ര വികസനമെന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ പി എം സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇൻഡോ പെസഫിക് സുരക്ഷയും പ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ വിശദമായി. രാഷ്ട്ര വികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നേതാക്കളെയും നയങ്ങളെയും സർക്കാരിനെയും എല്ലാം വിമർശിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ വിമർശനങ്ങളിൽ സത്യം ഉണ്ടാകണമെന്നും അതാണ് യഥാർത്ഥ വിമർശനമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിയാത്മക പത്രപ്രവർത്തനമെന്നാൽ സമൂഹത്തിൽ ശരിയായ ചിന്ത എത്തിച്ച് സമൂഹത്തെ ഉണർത്തുക എന്നുള്ളതാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷിക ആഘോഷ പരിപാടികൾ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: We want to be the most developed nation by 2047. That cannot be achieved without the contribution of every section of the society. The nation development is not the duty of one single individual or one single party or one single government. It is the primary duty of every citizen of this country. So we should not see politics in everything. We should see development in everything.
1: സാമൂഹിക സാഹോദര്യവും വിദ്യാഭ്യാസവും പ്രചരിപ്പിക്കുന്നതിൽ ദീപിക ദിനപത്രം സുപ്രധാന പങ്ക് വഹിച്ചതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. കണ്ണൂരിൽ സി സദാശിവൻ മാസ്റ്റർ എം പി സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുത്തു. രാജ്യത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ആകാശവാണിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നെതർലാൻഡ്സ് സന്ദർശനവേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് ഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യയ്ക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. വലുതും ചെറുതുമായ 24 ചെമ്പ് ഫലകങ്ങൾ തിരികെ ലഭിച്ചവയിൽ ഉൾപ്പെടുന്നു. ഛത്തീസ്ഗഡിലെ മൽഹാറിൽ 6th നൂറ്റാണ്ടിലെ പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനുമായി ബന്ധപ്പെട്ട 3 അപൂർവ ചെമ്പ് ഫലകങ്ങൾ കണ്ടെത്തിയതായി അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി.
3: നെതർലാൻഡ്സ് മേ ആയോജിത് എക് വിശേഷ സമാരോഹ് ചോള കാൽ കി പ്രാചീന താമ്രപട്ടികായ ഭാരത് കോ വാപിസ് സൗപി ഗൈ ഇൻമേ 21 ബഡി ഓർ 3 ഛോട്ടി താമ്രപട്ടികായ ഹെ മുഖ്യ രൂപ സെ രാജാ രാജ രാജാ ചോള കെ എക് വചൻ കോ പൂരാ കർനെ സെ ജുഡി.
1: റാഞ്ചിയിൽ നടന്ന ദേശീയ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ മത്സരത്തിൽ പങ്കെടുത്ത 800 കായിക താരങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സൌജന്യമായി നീന്തൽ പരിശീലനം നൽകി 15,000-ത്തിലധികം ആളുകളെ നീന്തൽ പഠിപ്പിച്ച ആലുവ സ്വദേശി സജി വളശ്ശേരിലിന്റെ സേവനങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ എന്ന അധ്യാപികയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ വീതം സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ചെറിയ സംഭാവനകളിലൂടെ സമാഹരിച്ച 40,00,000 രൂപയുടെ ചെക്ക് ഗിരിജ അമ്മ തനിക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
3: തമിഴ്നാടു കെ നാഗർകോയിൽ മേ മേരി മുലാഖാത് ഏക് ടീച്ചർ സേ ഹുയി മേ ബാത് കർ റഹാ ഹൂ ഗിരിജ അമ്മജി കി. ഗിരിജ അമ്മജി കരീബ് 15 സ്കൂൾ ചലാത്തി ഹൈ ഇൻമേ ചെന്നൈ കാ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹുത് പ്രമുഖ ഹൈ ഉൻകി ദേശ്ഭക്തി കി ഭാവന ഹർ ഭാരത്വാസി കോ പ്രേരിത് കർനെ വാലി ഹൈ.
1: തെരുവോര കച്ചവടക്കാരെ പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ജനക്ഷേമ പദ്ധതി പി എം സ്വനിധി 2030 ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. പദ്ധതിയുടെ 6th വാർഷികത്തോടനുബന്ധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും QR കോഡ് ക്രെഡിറ്റ് കാർഡുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. കച്ചവടക്കാർക്ക് ദിവസേന പലിശരഹിത ഇടപാടുകൾ നടത്താൻ പുതിയ ക്രെഡിറ്റ് കാർഡുകൾ സഹായിക്കും. ചടങ്ങിൽ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ പങ്കെടുത്തു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം 1 മാസം നീണ്ടു നിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ്, രരങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഇന്ന് നടന്ന ആവേശകരമായ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം. ഗുജറാത്ത് ടൈറ്റൻസും നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് പോരാട്ടം. ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
4: ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. കൂടാതെ ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനായി ജൽ സഞ്ജയ്, ജൻ ഭാഗീധാരി, ക്യാച്ച് ദി റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISRO തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ 2nd സംവാദം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനികക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പെസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചയായേക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, IIT എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് രുദ്രപ്രയാഗ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. നിലവിൽ പാതയിലുള്ള തീർത്ഥാടകരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ PM സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇന്തോ പെസഫിക് സുരക്ഷയും സുപ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ്, റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
5: ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
1: ബയോസ്കോപ്പിൽ ഇന്നാദ്യം മുറപ്പെണ്ണ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം ബി എ ചിദംബരനാഥ്, ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം നൃത്തശാല. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം വി ദക്ഷിണാമൂർത്തി. ആലാപനം എല്ലാർ ഈശ്വരി.

നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിനു വേണ്ടി പി വി ശ്രീനിവാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

ചെയ്ത് ചിത്രം പച്ച നോട്ടുകൾ. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം എം കെ അർജുനൻ. ആലാപനം കെ ജെ യേശുദാസ്.

കരിതത സദപമദൈവപദാചരത്താനാം ചിരിക്കും ദൈവപദസരിയാചരത്താനാം ചിരിക്കും സദപമപദദാപമപദപമപദസദ സരിരിദ ദസസദ സദാപമരിരി മരിരി പരിരദപമപദസരി

ബയോസ്കോപ്പിലിനി ലങ്കാദഹനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ, ആലാപനം P. ജയചന്ദ്രൻ.

അശ്വമേധം എന്ന ചിത്രത്തിലെ ഗാനമാണടുത്തത്. രചന നിർവഹിച്ചത് വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ആലാപനം പി സുശീല.

നീഴലാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം പി. സുശീല.

ബയോസ്കോപ്പിലിനെ മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ, ആലാപനം ജി വേണുഗോപാലും ഗായത്രിയും ചേർന്നാണ്.

ചിത്രം ക്വീൻ. രചന ജ്യോതിഷ് ടി കാശി. സംഗീതം ജെയ്ക്സ് ബിജോയ്. ആലാപനം ഹരിശങ്കർ, സൂരജ് സന്തോഷ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിൽ നിന്ന്, രചന തിരുനല്ലൂർ കരുണാകരൻ, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ആലാപനം കെ എസ് ചിത്ര.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം, പുതിയ മുഖം എന്ന ചിത്രത്തിൽ നിന്ന് ആലാപനം ശങ്കർ മഹാദേവൻ, രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

അനാർക്കലി എന്ന ചിത്രത്തിനു വേണ്ടി രാജീവ് നായർ രചന നിർവഹിച്ച് വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. ആലാപനം ഹരിശങ്കർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ആഗ്രഹങ്ങൾ നമ്മളെ വിളിച്ചുണർത്തി എന്ന് വരില്ല. എന്നാൽ ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുക തന്നെ ചെയ്യും. രാവിലെ ഇരുന്ന് പഠിക്കാൻ അമ്മ വിളിച്ചുണർത്തുന്നു എന്ന് വിചാരിക്കൂ. കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ച് കെഞ്ചും. നിർബന്ധിച്ച് വിളിച്ചുണർത്തിയാലും എണീറ്റിരുന്ന് ഉറക്കം തൂങ്ങും. എന്നാൽ അതേ നമ്മളോട് സ്കൂളിൽ നിന്ന് അടുത്തയാഴ്ച ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട്, രാവിലെ 5 മണിക്ക് തന്നെ സ്കൂളിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞാൽ ആരും വിളിച്ചുണർത്താതെ തന്നെ നമ്മൾ തനിയെ ഉണരും. കാരണം ആ ടൂറിൽ പങ്കെടുക്കുക എന്നത് നമ്മളുടെ ആഗ്രഹം മാത്രമല്ല, ആവശ്യകത കൂടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുമെന്ന്. ആഗ്രഹങ്ങളല്ല, ആവശ്യകതകളാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് അമരം എന്ന ചലച്ചിത്രത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ നിത്യഹരിതമായ ഒരു കാവ്യ അനുഭവമാണ് ലോഹിതദാസിന്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത അമരം. കടലിന്റെ മക്കളുടെ ജീവിതവും അവരുടെ തീക്ഷ്ണമായ വികാരങ്ങളും ഇത്രത്തോളം തന്മയത്വത്തോടെ ആവിഷ്കരിച്ച മറ്റൊരു ചിത്രം മലയാളത്തിലുണ്ടോ എന്നത് സംശയമാണ്. അച്ചൂട്ടി എന്ന നിരക്ഷരനായ മീൻപിടുത്തക്കാരന്റെയും മകൾ രാധയുടെയും ഇടയിലുള്ള ആത്മബന്ധമാണ് ഈ സിനിമയുടെ നട്ടെല്ല്. കേവലം ഒരു കുടുംബ ചിത്രം എന്നതിലുപരി ഒരു പിതാവിന്റെ സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങൾ തകരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാഘാതങ്ങളും ഈ ചിത്രം വളരെ കൃത്യമായി വരച്ചുകാട്ടുന്നു. കടലിന്റെ വന്യതയും നിശബ്ദതയും അച്ചൂട്ടിയുടെ മനസ്സിന്റെ പ്രതിരൂപങ്ങളായി സിനിമയിലുടനീളം നിലനിൽക്കുന്നുണ്ട്. സ്നേഹം എങ്ങനെ ഒരാളെ അന്ധനാക്കുന്നു എന്നും അതേ സ്നേഹം എങ്ങനെ ത്യാഗത്തിന് പ്രേരിപ്പിക്കുന്നു എന്നും അമരം നമ്മെ പഠിപ്പിക്കുന്നു. സാഹിത്യഭംഗി തുളുമ്പുന്ന സംഭാഷണങ്ങളും ഭരതന്റെ ദൃശ്യഭാഷയും ചിത്രത്തെ ഒരു മികച്ച കലാരൂപമാക്കി മാറ്റുന്നു. സംഗീതവും പശ്ചാത്തലവും ഈ സിനിമയുടെ വൈകാരിക തലങ്ങളെ കൂടുതൽ ആഴമുള്ളതാക്കുന്നുണ്ട്. മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ ഈ ചിത്രത്തെ വിശകലനം ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉള്ളിലെ തന്നെ പല നിഗൂഢ ചിന്തകളെയും പുറത്തുകൊണ്ടുവരുന്നു. 10 പാരഗ്രാഫുകളിലായി അമരത്തിന്റെ ഈ മനോഗതങ്ങൾ നമുക്ക് പരിശോധിക്കാം.

0: മമ്മൂട്ടി അവിസ്മരണീയമാക്കിയ അച്ചൂട്ടി എന്ന കഥാപാത്രത്തെ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ അയാളുടെ വികാരിയസ് അച്ചീവ്മെന്റ് എന്ന അവസ്ഥ ശ്രദ്ധേയമാണ്. തനിക്ക് നേടാൻ കഴിയാതെ പോയ വിദ്യാഭ്യാസം തന്റെ മകളിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പിതാവിനെയാണ് നാം അവിടെ കാണുന്നത്. തന്റെ മകളൊരു ഡോക്ടറാവണം എന്ന ആഗ്രഹം അച്ചൂട്ടിയുടെ മാത്രം സ്വപ്നമല്ല, മറിച്ച് അയാളുടെ അസ്തിത്വത്തിന്റെ തന്നെ ഭാഗമാണ്. ഈ ലക്ഷ്യത്തിനു വേണ്ടിയാണ് അയാൾ കടലിനോട് പൊരുതുന്നതും വിയർപ്പൊഴുക്കുന്നതും. തന്റെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മകളുടെ വിജയത്തിലൂടെ ഇല്ലാതാകുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ അമിതമായ പ്രതീക്ഷ അയാളുടെയും മകളുടെയും ഇടയിൽ ഒരു സമ്മർദ്ദമായി മാറുന്നുണ്ട്. മകൾ പഠിച്ച് വലിയ നിലയിൽ എത്തുന്നത് കാണുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ആത്മസംതൃപ്തി വിവരണാതീതമാണ്. എന്നാൽ ഈ സ്വപ്നം തകരുമ്പോൾ അയാൾ അനുഭവിക്കുന്ന മാനസിക തകർച്ചയും അത്രമേൽ തീവ്രമാണ്. തന്റെ സ്വത്വം തന്നെ മകളുടെ വിജയവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ അവളുടെ പരാജയം അയാളുടെ പരാജയമായി മാറുന്നു. അച്ചൂട്ടിയുടെ ഈ മനസ്സ് ഏതൊരു സാധാരണക്കാരന്റെയും പ്രതിനിധിയാണ്.
1: ഇനി കാശൊക്കെ ഒന്ന് സൂക്ഷിച്ച് ചെലവാക്കണം. ഇനി ആ ചെലവ് വരാൻ പോണത് കോളേജിൽ പഠിക്കാൻ പോകേണ്ട കുട്ടിയാ. മറ്റു പിള്ളേരെ പോലെ അല്ലെങ്കിലും ഒരുവിധം മെനക്കും വർത്തിക്കും പെടണ്ടേ?
2: അതുപോലെ മറ്റു പിള്ളേരെക്കാട്ടിലും മെനക്ക് വിടണം. കണ്ടാ മെനയുള്ള വീട്ടിലെ കൊറ്റാണെന്ന് തോന്നണം.
1: അതാ പറയണത് പിടിപ്പ് വേണം. നിന്റെ കയ്യേ കോട്ട കയ്യ, എത്ര കിട്ടിയാലും നിൽക്കില്ല.
3: പിന്നെ എടാ, കുടുംബത്തൊരു പെണ്ണുണ്ടെങ്കിലേ എല്ലാറ്റിനും ഒരു നിയന്ത്രണം ഉണ്ടാവുള്ളൂ. അക്കാര്യത്തിൽ നീ എന്താ ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാത്തത്?
2: തീരുമാനിക്കണം
1: എന്ന് മൂത്തു തരച്ചിട്ടോ?
3: നിന്റെ മോളാണെങ്കിൽ ഇപ്പൊ കൊക്കും തൂവലും തിരിഞ്ഞു.
1: ഇനി എന്താ പ്രശ്നം?
3: എന്താ നീയൊന്നും പറയാത്തത്? ഇനി നിനക്കും വേണ്ടടാ ഒരു കൂട്ട്.
2: വരട്ട, നമ്മക്ക് ആലോചിക്കാം.
1: ഇത് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം നാലഞ്ചായി.
2: ഇതങ്ങനെയല്ല, ശരിക്കും മനസ്സിൽ തോന്നിയിട്ട് പറയണതാണ്.
1: അപ്പൊ ഞാനൊന്ന് അന്വേഷിക്കട്ടെ.
2: അത് വേണ്ട, ഞാൻ പറയാം.
1: അതെന്താ, നീ ആരെങ്കിലും മനസ്സ് കണ്ടിട്ടുണ്ടോ?
4: ഒരൊറ്റ ഈരുപോലുമില്ല. കൊല്ലാൻ തലയിൽ പേനില്ലെങ്കിൽ തല നോക്കാൻ ഒരു രസവുമില്ല. എന്നാലും നോക്കി ചേച്ചി, ഈ ചേച്ചിയുടെ വിരല് തലയിൽ തൊടുമ്പോ നല്ല സുഖാ. അതുമുള്ള അപ്പൊ നിനക്ക് സൂക്ഷിക്കാനാണ് എന്നെ കൊണ്ട് ഈ പണി ചെയ്യിക്കണത്.
2: കുടിക്കാൻ ഇത്തിരി കഞ്ഞിലുള്ള നിങ്ങളുടെ അടുത്ത്
4: മതി പെണ്ണെ, എന്റെ കൈ കഴിച്ചു. ഈ അച്ഛന് വെള്ളം ചോദിക്കാൻ കൊണ്ട് നേരം അതല്ലേ ചേച്ചി നിർത്തി എഴുന്നേറ്റത്?
2: സഹായിക്കുമ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാണ് വെള്ളം ചോദിക്കണത്?
4: അല്ലപ്പോഴേ ഇച്ചേച്ചിന് ഇങ്ങനെ സൗകര്യത്തിന് കിട്ടു, അപ്പോഴാ അച്ഛന്റെ ഒരു ദാഹം.
2: അങ്ങനെയാണെങ്കിൽ ഇച്ചേച്ചിയുടെ കൂടെ നീ അങ്ങാട് പുറത്തോ.
4: എനിക്കിഷ്ട, അച്ഛൻ സമ്മതിച്ചാ മതി.

0: കുറവാണ്.
1: അതിന് ഞാൻ ഉപ്പിട്ടില്ലായിരുന്നല്ല. ഗഡി പെണ്ണേ, നിന്റെ അച്ഛന് ഇതെന്നാ പറ്റി? ഓ, ചാച്ചി തുടങ്ങി. എന്താണ് ഇതുവരെ വിളിക്കാത്തെന്ന് വിചാരിക്കായിരുന്നു. ഞാൻ പോണ്, അല്ലെങ്കിൽ ചാച്ചി ഇപ്പൊ കടാപ്പുറം കുലുക്കി പൊളിക്കും.
0: അതാണ് വീട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ സിസ്റ്റർ.
2: ഗുഡ് ആഫ്റ്റർനൂൺ
1: സിസ്റ്റർ.
2: രാധയുടെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയനെ. ഈ കുട്ടി കൂടെ വന്നതുകൊണ്ട് എളുപ്പമായി, വളരെ ഉപകാരമുണ്ട് കേട്ടോ.
0: അയ്യോ, അങ്ങനെ പറയല്ലേ, ഞങ്ങളുടെ സ്വന്തം കൊച്ചാണ്. രാഘവ, നീ ഓടിപ്പോയാ മാത്തുക്കുട്ടിയുടെ ചായക്കിടന്ന് രണ്ടു മൂന്ന് നേരത്തെപ്പോഴും ഒരു രണ്ട് ചായ മേടിച്ചിട്ട് വന്നേ. നീ വായിലാട്ടം നോക്കി നിൽക്കാതെ ഒന്ന് പോയറ്റും വാ രാഘവ.
2: ഒന്നും വേണമെന്നില്ല, പോകാൻ ധൃതിയുണ്ട്.
0: അങ്ങനെ പറഞ്ഞാ പറ്റുകയല്ല, എന്തെങ്കിലും കഴിക്കാതെ അച്ചു വീടുകയല്ല.
2: ഒന്നും വേണ്ട,
0: എനിക്ക്
2: വേണ്ട, സമയം വൈകും.
0: സ്കൂളിൽ വരെ വന്ന് എല്ലാരെയും കണ്ടൊന്ന് നന്ദി പറയണമെന്ന് ഓർത്തതാണ്.
2: അതിന്റെ ഒന്നും ആവശ്യമില്ല. രാധ നന്നായി പഠിച്ചു, അതുകൊണ്ട് ജയിച്ചു. ഇപ്പൊ ഞങ്ങൾ വന്ന കാര്യം, മാർക്ക് ലിസ്റ്റ് വന്നു. സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്രയും മാർക്ക് വേറെ ഒരു കുട്ടിയും വാങ്ങിയിട്ടില്ല. ഞങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ രാധയ്ക്ക് റാങ്ക് കിട്ടുമായിരുന്നു. സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് അധ്യാപക രക്ഷകർത്താ സംഘടനയുടെ ഒരു സ്വർണ്ണ മെഡലുണ്ട്. ഈ വർഷം അത് രാധയ്ക്കാണ്. നാളെ സ്കൂളിൽ വന്നത് വാങ്ങണം.
0: നേരാണ്,
2: ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്.
0: ഞങ്ങൾ വന്നേക്കാം കേട്ടാ.
3: അച്ചുട്ടിക്ക് മകളോടുള്ള സ്നേഹം ഒരുതരം പൊസസീവ് ലവ് കൂടിയാണെന്ന് പറയാം. തന്റെ മകളെ ലോകത്തിലെ സകല തിന്മകളിൽ നിന്നും സംരക്ഷിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു. അവൾക്കു ചുറ്റും അയാൾ ഒരു സുരക്ഷിത വലയം തീർക്കുന്നുണ്ടെങ്കിലും അത് അവളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുണ്ട്. മകൾ തന്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അയാൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇത് അച്ഛനും മകളും തമ്മിലുള്ള ആശയവിനിമയത്തിൽ വിള്ളലുകൾ വീഴ്ത്തുന്നു. സ്നേഹമെന്നത് നിയന്ത്രണമല്ല എന്ന് തിരിച്ചറിയാൻ അച്ചൂട്ടിക്ക് വലിയൊരു വില നൽകേണ്ടി വരുന്നുണ്ട്. തന്റെ മകൾക്ക് ലഭിക്കുന്ന മികച്ച വിവാഹ ആലോചനകൾ അയാൾ നിരസിക്കുന്നത് അവൾ ഡോക്ടറാവണം എന്ന വാശിയിലാണ്. ഈ വാശിയൊടുവിൽ അവളെ വീട് വിട്ടിറങ്ങാൻ പ്രേരിപ്പിക്കുന്നു. സ്നേഹത്തിന്റെ അമിതമായ ഭാരം ഒരു ബന്ധത്തെ എങ്ങനെ തകർക്കാമെന്നതിന്റെ ഉദാഹരണമാണിത്. എങ്കിലും അച്ചൂട്ടിയുടെ ഉള്ളിലെ സ്നേഹം നിഷ്കളങ്കമാണ്. അത് അവൾക്ക് നല്ലൊരു ഭാവി നൽകാൻ വേണ്ടിയുള്ള വെറുമൊരു വെമ്പൽ മാത്രമാണ്.
0: നീ എന്താണ് ചോറ് തിന്നണില്ലേ?
1: എനിക്ക് വേണ്ട അച്ഛാ.
0: അതെന്നാ പറ്റി? ഉള്ള വെയിൽ മുഴുവൻ കണ്ട് വല്ല എണ്ണവും പിടിച്ചാ?
1: അല്ല, എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാ.
0: വിശപ്പില്ലാണ്ടായാലും എന്താണെന്നാണ് ചോദിച്ചത്? നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാടി.
4: പനിയൊന്നുമില്ലല്ല.
0: നീ അങ്ങാട് വാടി കുരങ്ങു പോലെ ആയല്ലാടി.
1: എനിക്കൊരു ക്ഷീണവുമില്ല, അച്ഛൻ ചോറുണ്ട്.
0: വേണ്ട, ഞാനും തിന്നണില്ല, എനിക്കുമില്ല വിശപ്പ്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
1: വേണോ വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. വാ തുറക്ക്. അച്ഛാ, അച്ഛന്റെ മുത്ത പറയുന്നത്, വാ തുറക്ക്.
0: ആഹാ, ഇത് കൊള്ളാവല്ല. ഈ നടുപ്പാതിരാക്ക് നീ എന്നാ എടുക്കാണ് ഇവിടെ?
1: ഞാൻ വെറുതെ, ഉറക്കം വരണില്ല അച്ഛാ.
0: ഇതെന്ത് കണ്ടാരോണ് നിനക്ക് പറ്റിയത്? വിശപ്പില്ല, ഉറക്കമില്ല.
1: നാളെ റിസൾട്ട് അറിയണ ദിവസാ.
0: അത് ഉറങ്ങാൻ പാടില്ലേ? പറ്റുന്ന കിടക്കണ. ഇത്രയും ക്ലാസ് പഠിച്ചിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ല.
1: അതുപോലാണ് ഇത്തവണ. ഇത്തവണ എസ് എസ് എൽ സിയാ. തോറ്റു പോകുമെന്നൊരു പേടി.
0: വാറ്റു പോവുക? കണ്ടിട്ടുള്ള ആര് പറഞ്ഞു തോറ്റു പോകുന്ന?
1: ഉച്ചക്ക് ഞാൻ ഉറങ്ങിയപ്പോ സ്വപ്നം കണ്ടു. എല്ലാ വിഷയത്തിനും വട്ടപൂജ്യം.
0: എന്റെ ഉടയതമ്പരാനെ, ഞാൻ എന്താണ് ഈ കേക്കണത്? പിന്നെ എന്നാത്തിനാണ് ഞാൻ ഈ തുറയെ ജീവിച്ചിരിക്കണത്? നിനക്കിത് എന്നാത്തിന്റെ കുറവാണ്. കാച്ചിന് കാച്ച്, പുത്തകത്തിന് പുത്തകം, കുപ്പായത്തിന് കുപ്പായം. ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ കാര്യത്തിന് വല്ല മുടക്കവും വരുത്തിയിട്ടുണ്ടാ? ഒരല്ലല്ലു അറിയിക്കാതാണ് നിന്നെ ഞാൻ മാറ്റിയത്. എന്നിട്ട് വട്ടപൂജ്യം. കരക്കാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും തമ്പുരാനെ?
1: തോറ്റാ ഞാൻ കടലിൽ ചാടി ചാവുള്ളൂ.
0: കിടക്കത്തരം പറഞ്ഞ മോന്നക്കിട്ട് ഞാൻ വീക്ക് വെച്ചാലും പറഞ്ഞേക്കാം. അന്ന അച്ഛനെ അങ്ങോട്ട് കൊല്ല്, അതാ നല്ലത്. സമാധാനം പോയല്ല. അച്ഛന്റെ മുമ്പിൽ നിങ്ങളെ കരയല്ലേ പൊന്നെ, കരയല്ലേ? അച്ഛൻ ചോദിക്കട്ടെ, കായ് കൊടുത്താ പൂജ്യം മാറ്റി ജയിപ്പിച്ച് കിട്ടുവാ?
1: കാശ് കൊടുത്താലൊന്നും ജയിക്കില്ല.
0: അച്ഛൻ സിസ്റ്ററെ പോയെന്ന് കണ്ട് പറഞ്ഞു നോക്കിയാല?
1: പേപ്പർ നോക്കണതും മാർക്ക് ഇടുന്നതൊന്നും എന്റെ സ്കൂളിലല്ല, ഇത് ഗവൺമെന്റ് പരീക്ഷയാ. എന്റെ പേപ്പർ ആരാ നോക്കണെന്നോ മാർക്ക് ഇടണെന്നോ ആർക്കും അറിയാൻ പറ്റില്ല.
0: അതെന്ത് വകതിരിവില്ലാത്ത ഇടപാടാണ്! അതുപോലെ വരട്ടെ, അല്ലാതെ മരിക്കാൻ പറ്റുവാ.
1: വാ പോയി കിടക്കാം, നാളെ കടലിൽ പോണ്ടതല്ലേ, ഉറക്കളിക്കണ്ട.
0: പോയി കണ്ണും തുറന്ന് കിടക്കാവുന്നല്ലാതെ എവിടെ ഉറക്കം വരാനാ?
4: അവന് പരൂക്ഷയാണോ? മകള് പരൂക്ഷ എഴുതേനെ തീരുന്നത് ഇവനാണ്. അവര് ഇവരെന്തിനാണ് തീരുന്നത്? മക്കള് പരൂക്ഷ എഴുതും നോക്കും, അതിപ്പോ ഒരു പുതുമയാണ്. എന്റെ മകള് മാധവിയെ നാലാം ക്ലാസ്സിൽ 4 കൊല്ലം തോറ്റിട്ട് ഞാൻ അറിഞ്ഞത് ഇന്നാളാണെന്ന്. മരക്കാത്തിപ്പന്നിന് വീൻകൊട്ട ചുമക്കാതെ പരൂക്ഷ ഒന്നും വേണ്ടോ ഞങ്ങായി?
0: രാമൻകുട്ടി, മീൻകൊട്ട നിന്റെ മകള് ചുമന്നാ മതി, അതിനല്ല ഞാൻ എന്റെ മകളെ പൊന്നുപോലെ വളർത്തണത്, അറിയാവാ?
4: പിന്നെ നിന്റെ മകൾ എന്നാ എടുക്കാൻ പോണു? രാജ്യം ഭരിക്കണ കളക്ടർ ആവുക.
0: കളക്ടർ അല്ല, ഡോക്ടറാക്കും. ആനി ഡോക്ടറെ കാട്ടിലും വലിയ ഡോക്ടർ.
4: കേട്ടില്ലോ, അച്ഛന്റെ മകളെ ഡോക്ടറാക്കൂന്ന്. ചുമ്മാല്ല, ഞാൻ എന്നാൽ ഒരു ആക്ക മലർന്ന് മറന്നു പോകുന്നത്.
3: രാധ എന്ന മകൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ്. തന്റെ അച്ഛൻ തനിക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. അതേസമയം തന്റെ ഉള്ളിലെ പ്രണയത്തെയും ആഗ്രഹങ്ങളെയും തള്ളിക്കളയാൻ അവൾക്ക് സാധിക്കുന്നില്ല. അച്ഛന്റെ സ്വപ്നങ്ങളും സ്വന്തം ജീവിതവും തമ്മിലുള്ള ഈ യുദ്ധം അവളെ വല്ലാതെ അലട്ടുന്നു. അച്ഛനെ വേദനിപ്പിക്കാൻ അവൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെങ്കിലും സാഹചര്യങ്ങൾ അവളെ അതിന് നിർബന്ധിക്കുന്നു. തന്റെ കാമുകനായ രാഘവനോടൊപ്പം പോകുമ്പോൾ അവൾ അനുഭവിക്കുന്ന പാപബോധം സിനിമയിൽ പ്രകടമാണ്. തന്റെ അച്ഛന്റെ പ്രതീക്ഷകൾ തകർത്തവളെന്ന ചിന്ത അവളെ എപ്പോഴും വേട്ടയാടുന്നു. എങ്കിലും പ്രണയമെന്ന വികാരം അവളിൽ പുതിയൊരു തന്റേടം നിറയ്ക്കുന്നു. അച്ഛന്റെ സ്നേഹത്തണലിൽ നിന്ന് സ്വയം മോചിതയായി സ്വന്തം ജീവിതം പടുത്തുയർത്താൻ അവൾ ശ്രമിക്കുന്നു. രാധയുടെ ഈ പരിവർത്തനം ഒരു പെൺകുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിന്റെ അടയാളം കൂടിയാണ്. അവളൊടുവിൽ അച്ഛന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുന്ന നിമിഷം സിനിമയുടെ ഹൃദയമാണ്.

0: രാഘവൻ എന്ന കഥാപാത്രം കൗമാരത്തിന്റെ ആവേശത്തെയും പ്രണയത്തെയും പ്രതിനിധീകരിക്കുന്നു. തന്റെ കഴിവുകളിൽ വിശ്വസിക്കുന്ന അയാൾ രാധയെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായാണ്. എന്നാൽ അച്ചൂട്ടിക്ക് രാഘവൻ തന്റെ സ്വപ്നങ്ങൾ തകർക്കാൻ വന്ന ഒരു ശത്രു മാത്രമാണ്. രാഘവനും അച്ചൂട്ടിയും തമ്മിലുള്ള സംഘർഷം വെറുമൊരു വ്യക്തിപരമായ തർക്കമല്ല, രണ്ട് വ്യത്യസ്ത തലമുറകളുടെ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. രാഘവൻ രാധയെ സ്നേഹിക്കുന്നത് അവളുടെ വിദ്യാഭ്യാസം കണ്ടല്ല, മറിച്ച് അവളിലെ പെണ്ണിനെ കണ്ടാണ്. അച്ചൂട്ടിക്ക് ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. കാരണം അയാൾക്ക് വിദ്യാഭ്യാസം എന്നത് പദവിയുടെ അടയാളമാണ്. രാഘവൻ രാധയെ സ്വന്തമാക്കുമ്പോൾ അച്ചൂട്ടിയുടെ ലോകം തകരുന്നു. എങ്കിലും രാഘവൻ പതുക്കെ പതുക്കെ അച്ചൂട്ടിയുടെ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങുന്നു. തന്റെ അമ്മായിയപ്പന്റെ ഉള്ളിലെ സ്നേഹക്കടൽ അയാൾ തിരിച്ചറിയുന്നു. ഈ മാറ്റം അവരുടെ ബന്ധത്തിൽ പുതിയൊരർത്ഥം നൽകുന്നു. രാഘവന്റെ സാന്നിധ്യം അച്ചൂട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നു.
1: എന്റെ അച്ഛൻ പാവാ, ഏതായാലും എനിക്ക് സന്തോഷായി.
2: ഇനി നമ്മുടെ കാര്യം വരുമ്പോഴാണ് നിന്റെ അച്ഛനോട് ഞാൻ ഇടയാൻ പോണത്.
1: ഒന്നുമില്ല, എന്റെ ഇഷ്ടമാണ് അച്ഛന്റെ ഇഷ്ടം, അച്ഛൻ സമ്മതിക്കും. പിന്നിപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചേച്ചി ഉണ്ടല്ലോ.
2: സമ്മതിച്ചില്ലെങ്കിൽ രാഘവന് പുല്ലാണ്.
1: സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും?
2: ഞാൻ വന്ന് വിളിച്ചിറക്കി അങ്ങാട് കൊണ്ടുപോകും.
1: ഞാൻ വന്നെങ്കിലല്ലേ.
2: വന്നില്ലെങ്കിൽ പിടിച്ചു കെട്ടി കൊണ്ടുപോകും.
1: ഞങ്ങള് കൈകെട്ടി നിന്ന് തരാം പിടിച്ചു കെട്ടാൻ.
2: ഈ കൈ കണ്ട, ഇങ്ങനെ ഒരു പിടിയങ്ങാട് പിടിച്ചാല് നിന്റെ അച്ഛനല്ല അച്ഛന്റെ അച്ഛൻ വന്നാ
1: പിടിവെക്കില്ലേ.
3: എന്നെ പല്ലിക്ക, പക്ഷെ അവക്കടെ മേത്ത് കൊണ്ടാല് രാഘവന്റെ വിധ മാറും.
4: കുറച്ചു നാളായി ഞാൻ ചിലതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. ഉള്ളേരല്ലേ കൂടപ്പിറപ്പിങ്ങളല്ലേ എന്നാണ് എന്റെ വിചാരം. ഉള്ളേരുടെ ഉള്ളിലിരിക്കണ അതാണ്. ഇതിനൊക്കെയുള്ള പ്രായം ആയാടി നിനക്ക്. താഴത്ത് വെച്ചാ ഉറുമ്പരിക്കും, തലയെ വെച്ചാ പേനരിക്കും. അങ്ങനെ വളർത്തണതാണ്. എങ്ങനെ എന്റെ മകൾക്ക് ഇത് തോന്നി എന്റെ തമ്പരാന്? മുത്തേ, അച്ഛനെ നീ തകർത്ത് കളഞ്ഞല്ല അടി. എങ്ങനെ തോന്നി ഇത് നിനക്ക്? അവൻ നല്ല കൈവശവും തന്ന. മകളെ, അച്ഛനോട് എന്തെങ്കിലും ഒന്ന് മുണ്ടടി. ഈ കണ്ണുനീര് കണ്ടിട്ട് അച്ഛന് സഹിക്കണില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, മറന്നുക. ഇനി എന്റെ മുത്തിന് പിടിമുകേട് പറ്റരുത്. ചെന്ന് മോൻ കഴിഞ്ഞ് പഠിക്കാനുള്ളതൊക്കെ പഠിക്കും. പഠിച്ചു വലിയ ഡോക്ടറാകാനുള്ളതല്ലേ. വലിയ നിലയം മേലുള്ള രാജകുമാരനെ കൊണ്ടെന്തായാലും
2: നിനക്കവനെ തല്ലണേ ഒരു വടിയെടുത്തല്ലാൻ പാടില്ലായിരുന്ന. നിന്റെ മന്ദം കൈ കൊണ്ട് എന്നാ വീക്കാ വീക്കിയത്? ചെറുക്കന്റെ ചുണ്ടുമുറിഞ്ഞ് ചോര വന്ന് തള്ളമാര് കണ്ട സഹിക്കുവാടാ. ചോറ് കാലമായ മകളെ, ഇനി എപ്പോഴാണ് എന്ന് അരിയടപ്പത്തിട് ചെല്ല്. ഉള്ളേരൊരു തമാശ പറഞ്ഞ് ചിരിച്ചു എന്ന് വെച്ച് നീ ഇതത്ര കാര്യമാക്കാനുണ്ടാ?
4: ഇത് തമാശയാണ്. ഈ തമാശ വേണ്ട. ആങ്ങളെയും പെങ്ങളുവാണെന്ന് ഓർത്തിട്ട് ഇപ്പൊ അതല്ല.
2: പുള്ളാരിക്കട മനസ് അങ്ങനെ ആണേല് നുമ്മക്കതങ്ങാട്ട് നടത്തിക്കൊടുക്കാവടാ.
4: എന്താണ് പറഞ്ഞത്? നടത്തിക്കൊടുക്കാനാ? അല്ലെ ബേദം എനിക്ക് എന്റെ മകളെ കൊണ്ടേ കടയിൽ തള്ളാവല്ല.
2: അത്ര മോശക്കാരനാണാടാ എന്റെ രാഘവൻ.
4: നിനക്കവൻ മോശക്കാരനല്ലേ. എനിക്ക് പഠിപ്പും വിവരവും ഇല്ലാത്ത ഒരു മണഗുണാഞ്ചം ചെറുക്കണ എന്റെ മകളെ ഞാൻ കൊടുക്കുകയല്ല. മനസ്സിൽ അങ്ങനെ വല്ല ആശയം ഉണ്ടെങ്കിൽ അതങ്ങാട്ട് കളഞ്ഞേരും. നടക്കുകയല്ല കൊച്ചുരാമ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കുകയല്ല.
2: നിന്റെ മകളാര് വാരത്തൂന്ന് പൊട്ടി വീണതാ? അതോ കയ്യും കാലും കണ്ണുമൊക്കെ നാലെണ്ണം വീതമുണ്ടാ? എന്റെ മാനം നീ കെടുത്തി. കൊച്ചുരാമൻ അതിമോഹക്കാരനല്ലടാ. ഏ, ഇനി പൊന്നുകൊണ്ടും അഞ്ച് തീർത്തു തരാന്ന് പറഞ്ഞാ പോലും കൊച്ചുരാമന്റെ മകനും നിന്റെ മകളെ വേണ്ടടാ. ഏ, ഇനിമേലാ തുള്ളിച്ചാടി എന്റെ കുടുംബത്താട്ട് വന്ന മുഖത്ത് ഞാൻ ചൂലെടുത്തടിക്കും. എന്റെ കൊച്ചിനെ നീ തല്ലി, ഞാനത് സഹിച്ച്. ഇനി എന്റെ മകന്റെ മേത്തങ്ങാനം തൊട്ടാ കൊച്ചുരാമൻ നിന്റെ കൊളയെടുക്കൂടാ. എനിക്കിത് കിട്ടണം. പാമ്പിനാണല്ലോ ഞാൻ പാല് കൊടുത്തത്.
4: മതിയായ തൃപ്പതിയായ എല്ലാം തകർത്ത് തരിപ്പണമാക്കിയല്ല, എല്ലാം അറ്റുപോയല്ല.
1: എന്നാ പറഞ്ഞവൻ?
2: ഏ, ഇന്നത്തെ കൊണ്ട് എല്ലാം തീർന്നിരിക്കണം.
5: പറഞ്ഞത് കേട്ടാ ഒരാ കേട്ടാ
4: ഞാൻ കാണും മുണ്ടു
5: നീ കാണുവാണ എന്റെ വാക്ക് എന്റെ കുടുംബത്തിൽ ഞാൻ കേട്ടുവാ
4: വേണ്ട എന്നാലും ഞാൻ കാണും
5: നീ കുളം പിടിക്കത്തല്ലടാ എല്ലാത്തിനെയും നീ കൊലയ്ക്ക് കൊടുക്കും ആരാടി എത്തതെന്ന് നോങ്ങാൻ ഒരു പൊടിയാത്ത
1: ചേട്ടാ എന്താ ഇത്
5: എടി ലോകത്താവും മാത്രമല്ല പറഞ്ഞ സമയത്ത് നിന്റെ കല്യാണം ചേട്ടൻ നടത്തും
6: സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ കഴിഞ്ഞവര്
4: ഞാൻ ചെയ്തത് തെറ്റാണ് വെറുതെ കടപ്പുറത്തെ മീൻകൊട്ട ചുമക്കാനാണ് ഞാൻ ഈ പെടാപ്പാട് മുഴുവൻ പെട്ടത് ഒരു സാധനത്തെത്തിക്കാണ് അതിനാണ് പുള്ളേറ്റാ ഞാൻ ജീവിക്കുന്നത് ഒരു മനുഷ്യന്റെ സുഖവും സന്തോഷവും ഒക്കെ വേണ്ടെന്ന് വെച്ചത് എന്റെ കൊച്ചിന് വേണ്ടിട്ടാ അറിയാവ എന്നിട്ട് ഇപ്പ
6: നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേരുടെ മനസ്സാണ് നീ കുറെ കൂടി തന്ത്രത്തിൽ ഇത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു ഇതിപ്പോ വെറുതെ തല്ലും വഴക്കും വക്കാണവും
4: പുറത്തു നിൽക്കണവരിക്ക് പറയാ
0: ഒറ്റക്കമ്പിനാഥം സിനിമയിലെ കടൽ ഒരു സുപ്രധാന മനഃശാസ്ത്ര പ്രതീകമാണ് കടൽ അച്ചൂട്ടിക്ക് ചോറ് നൽകുന്ന അമ്മയും അതേസമയം തന്റെ പ്രിയപ്പെട്ടവരെ തട്ടിയെടുക്കുന്ന ക്രൂരയുമാണ് കടലിന്റെ ഓരോ തിരമാലയും അച്ചൂട്ടിയുടെ ഉള്ളിലെ വികാരങ്ങളുടെ പ്രതിഫലനമാണ് കടൽ ശാന്തമാകുമ്പോൾ അച്ചൂട്ടിയുടെ മനസ്സും ശാന്തമാണ് എന്നാൽ കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ അയാളുടെ ആത്മസംഘർഷങ്ങളും വർദ്ധിക്കുന്നു അച്ചൂട്ടിയും കടലും തമ്മിലുള്ള ബന്ധം കേവലം ഉപജീവനമല്ല അത് അയാളുടെ ജീവിതം തന്നെയാണ് തന്റെ ദുഃഖങ്ങൾ അയാൾ ഇറക്കി വയ്ക്കുന്നത് കടലിന്റെ ആഴങ്ങളിലാണ് കടലിന്റെ ഇരമ്പൾ അച്ചൂട്ടിയുടെ ഉള്ളിൽ അസ്വസ്ഥതകളെ വിളിച്ചോതുന്നു കടലിനോട് അയാൾ നടത്തുന്ന സംഭാഷണങ്ങൾ അയാളുടെ ഏകാന്തതയുടെ അടയാളമാണ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഈ അഗാധമായ ബന്ധം ഭരതൻ മനോഹരമായി ചിത്രീകരിച്ചു കടലൊടുവിൽ അച്ചൂട്ടിക്ക് സമാധാനം നൽകുന്ന ഒരിടമായി മാറുന്നു പ്രകൃതിയുടെ നിസ്സംഗത അച്ചൂട്ടിയെ വലിയ വലിയ പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്.

0: ലോഹിതദാസിന്റെ തിരക്കഥയിലെ സംഭാഷണങ്ങൾ സിനിമയുടെ ആത്മാവാണ്. അച്ചുട്ടിക്ക് കടൽ കനിയണം എന്നതടക്കമുള്ള വരികൾ ഇന്നും മലയാളിക്ക് സുപരിചിതമാണ്. ഓരോ വാക്കും കഥാപാത്രങ്ങളുടെ മനോനിലയെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നു. സാഹിത്യഭംഗിയുള്ള സംഭാഷണങ്ങൾ സിനിമയെ ഒരു ദൃശ്യകാവ്യമാക്കി മാറ്റുന്നു. അച്ചൂട്ടിയുടെ സംഭാഷണ ശൈലിയിൽ അയാളുടെ നിഷ്കളങ്കതയും തന്റേടവും ഒരേപോലെ നേളിക്കുന്നുണ്ട്. മകളോടുള്ള സംഭാഷണങ്ങളിൽ അയാൾ ഒരു സ്നേഹനിധിയായ അച്ഛനാകുമ്പോൾ മറ്റുള്ളവരോട് അയാൾ ഒരു വീരനായ കടൽപുത്രനാണ്. ഓരോ രംഗത്തിലും സംഭാഷണങ്ങൾ നൽകുന്ന വൈകാരികത പ്രേക്ഷകനെ ആഴത്തിൽ സ്പർശിക്കുന്നു. പദപ്രയോഗങ്ങളിലെ കൃത്യത ലോഹിതദാസ് എന്ന എഴുത്തുകാരന്റെ മികവ് കാണിക്കുന്നു. ഈ വരികൾ സിനിമയ്ക്ക് കാലാതീതമായൊരു പ്രസക്തി നൽകുന്നുണ്ട്. സംഭാഷണങ്ങൾ വെറുമൊരു വിനിമയമല്ല, മറിച്ച് വികാരങ്ങളുടെ ബഹിർസ്ഫുരണമാണ്. സിനിമയിലെ ഓരോ വാക്കും പ്രേക്ഷകന്റെ ഉള്ളിൽ നോവായി പടരുന്നു.
1: നിങ്ങൾക്കൊക്കെ ഇരിക്കാൻ ഇവിടെ കസേര ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇരിക്കാൻ മറ്റാരേക്കാളും യോഗ്യത അച്ചുതൻകുട്ടിക്കുണ്ട്.
2: എന്നാലും
1: ഇരിക്കുന്നേ രാധയെ ഇനിയും പഠിപ്പിക്കാൻ തന്നെയല്ലേ തീരുമാനിച്ചിരിക്കുന്നത്?
2: അതെ,
1: അവള് പഠിച്ചു വലിയ ആളാവും. പിന്നെ അച്യുതൻകുട്ടി കടലിൽ പോയി കഷ്ടപ്പെടുവൊന്നും വേണ്ട.
2: അയ്യോ, കടലിൽ പോണത് അച്യുതൻകുട്ടിയെ കഷ്ടപ്പാടൊന്നുമല്ല.
1: ഒരു കാരണവശാൽ ഇവളുടെ പഠിത്തം നിർത്തരുത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഞങ്ങളെ വന്ന് കണ്ടാ മതി. ഞങ്ങളാൽ കഴിയുന്ന എന്ത് സഹായം ചെയ്തു തരാം. ഇവിടെ ഞങ്ങളുടെ തന്നെ കോളേജ് ഉണ്ട്, അവിടെ ചേർത്താ മതി. ഒരു ആപ്ലിക്കേഷൻ വാങ്ങി ഒപ്പിട്ട് തന്നോളൂ, ഞങ്ങൾ തന്നെ പൂരിപ്പിച്ചു കൊടുത്തോളാം. ഏത് ഗ്രൂപ്പ് അരാധയ്ക്ക് ഇഷ്ടം? അച്ഛൻ പറയണത് എന്തും. മോള് ആരാകാനേ അച്ഛന്റെ ഇഷ്ടം. പറഞ്ഞോളൂ, എഞ്ചിനീയർ ആക്കാനോ വക്കീലാക്കാനോ ഡോക്ടർ ആക്കാനോ അതോ ടീച്ചറോ, ഏതാ ഇഷ്ടം?
2: എല്ലാം ആക്കണമെന്നാണ് അച്ഛന്. എന്നാലും ഡോക്ടർ മതി, അതാണ് ആശ.
3: ഇത് സ്വർണം പൂശിയതാണെന്നാ എനിക്ക് തോന്നണത്.
4: പിന്നെ രണ്ട് പവനാ, രണ്ട് പവൻ.
3: ഏതായാലും എന്റെ കയ്യിൽ ഇരിക്കട്ടെ, ആയില്ലാണ്ടാവുമ്പോ പണയം വെക്കാല്ല.
4: പിന്നെടാ മോനെ, കൊതിച്ചോ? ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല, പെട്ടിയുടെ അടിയില് സൂക്ഷിച്ചു വെക്കും.
3: നിന്റെ അച്ഛൻ അത് വിക്കും, നോക്കിക്കോ.
4: അച്ഛൻ വിൽക്കണെങ്കി വിറ്റോട്ടെ. പാവം, പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ എന്തെല്ലാം ചെലവ് വരുമെന്നറിയോ? ബുക്സ് തന്നെ എത്ര എണ്ണം വേണോന്നറിയോ? ആലോചിക്കുമ്പോ പേടിയാവ. ഇതൊക്കെ എങ്ങനെയാ ഞാൻ പഠിച്ചെടുക്കേണ്ടി ഈശ്വര?
3: ഓ, പുസ്തകം വായിച്ചു പഠിക്കണത് മലമറിക്കണ പണിയാണ്.
4: എന്നിട്ട് ഈ പറയുന്ന ആളെന്താ ആറാം ക്ലാസ്സിൽ തോറ്റു തൊപ്പിയിട്ട് നിർത്തിയത്?
3: ഓ, അതെനിക്ക് മടിയായിട്ടാണ്, അല്ലാതെ ബുദ്ധിയില്ലാണ്ടൊന്നുമല്ല. കടലിൽ കിടക്കണ മീനെ പിടിക്കാമെങ്കിൽ പിന്നെ ഒരു പത്താം ക്ലാസ് പാസ്സാകാനാണ് വിഷമം. പഠിച്ചിട്ടിപ്പ എന്തിനാണ്? വെളുത്ത കുഞ്ഞുവല്ലിയച്ഛന്റെ മോൻ ദിവാകരേട്ടൻ 10 ജയിച്ചപ്പോ എന്തായിരുന്നു പോകില്? പിന്നവന് മീന്റെ മണം കേൾക്കണ നടപ്പായിരുന്നു. പോസ്റ്റ്മാനായിട്ട് ജോലിയും കൂടി കിട്ടിയപ്പോ പവറ് പറയാനുമില്ല. നല്ല പെയ്ത്താണെങ്കി അയ്യാക്ക് ഒരു മാസം കിട്ടണ കായ എനിക്കൊരാഴ്ച കൊണ്ട് കിട്ടി.
4: എന്നാലും ഉദ്യോഗത്തിന്റെ ഒരു ഡിഗ്നിറ്റി.
3: ഓ, നിനക്കപ്പ അതാണ് വലുത്. ചുമ്മാതല്ല ഇപ്പ എന്നെ കണ്ണി പിടിക്കാത്തത്. ഏ, അങ്ങനെ വല്ല വിചാരം ഉണ്ടെങ്കി തുറന്നു പറഞ്ഞേക്ക്, ഞാനൊഴിഞ്ഞോളാം.

0: പൊന്നെ, ഇങ്ങനെ ഒരു ചെക്കൻ എന്തിനാ ഇങ്ങനൊക്കെ ചിന്തിക്കണേ?
1: അല്ല ഞാൻ പറയാണ്, ആയുണ്ടെങ്കിൽ എല്ലാ പവറും ഉണ്ട്. മാളക്കാത്രയിലെ പപ്പനാവനറിയൻ എന്താണ് മോശം? കാറ്, ബോട്ട്, കൊട്ടാരം പോലൊരു വീട്, അവിടെ വല്യ വല്യ ആഫീസർമാര് ദിവസവും വന്നു കണ്ടു പോണം. അയ്യാക്കതിന് മാത്രം പഠിപ്പുണ്ട, എം എൽ എ വരെ ആയില്ലേ മൂപ്പര്.
0: എന്നാ പപ്പനാവനറിയനെ പോലെ ഒരു എം എൽ എ ആവോ?
1: ആ നീ കളിയാക്കൊന്നും വേണ്ട, ഒരു നാലഞ്ചു കൊല്ലം കൂടി കഴിയട്ടെ, ഞാനും ഒരു ബോട്ട് വാങ്ങും, പുറംകടലിൽ പോയി വാരും. എന്നിട്ട് പപ്പനാവനരന്റെ മക്കളെ പോലെ സിലക്കിന്റെ ജുബ്ബായും മുണ്ടും കഴുത്തിലൊരു സ്വർണത്തിന്റെ ചങ്ങലയും ടീസറും വലിച്ച് രാഘവനി കടാപ്പുറത്തൊന്ന് വലസും.
0: അപ്പൊ ഈ പാവങ്ങളെ മറക്കുവോ?
1: നിന്നെ ഞാൻ വന്നുകൊണ്ടു ഇവിടെ നിന്നൊക്കെ പോണ ഉമ്മക്ക് ഒരു മലേന്റെ നടുത്തൊരു വീട് വെക്കണം, ഓടിട്ട ഒരു വീട്, നിറച്ചു പൂക്കളും പച്ചച്ച പുല്ലും ഒക്കെ നട്ടുപിടിപ്പിക്കണം ഉമ്മക്ക്.
0: എന്നിട്ട്?
1: എന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് 100 കൊല്ലം അവിടെ ജീവിക്കണം ഉമ്മക്ക്.
0: അയ്യോ അച്ഛനാന്നാ തോന്നണേ, നമുക്ക് പോവാ.
1: നീ വയ്ക്കോ, ഞാനിവിടെ ഇങ്ങനെ കിടക്കും നാളെ നേരം വെളുക്കണവരെ.
0: ഒറ്റയ്ക്കോ?
1: ഒറ്റയ്ക്കല്ല, എന്റെ പെണ്ണിന്റെ കൂടെ. കണ്ണടച്ചാ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ കിടക്കും, എല്ലാ രാത്രിയും ഞങ്ങൾ ഒരുമിച്ചാക്കും.
2: സിനിമയുടെ സാങ്കേതിക വശങ്ങളും കഥാപാത്രങ്ങളുടെ മനോനിലയെ പ്രതിഫലിപ്പിക്കുന്നു. രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതം ഈ സിനിമയുടെ ജീവനാണ്. വികാര നൗകയുമായി, പുലർവെട്ടം വീണിട്ടു തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും സംഗീതപ്രേമികളുടെ ഹൃദയത്തിലുണ്ട്. ഈ ഗാനങ്ങൾ ഓരോന്നും കഥാസന്ദർഭത്തോട് അത്രമേൽ ഇഴചേർന്ന് നിൽക്കുന്നു. പശ്ചാത്തല സംഗീതം ഓരോ രംഗത്തെയും തീവ്രത കൂട്ടാൻ സഹായിക്കുന്നുമുണ്ട്. ക്യാമറ ചലനങ്ങൾ കടലിന്റെ വന്യതയും തീരദേശ ജീവിതവും മനോഹരമായി ഒപ്പിയെടുത്തു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ സംഗീതം പ്രേക്ഷകന്റെ വികാരങ്ങളെ ഉണർത്താൻ വലിയ പങ്കുവഹിക്കുന്നു. ഓരോ ദൃശ്യവും ഒരു പെയിന്റിംഗ് പോലെ സുന്ദരമാണ്. വെളിച്ചത്തിന്റെയും നിഴലിന്റെയും കളി കഥാപാത്രങ്ങളുടെ ജീവിതത്തിലെ സംഘർഷങ്ങളെ സൂചിപ്പിക്കുന്നു. സാങ്കേതികതയും സാഹിത്യവും തമ്മിലുള്ള പൊരുത്തം സിനിമയെ ഒരു ഉത്തമ കലാസൃഷ്ടിയാക്കുന്നു. ഭരതൻ എന്ന സംവിധായകന്റെ ഓരോ ഫ്രെയിമും അത്ഭുതപ്പെടുത്തുന്നതാണ്.

0: സിനിമയുടെ ക്ലൈമാക്സ് അച്ചൂട്ടിയുടെ ജീവിതത്തിലെ വലിയൊരു പരിവർത്തനമാണ്. തന്റെ മകൾ ഡോക്ടറായില്ലെങ്കിലും അവൾ ഒരു അമ്മയാകാൻ പോകുന്നു എന്ന തിരിച്ചറിവ് അയാളെ മാറ്റുന്നു. സ്വന്തം സ്വപ്നങ്ങളെക്കാൾ വലുതാണ് മകളുടെ സന്തോഷമെന്ന് അയാൾ അവിടെ തിരിച്ചറിയുന്നു. കടലിലേക്ക് ഒറ്റയ്ക്ക് തോണി തൊഴിഞ്ഞു പോകുന്ന അച്ചൂട്ടി ഒരു വലിയ ത്യാഗത്തിന്റെ അടയാളമാണ്. തന്റെ സാന്നിധ്യം മകളുടെ ദാമ്പത്യ ജീവിതത്തിന് തടസ്സമാകുമെന്ന് കരുതി അയാൾ സ്വയം പിൻവാങ്ങുന്നു. ഈ പിൻവാങ്ങൽ ഒരു പരാജയമല്ല, മറിച്ച് സ്നേഹത്തിന്റെ ഉന്നതമായ വിജയമാണ്. കടലിന്റെ ആഴം തന്റെ ഉള്ളിലെ സ്നേഹത്തിന്റെ ആഴത്തിന് തുല്യമാണെന്ന് അയാൾ അവിടെ ബോധ്യപ്പെടുത്തുന്നു. ഈ അന്ത്യം പ്രേക്ഷകനെ പക്ഷേ നിശബ്ദനാക്കുന്നു, കണ്ണീരിലാഴ്ത്തുന്നു. സ്നേഹം എന്തിനേയും അതിജീവിക്കുമെന്ന് സിനിമ ഇവിടെ തെളിയിക്കുന്നു. അച്ചൂട്ടി എന്ന മനുഷ്യൻ നമ്മുടെ ഉള്ളിലെ അച്ഛന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി മാറുന്നു.
1: ഇപ്പോ രാധയുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സന്തോഷായനല്ലേ? ആയിരിക്കും. അമ്മയില്ലാത്തോണ്ട് രാധയ്ക്ക് വിഷമമുണ്ടാ?
2: ഇല്ല, 28 തികയണതിന് മുൻപ് അമ്മ മരിച്ചുപോയ കുട്ടിയാണെന്ന് പറഞ്ഞ് സ്കൂളിലെ സിസ്റ്റർമാർക്ക് എന്നോട് വലിയ സഹതാപാ. അമ്മയില്ലെന്ന് വെച്ച് എനിക്ക് വലിയ വിഷമമൊന്നും തോന്നണില്ല.
1: തോന്നണില്ലേ?
2: അമ്മ ഇല്ലെങ്കിൽ എന്താ, എനിക്ക് അച്ഛനുണ്ടല്ലോ, പിന്നെ ചേച്ചിയുണ്ട്, പിന്നെന്താ?
1: ഈ ചേച്ചിയോട് രാധയ്ക്ക് ശരിക്കും ഇഷ്ടമുണ്ടാ?
2: എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ.
1: ഞാനൊന്നും വിചാരിച്ചോണ്ട് ചോദിച്ചല്ല എന്റെ പൊന്നെ.
2: എനിക്കറിയാം എന്റെ ചേച്ചി, എന്റെ അടുത്ത് എന്തിനാ ഈ കളി.
1: എന്റെ അച്ഛനൊരു പാവാ.
3: എന്താണ് എന്താളും കൂടെ കുണുകുണാന്ന് വർത്താനം തുടങ്ങിട്ട് ഇമ്മിനി നേരം ആയല്ല. എന്നാ പാത്രമൊക്കെ ഒന്ന് കഴുകുമുറി വെക്കണ്ട തന്ത്രി.
1: ചാച്ചി പിന്നെ എന്തെടുക്കായിരുന്നു അവിടെ?
3: ഞാനവിടെ കാലുമേ കാലും കയറ്റിയിരുന്ന കാറ്റ് വെള്ളായിരുന്നു. നീ ചോറും കൂട്ടാനും ഒക്കെ നീ കാലാക്കി വെച്ചിട്ടുണ്ടായിരുന്ന. ഇക്കണ്ട നാട് മുഴുവൻ മീൻകൊട്ട ചുമന്നേച്ച് വന്നതാണ് ഞാൻ. തൊള്ളി വെള്ളം പോലും അടുക്കളയിലുണ്ടായിരുന്ന. ചേട്ടന്റെ പൊന്നുപങ്ങളല്ലേ, പണിയെടുത്താ വളയൂരി പോവുകയായിരിക്കും.
1: രാമായണം മുഴുവൻ പറയണ്ട, പാത്രം മോറി വെക്കണമെങ്കിൽ അതങ്ങാട്ട് പറഞ്ഞാ മതി.
3: ഓ, പറഞ്ഞാ നീ ഇമ്മിനി കേക്കും. സ്വന്തം കുടുംബത്ത് പണിയെടുക്കാനേ അവക്ക് മടിയുള്ളു. മറ്റേലി ഇറങ്ങളിലൊക്കെ എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട.
1: എന്താണ് നിർത്തിക്കളഞ്ഞത് മുഴുവനെങ്ങാണ്ട് പറ.
3: എന്നെ ആട് ചുത്തത്തിന് നിൽക്കാണ്ട് നീ നിന്റെ പണി നോക്കടി. ഞാനിവിടെ പലതും പറയും, നീ എന്തിനാണത് ഏറ്റുപിടിക്കണത്? ആ, അപ്പം മകള് പള്ളിക്കൂടം ജയിച്ചു, ഇനി കോളേജിൽ ചേരുവാ?
2: ചേരും.
3: അച്ചു പൊരുത്തമുള്ളവനാണ്. ഇവിടെ ഒരു സന്തതിയോട് ഞാൻ കാലു പിടിച്ചു പറഞ്ഞതാണ്, മകനെ നീ പഠിക്ക്. ആര് കേക്കാൻ, അവന് കടല് തന്നെ ചരണം. ആറാം ക്ലാസ് വരെ എത്തിച്ചത് തന്നെ ബാക്കി. അതുകൊണ്ട് സിനിമ നോട്ടീസ് വായിച്ചു പഠിക്കാം.
2: രഘു എന്താ വരാൻ വൈകണേ?
3: സിനിമ മാറിയിട്ടുണ്ടാകും. മാറണ മാറണ സിനിമ കണ്ടില്ലെങ്കിൽ ചത്തുപോയാലാ. കാണിട്ട് വരണുണ്ട്, വരണുണ്ട്. നല്ല ചേലായിരിക്കണല്ല
4: ഭാർഗവിയെ, നമ്മുടെ മകളെന്ന് പരീക്ഷ ജയിച്ച ദിവസാണ്. അപ്പൊ സന്തോഷിക്കണാ വേണ്ട?
3: വേണം വേണം വേണം വേണം. എന്നാണ് സന്തോഷിക്കാത്തത്? പാസായാ സന്തോഷം, നല്ല മീൻ കിട്ടിയാ സന്തോഷം, മീൻ കിട്ടിയില്ലെങ്കിൽ സന്തോഷം, കടലിൽ പോയാ സന്തോഷം, പോയില്ലെങ്കിൽ സന്തോഷം, സൂര്യൻ ഉദിച്ചാ സന്തോഷം, ഉദിച്ചില്ലെങ്കിൽ
4: സന്തോഷം.
0: അമരമെന്നത് മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെ കുറിച്ചുള്ള ഒരു വലിയ പഠനമാണ്. സ്നേഹവും സ്വപ്നങ്ങളും എങ്ങനെ ഒരു മനുഷ്യനെ നയിക്കുന്നു എന്ന് ഈ ചിത്രം കാട്ടിത്തരുന്നു. ഈ സിനിമ അവസാനിക്കുമ്പോഴും അച്ചൂട്ടി നമ്മുടെ ചിന്തകളിൽ തങ്ങി നിൽക്കും. ഓരോ തവണ കാണുമ്പോഴും പുതിയ അർത്ഥതരങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. മനഃശാസ്ത്രപരമായ ഒരു വിശകലനത്തിലൂടെ നോക്കിയാൽ ഇതൊരു പിതാവിന്റെ ആത്മസംഘർഷത്തിന്റെ കഥയാണ്. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച 10 ചിത്രങ്ങളിലൊന്നായി ഇതിനെ തീർച്ചയായും കണക്കാക്കാം. മമ്മൂട്ടി എന്ന നടന്റെ അവിസ്മരണീയമായ പ്രകടനം ഈ സിനിമയെ ലോകോത്തരമാക്കുന്നു. ഒറ്റക്കമ്പിനാദത്തിലൂടെ ഈ ചിത്രം വീണ്ടും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതൊരു പുതിയ അനുഭവമായി നമുക്ക് മാറും. അമരം ഇന്നും ഒരു സ്നേഹക്കടലായി നമ്മുടെ മനസ്സിൽ തിരയടിച്ചുകൊണ്ടേയിരിക്കുന്നു.
5: രാധനെ കാണാൻ കാത്തിരിക്കുന്നു ഞാൻ.
2: അയ്യോ, ആരെങ്കിലും കാണും. രഘു ഇപ്പൊ എന്നോട് സംസാരിക്കണ്ട.
5: ഇപ്പൊ മാത്രാണ? അല്ലെങ്കിൽ ഇനി ഒരിക്കലും വേണ്ടെന്ന? പറ, എനിക്കത് അറിയണം.
2: രഘു, നമ്മൾ കാരണം എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഉണ്ടാവണത്. നമുക്കിപ്പോ കാണാൻ സംസാരിക്കൊന്നും വേണ്ട.
5: ഓഹോ, അത് ശരി. അപ്പൊ അതാണ്, എന്നെ കാണാണ്ട് രാധയ്ക്ക് കഴിയാൻ പറ്റും
2: എന്ന് രഘുവിന് തോന്നുന്നുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം.
5: പിന്നെന്താണ്?
2: കൊറച്ചു നാളേക്ക് ഇതൊക്കെ ഒന്ന് ആറി തണുക്കണ വരെ.
5: കുറെ നാള് കാണാണ്ടിരുന്ന പിന്നെ തനിയെ ഒഴി ഞങ്ങൾ പൊയ്ക്കോളൂ അല്ലേ?
2: എന്റെ ഈശ്വര,
5: നിന്നെ കാണാണ്ട് എനിക്ക് കടലിൽ പോകാൻ തോന്നണില്ല, തിന്നാനും കുടിക്കാനും തോന്നണില്ല. എന്നെ വിട്ട് കളയാണെങ്കി ഞാൻ അങ്ങോട്ട് പോകും. എങ്ങോട്ടാണെന്നറിയാവാ? ഈ കളാലിന്റെ അകത്താട്ട്, ആരും കാണാത്ത കളാലിന്റെ നടുക്കാട്ട്.
2: ഞാൻ വിടില്ല, പൊട്ടിക്ക് ഞാൻ വിടില്ല. ഞാനും ഒരു രഘുവിന്റെ കൂടെ. എന്തോ?
4: നീ എവിടെ പഠിക്കുകയാണ്? അതാ
2: പഠിക്കുകയാണ് അച്ഛാ. ഞാൻ വായിക്കായിരുന്നു മനസ്സില്.
4: നീ ഇന്ന് അവനെ കണ്ട?
2: ഇല്ല.
4: നുണ പറയരുത്.
2: ദൂരെ അവിടെ നിക്കണ കണ്ടു.
4: അച്ഛൻ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ.
2: ഇല്ല.
4: പഠിത്തം, അതാണ് മനസ്സിൽ വേണ്ടത്. പിന്നത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട കേട്ടാ. മനസ്സിലായ?
2: ഉവ്വ.
4: എന്നാ പഠിച്ചോ.
2: അച്ഛാ, ഇച്ചേച്ചി.
4: അച്ഛന് വലുത് നീയും നിന്റെ പഠിത്തവുമാണ് മകളെ. ബാക്കിയൊക്കെ മറക്കണം. ഇതോ അച്ഛൻ മറക്കുകയാണ്.
2: എന്നോടൊന്നും മുണ്ടാണ്ടിരിക്കെ ഞാൻ എന്നാ തെറ്റാ ചെയ്തത്?
4: എനിക്ക് മുണ്ടാനും പറയാനും ഒന്നുമില്ല ചന്ദ്രി.
2: മറന്നേക്കുന്നെങ്കിലും പറയാൻ പാടില്ലേ?
4: പറഞ്ഞാ മറക്കാൻ പറ്റുവാ? പിന്നെ എന്തിനാണ് വെറുതെ പാഴ്വാക്ക് പറയണത്? ചന്ദ്രി സുഖമായിട്ടിരിക്കണമെന്ന് മനസ്സിലുണ്ട്. സുഖമായിട്ടിരിക്കണം. ദിവാകരം മുടുക്കനാണ്, ചേരണ പ്രായവുമാണ്. കരയല്ലേ, തുറക്കാരെ കൊണ്ട് വെറുതെ പറയപ്പിക്കല്ലേ. ഞാൻ പോയണം.
2: ഞാൻ ഇറങ്ങി വരട്ടാ. ഞാൻ വരാം. എന്നെ കൂടെ പഠിപ്പിക്കുക.
4: കൊച്ചുരാമനെ തോപ്പിച്ചിട്ട് വേണ്ട എന്തിരി. അച്ചൂട്ടിക്ക് മുന്നും പിന്നും നോക്കണം. നെറിയാതെ കാണിക്കാൻ പറ്റുകയില്ല. വളർന്നു വന്ന ഒരു പെണ്ണ് എന്റെ കുടുംബത്തും ഉണ്ടേ.
2: എന്ത് എളുപ്പത്തിൽ പറയണ വേണ്ടെന്ന്. മറക്കാനും പൊറുക്കാനും ഇത്ര എളുപ്പാ? മുത്തിനെ, കടലിനെ, എന്നെ വെറുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും
4: പറയണം. ഒരാളെ എനിക്ക് വിടാൻ മേൽ. ഇവിടെ ഉണ്ട് യന്ത്രി. എന്നും ഇവിടെ ഉണ്ടാകും.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖദമീ രാത്രി.

സുഖതമി രാത്രിയിലേക്ക് സുസ്വാഗതം. ഓർമ്മകൾക്ക് സുഗന്ധമുണ്ടാകുമോ? അങ്ങനെയാണ് കവിവാക്യം. സുഖതമായ ഓർമ്മകൾക്ക് സുഗന്ധമുണ്ടാവും. ഒരു മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ എത്രയെത്ര ഓർമ്മകൾ അല്ലേ? തലച്ചോറിലെ ഓർമ്മകളുടെ ഏകദേശ കണക്ക് എത്രയാണെന്നറിയാമോ? 2.5 പീറ്റാബൈറ്റാണ്. ഒരു പീറ്റാബൈറ്റ് എന്നാൽ 1 ബില്യൺ GB. അതായത് 3 ബില്യൺ മണിക്കൂറത്തെ തുടർച്ചയായ TV പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്താലും ഒടുങ്ങാത്ത സംഭരണശേഷി. എന്താ അല്ലേ നമ്മുടെ തലച്ചോറിൻ്റെ അവസ്ഥ? കേട്ടാലോ ഒരു പാട്ട്.

ജനിച്ച നാൾ മുതൽ ഇതുവരെയുള്ളതെല്ലാം അക്കമിട്ട് ഓർമ്മിക്കാനൊന്നും ആർക്കുമാവില്ല. ഒന്നാം ക്ലാസ് മുതൽ പി ജി വരെ പഠിച്ച കാര്യങ്ങൾ എല്ലാമൊന്നും എൻ്റെ ഓർമ്മയിലില്ല. ക്ലാസ് ടീച്ചർമാരെയൊക്കെ ഓർമ്മയുണ്ടാവും, എന്നാലും ചിലതൊക്കെ വിട്ടുപോകും. എല്ലാ അധ്യാപകരെയും അങ്ങനെ ഓർത്തു വയ്ക്കാനാവുമോ? അങ്ങനെ ഓർക്കാൻ കഴിയുന്ന ആളുകളുണ്ട് കേട്ടോ, ഒരാളെയും മറക്കില്ല. കടന്നുപോകുന്ന ജീവിതത്തിലെ കണ്ടുമുട്ടുന്ന വ്യക്തികളെ, സ്ഥലങ്ങളെ, സമയത്തെ അതേപടി ഓർക്കാൻ കഴിയുന്നവർ, എന്തോ അങ്ങനെയൊക്കെ ഓർത്തു വയ്ക്കുന്ന ആളുകളുണ്ട്. ഒരു പാട്ട് കേട്ടാലോ?

പഠിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് സ്ലേറ്റും മഷിപ്പച്ചയൊന്നുമല്ല, രാവിലത്തെ പ്രാർത്ഥനയും അസംബ്ലിയും ഒന്നുമല്ല. സത്യത്തിൽ അതൊന്നും ഓർമ്മയിലില്ലെന്ന് വേണം പറയാൻ. പക്ഷെ പലർക്കും അന്നത്തെ പ്രാർത്ഥനാ ഗീതങ്ങൾ വരെ ഇന്നും അറിയാം. ഞാൻ എത്ര ഓർക്കാൻ ശ്രമിച്ചിട്ടും എനിക്കതങ്ങോട്ട് കിട്ടുന്നില്ല. അമരം സിനിമ കണ്ടുകൊണ്ടിരുന്ന നേരം മുതൽ ഞാൻ ഓർക്കാൻ തുടങ്ങിയതാണ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ പ്രാർത്ഥനാ ഗീതം. ഇന്നും ഓർമ്മ വന്നിട്ടില്ല, പക്ഷെ അമരത്തിലെ ആ പാട്ട് അതെനിക്ക് ഓർമ്മയുണ്ട്. അതൊന്ന് കേട്ടാലോ?

സ്കൂൾ കാലഘട്ടത്തെക്കുറിച്ച് ചിതറിയ കുറേ കാഴ്ചകൾ ഓർമ്മയിൽ വരുന്നുണ്ട്. വ്യക്തമായ കാഴ്ച അതിലേതാണെന്ന് വെച്ചാൽ ലാബാണ്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒരുമിച്ച് സമ്മേളിച്ച ഒരു പടിഞ്ഞാറ്റ് മുറിയായിരുന്നു അത്. അതിൻ്റെ മുക്കും മൂലയും ഇപ്പോഴും ഓർമ്മയിലുണ്ട്. മണം പോലും. അധികം ആരും കയറാത്ത ലൈബ്രറി ഒരറ്റത്ത്, അതിൻ്റെ അങ്ങേയറ്റത്ത് സ്റ്റോർ, ബുക്ക്, പേന, പേപ്പർ, ജോമെട്രി, അതിൽ കൂടുതലൊന്നും അവിടെ നിന്ന് വാങ്ങാൻ കിട്ടില്ല. പുസ്തകങ്ങളുടെ മണം സ്കൂൾ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ ആദ്യം അനുഭവിച്ചത്. ഏതു ലൈബ്രറിയിൽ കയറുമ്പോഴും ആ മണം അതിപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു പാട്ട് കേട്ടാലോ?

എഴുതാനുള്ള പ്രേരണ തന്നത് ബാലചന്ദ്ര സാറും ഇന്ദിരാദേവി ടീച്ചറുമാണ്. പഠിക്കാനുള്ള പ്രേരണയും ശാസനയും മാലിനി ടീച്ചറിൻ്റെതായിരുന്നു. മലയാളത്തിൽ ഞാൻ എഴുതിയതെല്ലാം വായിച്ചത് ഇന്ദിരാദേവി ടീച്ചറായിരുന്നു. ഭാഷയെയും സാഹിത്യത്തെയും അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊണ്ടിരുന്ന ഒരാൾ. വളരെ ബോൾഡായിരുന്നു മാലിനി ടീച്ചറിനെ പോലെ. ഒരു പാട്ട് കൂടെ കേട്ടാലോ?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. മാസ്കും സാനിറ്റൈസറും സാമൂഹിക അകലവും പാലിക്കണം. അത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഓർക്കുക, ശ്രദ്ധിച്ചാൽ എന്തും അതിജീവിക്കാനാവും. ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.
2: ഇവരെയൊക്കെ പോലെ തന്നെ മറക്കാൻ പറ്റാത്ത അധ്യാപകനായിരുന്നു വാസുദേവൻപിള്ള സാർ. സ്കൂൾ പഠനകാലത്ത് അത്ഭുതപ്പെടുത്തിയ ജീനിയസ് ആരാണെന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രൻപിള്ള സാറാണ്. ക്രിയേറ്റീവ് ജീനിയസ് ആയിരുന്നു ബേക്കർ സാർ. ഓർമ്മയിലൂടെ കടന്നുപോകുന്ന ഹെഡ്മിസ്ട്രസ്സുകളിൽ ഭയവും ബഹുമാനവും അച്ചമ്മ വർഗീസ് ടീച്ചറോടായിരുന്നു. വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പടിയിറങ്ങുമ്പോഴാണ് ഹെഡ്മിസ്ട്രസ്സായി ബാലാംബിക ദേവി ടീച്ചർ പടി കയറുന്നത്. എന്നെ പഠിപ്പിച്ചിട്ടില്ല, എന്നിട്ടൊരു മകനെപ്പോലെ ജീവിതകാലം മുഴുവൻ അവരെന്നെ സ്നേഹിച്ചു. അധ്യാപകരെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? ഇതിനോടൊപ്പം നിങ്ങളുടെ മനസ്സിലും നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ കയറി വരും എന്നെനിക്ക് ഉറപ്പാണ്. അധ്യാപകരെക്കുറിച്ച് അവർ നമ്മളെ പഠിപ്പിച്ചതോർത്ത്, അവർ നമ്മളെ ശാസിച്ചതോർത്ത് വല്ലപ്പോഴും ഇങ്ങനെ ഓർക്കുന്നത് അത് സുഖമായൊരു കാര്യം തന്നെയല്ലേ? ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

ഒരു കൂട്ടുകാരനെ പോലെ അന്നും ഇന്നും സ്നേഹിക്കുന്ന അധ്യാപകൻ കൃഷ്ണൻകുട്ടി സാറാണ്. പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഏറെ സ്നേഹത്തോടെ കണ്ടിരുന്ന അധ്യാപകർ വേറെയുമുണ്ട്. വത്സപ്പൻ സാർ, ഫസലുദ്ദീൻ സാർ, ശിവദാസംപിള്ള സാർ, ലളിത ടീച്ചർ, സുകുമാരൻ സാർ, കെ ടി എസിനെ കൂടാതെ ഫിസിക്സ് പഠിപ്പിച്ചിരുന്ന ഒരു സുരേഷ്ലാൽ സാർ ഉണ്ടായിരുന്നു. പകുതിയിലെപ്പോഴോ സ്ഥലം മാറിപ്പോയി. പക്ഷേ പഠിപ്പിച്ച ഫിസിക്സ് ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറാതെ നിൽപ്പുണ്ട്. ഒരു പാട്ട് കൂടി കേട്ടാലോ?

0: സ്കൂൾ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഇനി സൗഹൃദത്തെക്കുറിച്ചാണ്. ഞാനും സുജനും ബിജുവും ഒന്നാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ചവരാണ്. പത്താം ക്ലാസ് എത്തിയപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. സുജൻ ഇന്നും ആത്മസുഹൃത്ത് തന്നെയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഠനകാലത്തെയുള്ള എത്രയെത്ര ആത്മബന്ധങ്ങൾ ഇപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അല്ലേ? പണ്ടൊന്നും പഠിച്ച കാലഘട്ടത്തിലെ കൂട്ടുകാരെ ഒരുമിച്ച് കൂട്ടുന്ന അലുമിനി ഒന്നും നിലവിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലും പഠിച്ചവർ ഒരുമിച്ച് കൂടാറുണ്ട്. നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യം. ഔപചാരികതയില്ലാതെ അങ്ങനെ
1: ജീവിതത്തിലുണ്ടാക്കിയ
0: മാറ്റം
1: വിനോദവും വിജ്ഞാനവും നിറഞ്ഞ പരിപാടികളും നല്ല ഗാനങ്ങളുമായി കരുണാസായി റേഡിയോ നിങ്ങളോടൊപ്പം. കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

അന്നൊന്നും സ്കൂൾ വെറും ടൂൾ മാത്രമായിരുന്നില്ല. അതിനപ്പുറം കുട്ടിയുടെ സമഗ്ര വികസനത്തിന് സാധ്യതകളെല്ലാം ഒരുക്കുന്ന ഒരു ഈറ്റില്ലമായിരുന്നു സ്കൂൾ. അത് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചായാലും പഠിക്കാത്ത കുട്ടിയെ സംബന്ധിച്ചായാലും ഒരുപോലെയായിരുന്നു. ബ്ലൂംസ് ടാക്സോണമി എന്നൊക്കെ പറയുന്നത് പ്രായോഗിക തലത്തിൽ അന്നേ നടന്ന ഭൂമികകളായിരുന്നു എല്ലാ സ്കൂളുകളും, സംശയമൊന്നുമില്ല. ഇന്നങ്ങനെയാണോ സ്കൂളുകൾ? എനിക്കറിഞ്ഞുകൂടാ. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നുമില്ല. പഠിക്കുന്നവരെക്കുറിച്ചും അധികം അറിയില്ല, പഠിപ്പിക്കുന്നവരെക്കുറിച്ചും അധികം അറിയില്ല. ആകെ ഓർമ്മയിലുള്ളത് പഠിച്ച കാലഘട്ടത്തിലെ കുറേ ചിതറിയ കാര്യങ്ങളും പഠിപ്പിച്ച അധ്യാപകരെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളുമാണ്. പക്ഷെ അത് മതി, ഒരു സ്കൂൾ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ, ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ അതൊക്കെ ധാരാളമാണ്. ഒരു പാട്ട് കൂടി കേൾക്കാം.

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള സമയമാകുന്നു. നേരം ഒരുപാടായി, ഉറങ്ങാനുള്ള നേരമായി. സുഖമായി ഉറങ്ങാം, സുഖസുഷുപ്തി നേരുന്നു. കാരണം ഉന്മേഷത്തോടെ ഉണരണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഈ സമൂഹത്തിൻ്റെ ഭാഗമാകണം. ഈ സമൂഹത്തെ വിളിച്ചുണർത്തേണ്ട, ഈ സമൂഹത്തെ ഉയർത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് ഉറക്കം വരുമ്പോൾ സുഖമായി ഉറങ്ങുക തന്നെ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ പരസ്പരം പങ്കുവച്ചു, ഒരുപാട് പാട്ടുകൾ കേട്ടു. ഇനി സുഖസുഷുപ്തിയിലേക്ക്. ശുഭരാത്രി നേരുന്നു. സുഖമായി ഉറങ്ങി ഉന്മേഷത്തോടെ ഉണർന്ന് പുതിയ പ്രഭാതത്തെ വരവേൽക്കുന്നതുവരെ വിട പറയുന്നു സ്നേഹപൂർവം മധുജൻ. സുഖദമീ രാത്രി.